ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ

0: का टाइम ट्रैवलर।
1: टाइम ट्रैवलर
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് സെപ്റ്റംബർ 21-ന്റെ തട്ടകത്തിലാണ്. 1908 സെപ്റ്റംബർ 21, ആഫ്രിക്കയിലെ ദേശീയ വിമോചന പ്രസ്ഥാന നായകനും വിപ്ലവകാരിയുമായ രാഷ്ട്രതന്ത്രജ്ഞനും ഘാനയുടെ പ്രഥമ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമായിരുന്ന ക്വാമെ എൻക്രൂമ ഭൂജാതനായിരിക്കുന്നു. 1964 സെപ്റ്റംബർ 21 മാൾട്ട സ്വാതന്ത്ര്യം നേടുന്നു. 1993 സെപ്റ്റംബർ 21 സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് യെൽസിൻ ഏറ്റവും ഉന്നത സഭയായ ജനപ്രതിനിധികളുടെ കോൺഗ്രസും പാർലമെന്റായ സുപ്രീം സോവിയറ്റും ദേ പിരിച്ചുവിട്ടിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ജേഴ്സി ദ്വീപിലേക്ക് വിക്ടർ യൂഗോയെ നാടുകടത്തിയിട്ടുണ്ട്. ലാമിറാബിലോ അഥവാ പാവങ്ങൾ എന്ന വിഖ്യാതമായ നോവൽ രചിച്ച ആളാണ് വിക്ടർ ഹ്യൂഗോ. ജേഴ്സി ദ്വീപിലെ തുറമുഖത്തിന് സമീപം കടലിലേക്ക് എത്തി നോക്കുന്ന കിഴുക്കാന്തൂക്കായ ഒരു പാറക്കെട്ടുണ്ട്. അവിടെ ചെന്നാൽ പായൽ പിടിച്ച് ജീർണിച്ച ഒരു ബെഞ്ച് കിടക്കുന്നത് കാണാം. മാതൃരാജ്യമായ ഫ്രാൻസിനാൽ പീഡിപ്പിക്കപ്പെട്ട വിക്ടർ ഹ്യൂഗോയ്ക്ക് നിരവധി മനക്ലേശങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഏകാഗിയായി അയാൾ ആ ബെഞ്ചിൽ പോയിരിക്കുമായിരുന്നു. ആ ഏകാന്തത ഹ്യൂഗോയെ ഒരു പരിധിവരെ ശാന്തനാക്കി. ഏറെ നേരം കടലിൽ നോക്കിയിരുന്ന ശേഷം ചെറുതോ വലുതോ ആയ കല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ടാവും ഹ്യൂഗോ തിരിച്ചുപോകുന്നത്. ഒരു ദിവസവും ഈ പതിവ് അദ്ദേഹം മുടക്കിയിരുന്നില്ല. ദ്വീപിലെ ഒരു വൃദ്ധൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം വൃദ്ധൻ ഹ്യൂഗോയോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് എല്ലാ ദിവസവും കല്ല് കടലിലേക്ക് എറിയുന്നത്? ആ വിശ്വസാഹിത്യകാരൻ അല്പനേരം നിശബ്ദനായിരുന്നിട്ട് പറഞ്ഞു, വെറും കല്ലല്ല ഞാൻ കടലിലേക്ക് എറിയുന്നത്. ഓരോ കല്ല് വലിച്ചെറിയുമ്പോഴും അയ്യോ എനിക്ക് ദുരിതം വന്നല്ലോ എന്ന ഭാവം കൂടിയാണ് എറിഞ്ഞു കളയുന്നത്. വലിയൊരു ജീവിത യാഥാർത്ഥ്യത്തിലേക്കുള്ള വെളിച്ചമീശലായിരുന്നു അത്. ആ വൃദ്ധനാകട്ടെ സദാ തന്റെ വാർദ്ധക്യത്തെയും ദാരിദ്ര്യത്തെയും കുറിച്ച് പരിതപിച്ചുകൊണ്ടിരുന്ന ആളുമായിരുന്നു. ഹ്യൂഗോയുടെ വാക്കുകൾ അയാളെ വല്ലാതെ സ്പർശിച്ചു. പരിതപിച്ചുകൊണ്ട് ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ലെന്ന് അയാൾ മനസ്സിലാക്കി. ഇതിനിടയിൽ രണ്ട് മീനെങ്കിലും പിടിച്ച് തനിക്ക് ജീവിക്കാമായിരുന്നു. മനുഷ്യരിൽ എത്രയോ പേർ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതികൂല സാഹചര്യം വന്നാൽ എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞ് പരിതപിക്കുന്നു. വാസ്തവം പറഞ്ഞാൽ ആയുസിന്റെ ഒരു നല്ല പങ്ക് ഇപ്രകാരം സ്വയം സഹതപിച്ച് നഷ്ടപ്പെടുത്തുന്നവരാണ്. ഇങ്ങനെ സ്വയം സഹതപിച്ച് ജീവിക്കുന്ന പക്ഷം അത് സ്വയം നാശത്തിന് കാരണമാകും, ഉദാസീനമായി തീരും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, സ്വയം ദുഃഖിക്കുന്നവരും തന്നോട് തന്നെ അനുകമ്പ കാണിക്കുന്നവരും സ്വാർത്ഥരാണ്. കാരണം അവർക്ക് മറ്റുള്ളവരോട് യഥാർത്ഥമായ അനുകമ്പ കാട്ടാനാവില്ല. എന്തെല്ലാം ജീവിത സൌകര്യങ്ങൾ ഉണ്ടായാലും ഒന്നിലും അവർക്ക് തൃപ്തി പ്രകടിപ്പിക്കാനാവില്ല. ഇങ്ങനെയൊരു ജീവിതമാണല്ലോ തനിക്ക് കിട്ടിയതെന്ന് സദാ പരിതപിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എങ്ങനെ തൃപ്തി കിട്ടാനാണ്? തൊട്ടതിനെല്ലാം പരാതി, എല്ലാവർക്കും കുറ്റം, ഞാൻ മാത്രമാണ് ശരി, തന്നെപ്പറ്റി മാത്രം സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ ഓർക്കുക, അയാൾ സ്വയം സഹതപിച്ച് ജീവിക്കുന്ന ഒരാളായാലും അങ്ങനെ ഒരാൾ മറ്റാരെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അത് അയാൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഉദാത്തമായ സൌഹൃദത്തോടെ ഈ ലോകത്തെ ആസ്വദിച്ചുകൊണ്ട് ജീവിതം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയണമെങ്കിൽ സ്വയം സഹതപിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുക്തമാകാൻ ശ്രമിക്കൂ. സ്വയം കഴിഞ്ഞില്ലെങ്കിൽ മനഃശാസ്ത്ര സഹായം തേടുന്നതും നന്നായിരിക്കും.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശചിന്തകൾ. ഒരു കാര്യം നിങ്ങൾ മനസ്സിരുത്തി ചിന്തിച്ചിട്ടുണ്ടോ? മനസ്സിരുത്തി ചിന്തിക്കണമെന്നൊന്നുമില്ല, വെറുതെ ചിന്തിച്ചു നോക്കിയാലും മതി. അതെ, ഈ ലോകത്തിലെ ഏറ്റവും വില പിടിച്ച കാര്യങ്ങളെല്ലാം ഒരു വിലയും കൊടുക്കാതെ നമുക്ക് വെറുതെ കിട്ടുന്നവയാണ്. സത്യത്തിൽ ഈ ആശയം ഒരു ഇംഗ്ലീഷ് കവിതയുടെ തലക്കെട്ടാണ്. ദ ബെസ്റ്റ് തിങ്സ് ഇൻ ലൈഫ് ആർ ഫ്രീ എന്നാണ് ആ ശീർഷകം. അതിമനോഹരമായ എന്തൊക്കെയാണ് നമുക്ക് വെറുതെ കിട്ടുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. പ്രഭാതമെന്ന സൗന്ദര്യം, അരുണകിരണങ്ങളാൽ സമ്മോഹനമായ അതീവ സുന്ദരമായ പ്രഭാതം, മഞ്ഞുതുള്ളികൾ, പുലരിയിൽ ഹൃദ്യമായി പൂക്കുന്ന സുരഭില സുന്ദരമായ പുഷ്പങ്ങൾ, നീലാകാശങ്ങളെ കീറിമുറിച്ച് പറന്നുപോകുന്ന വെള്ളിക്കൊക്കുകൾ, അനവധി സുന്ദരമായി എന്നാൽ അലക്ഷ്യമായി പറന്നകലുന്ന മേഘശകലങ്ങൾ, പച്ച അതിന്റെ ലാവണ്യ അനുഭൂതി മുഴുവൻ പ്രകാശിപ്പിച്ചു നിൽക്കുന്ന പശ്ചിമഘട്ടം, പർവ്വതനിരകൾ, കുളിർനില ചന്തങ്ങൾ, പട്ടുപരവതാനിയിൽ ആരോ കുടഞ്ഞിട്ട സ്വർണ്ണ പൊട്ടുകൾ പോലെ നക്ഷത്രങ്ങൾ, ഇളം കാറ്റുകൾ, മഴ, പ്രാണകോശങ്ങളെ സ്പന്ദിപ്പിച്ചു നിർത്തുന്ന ജീവവായു, ഇലകൾ, അരുവികൾ, കായൽ തടങ്ങൾ, പുഴകൾ, കടലുകൾ, കുന്നിൻപുറങ്ങൾ, മൈതാനങ്ങൾ, പുൽമേടുകൾ, അങ്ങനെ എന്തെല്ലാം ഒരു വിലയും കൊടുക്കാതെ നമുക്ക് വെറുതെ കിട്ടുന്നു. ഇതെല്ലാം അനുഭവിച്ചും ആസ്വദിച്ചും ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ സന്തോഷവാനായിരിക്കുന്നു എന്ന് പറയുവാനാവുക എന്നത് തന്നെ എത്ര വലിയ കാര്യമാണെന്ന് ഓർത്തുനോക്കൂ. കാനനം മോഹനം ശാന്തം ഭീകരം, ഞാനോ പരിശദം ബന്ധങ്ങളാൽ ബന്ധിതൻ എന്ന് റോബർട്ട് ഫ്രോസ്റ്റ്. പ്രകൃതി എന്ന മഹാത്ഭുതം നമുക്ക് വെറുതെ കിട്ടിയിരിക്കുന്നു. അത് തിരിച്ചറിയാതെയാണ് മറ്റെന്തോ ആണ് വില പിടിച്ചത് എന്ന അർത്ഥത്തിൽ മനുഷ്യർ ഈ ഓട്ടമത്രയും ഓടിത്തിമിർക്കുന്നത്. സ്വർണം അമൂല്യമെന്ന് പറയുന്ന മനുഷ്യരോട് എന്തു പറയാനാണ്? ഒരു മഞ്ഞ ലോഹത്തോടുള്ള ആർത്തി, ആർത്തിയെ വിറ്റ് കാശാക്കുന്ന മറ്റു ചിലർ. ആനന്ദമല്ല മനുഷ്യൻ തേടുന്നത്, ആഗ്രഹങ്ങളാണ്. അതാകട്ടെ ദുഃഖത്തിന്റെ ഇരിപ്പിടവുമാകുന്നു. ലളിതമായ ജീവിതം മനുഷ്യന് ആനന്ദം പ്രദാനം ചെയ്യും. സന്തോഷിക്കാൻ എന്തൊക്കെ നമുക്ക് ചുറ്റുമുണ്ടെന്ന് നോക്കൂ, അതൊന്നും കാണുന്നില്ല. അന്വേഷിക്കുന്നത് മറ്റെന്തൊക്കെയോ ആണ്. ഫിൻലൻഡ് ജനത അവരുടെ സന്തോഷത്തിന്റെ കാരണം പറയുന്നത് എന്താണെന്നറിയാമോ? 70% വനമേഖലകളുള്ള സ്ഥലമാണ് ഫിൻലൻഡ്. അവധി ദിനങ്ങളിൽ അവർ വനപാതകളിലൂടെ നടക്കാനിറങ്ങും. പ്രകൃതിയുടെ പരിച്ഛേദം പോലെ വിശാലമായ ആ നിഴൽക്കാടുകൾ അവർക്ക് കണ്ണടച്ച് ധ്യാനിക്കാനുമാവും. അത്രയും പ്രകൃതി അനുകൂലമായാണ് അവർ ജീവിക്കുന്നത്. ജനസംഖ്യയിൽ കൂടുതൽ പുസ്തകങ്ങളുടെ ശേഖരമുള്ള നാടാണ് ഫിൻലൻഡ്. ശില്പോദ്യാനങ്ങൾ, ആർട്ട് ഗാലറികൾ, അതൊക്കെ അവരുടെ സന്തോഷത്തിന്റെ കാരണങ്ങളാകുന്നു. അവർ സ്വർണ്ണക്കടകളെക്കുറിച്ച് പറയുന്നില്ല, വില കൂടിയ വസ്ത്രക്കടകളെക്കുറിച്ചും പറയുന്നില്ല. ഏറ്റവും വില കൂടിയ പ്രകൃതി നമുക്ക് വെറുതെ കിട്ടുന്നു. അതേക്കാൾ അമൂല്യമായ മറ്റൊന്നുമില്ലതാനും. സ്വസ്തിതേ സൂര്യതേ സ്വസ്തി, മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിൻ തപ്ത ദീപ്തമാം ഇത്തിരി ചൂടുപാൽ വെളിച്ചം കുടിച്ചിവിടെ, ഈ കൊച്ചുവട്ടത്തിൽ ഈ കൊച്ചുഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം എന്ന് കവി. നിങ്ങൾ വയ്ക്കുന്ന മരം ഒരിക്കലും നിങ്ങളുടേത് മാത്രമല്ല, അത് നിങ്ങളുടേത് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന മണ്ണിൽ നിൽക്കുന്നു എന്ന് മാത്രം. അതിന്റെ ഫലം നിങ്ങളാർക്കും കൊടുക്കാതെ ഭുജിക്കുന്നുണ്ടാകും. പക്ഷേ അതിൽ നിന്ന് ഉയരുന്ന ജീവവായു അതെല്ലാവർക്കുമുള്ളതാണ്. അതങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല എന്ന് കരുതി മരങ്ങൾ നടാത്തവരുമുണ്ട്. എന്റെ ഈ പ്രായത്തിൽ മരം വച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഇത് കായ്ക്കുന്ന കാലം ഞാനുണ്ടാവില്ലല്ലോ എന്ന് പറയുന്നവരോട് എന്തു പറയാനാണ്? വെറുതെ കിട്ടുന്ന ഭൂമിയെ പങ്കിട്ടിതെന്റെ നിന്റെ എന്നാർത്തി പെരുമ്പറ മുഴക്കുന്നു മനുഷ്യർ. ഈ ജീവവായു നിനക്കുള്ളതല്ലെന്ന് കൊട്ടിഘോഷിക്കുന്ന കാലങ്ങളെത്തുമേ എന്ന കാവ്യം എത്ര സത്യമാണെന്നോർക്കുക. അനർഘമീ നിമിഷം എന്തുകൊണ്ടെന്നാൽ, പ്രപഞ്ചമേ നീ നൽകുമീ അമൂല്യതകൾ എത്രമേൽ ശോഭനം ദീപ്തം. അറിയുന്നു ഞാനതിൻ മൂല്യം, എന്നിട്ടും എന്തിനോ തേടുന്നു മറ്റേതോ അമൂല്യമാം ഖനികളെ എന്ന കവിവാക്യം ഓർക്കുക.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട്. ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ന്യൂയോർക്കിൽ നാളെ ആരംഭിക്കുന്ന 81st യു എൻ പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നയിക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7. സ്ഥിതിഗതികൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം ഇന്ന്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നാളെ കെവാഡിയയിലെ ഏക്താ നഗറിൽ 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി അധ്യക്ഷത വഹിക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജി റാവു യൂണിവേഴ്സിറ്റി ഓഫ് ബറോഡയുടെ 75th ബിരുദദാന ചടങ്ങിൽ ദ്രൌപദി മുർമു പങ്കെടുക്കും. ബ്രഹ്മകുമാരികളുടെ ലോക നവീകരണത്തിന് ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിക്കുന്ന രാഷ്ട്രപതി വഡോദരയിലെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസ് റിട്രീറ്റ് സെന്ററും ഉദ്ഘാടനം ചെയ്യും. നാടിയായിൽ ബ്രഹ്മകുമാരികൾ സംഘടിപ്പിക്കുന്ന യുവത്വം വികസന ഭാരതത്തിന് രാഷ്ട്രനിർമ്മാണത്തിന് ആന്തരിക ശക്തി ഉണർത്തുക പ്രചാരണ പരിപാടി വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. ജൻസേവ ദേശസേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമഗ്ര വികസനത്തിലൂടെയും സാമൂഹിക ശാക്തീകരണത്തിലൂടെയും പ്രകടമാക്കുന്ന ഈ പ്രതിബദ്ധത ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇതോടനുബന്ധിച്ച് സേവാ സങ്കല്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ പിഎം കിസാൻ പദ്ധതിയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപയുടെ സാമ്പത്തിക സഹായം 3 തുല്യഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൌണ്ടുകളിൽ എത്തിക്കുന്ന പിഎം കിസാൻ പദ്ധതി 2019 ആരംഭിച്ചത്. ഇതുവരെ 23 ഗഡുക്കളായി 4.47 ലക്ഷം കോടിയിലധികം രൂപ കർഷകർക്ക് കൈമാറിക്കഴിഞ്ഞു. 9,49,00,000 ലക്ഷത്തിലധികം കർഷകർക്ക് ഇതുവരെ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു. ഈ സാമ്പത്തിക വർഷം മുതൽ 2030-31 വരെ പിഎം കിസാൻ പദ്ധതി തുടരുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിനായി 3.15 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വിഹിതം വകയിരുത്തി. വളം, വിത്ത്, മറ്റ് കൃഷി സംബന്ധമായ ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റാൻ കർഷകർക്ക് പദ്ധതി പ്രയോജനകരമാണ്. കർഷകരുടെ ആവശ്യങ്ങൾ മുൻനിർത്തി ഗവൺമെന്റ് നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പദ്ധതിയുടെ പ്രയോജനം വനിതാ കർഷകർക്കും ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ 1,05,000 കോടി രൂപ വനിതാ കർഷകർക്ക് നൽകിക്കഴിഞ്ഞു. പദ്ധതി 5 വർഷം കൂടി തുടരാനുള്ള കേന്ദ്ര ഗവൺമെന്റ് തീരുമാനത്തിന്റെ സന്തോഷത്തിലാണ് രാജ്യത്തെ കർഷകർ.
0: അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നയിക്കും. ഈ മാസം 26 യു എൻ ജി എയുടെ ഉന്നതതല സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. സന്ദർശനവേളയിൽ വിവിധ ഉഭയകക്ഷി യോഗങ്ങളിലും ഡോക്ടർ ജയശങ്കർ പങ്കെടുക്കും. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കുന്ന ലോക നേതാക്കളോട് സമാധാനം, അന്തസ്, നീതി, മാനവികത എന്നിവയ്ക്കായി ഒത്തുചേരാൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭ്യർത്ഥിച്ചു. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിന് അന്താരാഷ്ട്ര സഹകരണം, ചർച്ചകൾ, കൂട്ടായ പ്രവർത്തനം എന്നിവ അനിവാര്യമാണെന്ന് സമൂഹമാധ്യമ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. സെക്രട്ടറി ജനറൽ എന്ന നിലയിൽ താൻ പങ്കെടുക്കുന്ന അവസാനത്തെ പൊതുസഭാ സമ്മേളനമാണിതെന്ന് വ്യക്തമാക്കിയ ഗുട്ടറസ് അന്താരാഷ്ട്ര ചർച്ചകൾക്കും സഹകരണത്തിനും കൂട്ടായ പ്രവർത്തനത്തിനും ഇപ്പോൾ എന്നത്തേക്കാളും പ്രാധാന്യമുണ്ടെന്ന് സൂചിപ്പിച്ചു. ഈ മാസം 22 മുതൽ 28 വരെ ചേരുന്ന 81st യു എൻ പൊതുസഭാ സമ്മേളനത്തിൽ 193 രാജ്യങ്ങളിലെ നേതാക്കൾ പങ്കെടുക്കും. പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട 7th പരിസ്ഥിതി ലോല പ്രദേശ കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ 131 വില്ലേജുകളിലെ ജനവാസ കാർഷിക മേഖല പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് ഊർജ്ജിത നടപടി സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് അറിയിച്ചു. ജൂലൈ 25 പുറത്തിറങ്ങിയ കരട് വിജ്ഞാപനത്തിന്മേൽ ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ 60 ദിവസത്തെ സമയപരിധി ഈ മാസം 24 അവസാനിക്കും. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7. മലപ്പുറത്ത് മലവെള്ളപ്പാച്ചിലിൽ അനസ് യാസിനും മറ്റ് 2 പേരുമാണ് മരിച്ചത്. ഇടുക്കി വട്ടവടയിൽ ബാലകൃഷ്ണ പെരുമാൾ, ചിന്നമ്മാൾ എന്നിവരാണ് മണ്ണിടിച്ചിൽ മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രമായ ടി കെ കോളനിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായത്. അപകടത്തിൽ 5 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ കാണാതായവർക്കായി പ്രദേശത്ത് നടത്തുന്ന തിരച്ചിൽ രാത്രി നിർത്തിവെച്ചു. ഇന്ന് തിരച്ചിൽ തുടരും. അവധി ദിവസമായതിനാൽ നിരവധി പേരാണ് ഇന്നലെ ഇവിടം സന്ദർശിക്കാനെത്തിയത്. അപകടസ്ഥലം മന്ത്രി എ പി അനിൽകുമാർ സന്ദർശിച്ചു. പോലീസ്, വനം വകുപ്പ്, അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ മന്ത്രി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. കാണാതായ മുഴുവൻ ആളുകളെയും കണ്ടെത്തും വരെ രക്ഷാപ്രവർത്തനം തുടരുമെന്ന് മന്ത്രി അറിയിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിരക്ഷാസേന, മുങ്ങൽ വിദഗ്ധർ എന്നിവരെ ഉൾപ്പെടുത്തി ഇന്ന് തെരച്ചിൽ കൂടുതൽ ശക്തമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കോട്ടയം പൂഞ്ഞാർ നടുഭാഗം വില്ലേജിൽ മംഗളഗിരിയിൽ വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 80-കാരൻ ചേലക്കാട്ട് ജോസഫ് മരിച്ചു. വീട്ടിലുണ്ടായിരുന്ന മറ്റു രണ്ടുപേരെ രക്ഷപ്പെടുത്തി. മീനച്ചിൽ താലൂക്കിൽ വേളതുശ്ശേരിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ചെന്നൈ സ്വദേശിയായ യുവതി സംഗീത അരുൺലാൽ മരിച്ചതായി സ്ഥിരീകരിച്ചു. വാഗമണിൽ നിന്ന് സ്കൂട്ടറിൽ മടങ്ങുമ്പോഴാണ് അവർ മണ്ണിടിച്ചിലിൽ പെട്ടത്. ഇതോടെ ജില്ലയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 2. കോട്ടയം വാഗമൺ വെള്ളിക്കുളം തീക്കോയി പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് വാഗമൺ ഈരാറ്റുപേട്ട റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ ഗതാഗതം തടസ്സപ്പെട്ടു. മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലൂടെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും തീക്കോയി, ഈരാറ്റുപേട്ട, പാല ഉൾപ്പെടെ പ്രദേശക്കാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഇടുക്കി വട്ടവട കൊട്ടംകമ്പൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 2 പേർ മരിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ മന്ത്രി അനൂപ് ജേക്കബ് അനുശോചിച്ചു. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സാ സൌകര്യം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും ഗവൺമെന്റ് വഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് ധനസഹായം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇടുക്കി അടിമാലി പഞ്ചായത്തിലെ പഴമ്പള്ളിച്ചാലിൽ ഉരുപൊട്ടലിൽ ഒരു വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. ആളപായമില്ല. അപകട ഭീഷണിയെ തുടർന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പഴമ്പള്ളിച്ചാൽ കല്ലുവെട്ടിക്കുഴി ഷാജിയുടെ വീടിനു മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി കമ്മീഷണർ വിഘ്നേശ്വരി ഇടുക്കി കോട്ടയം ജില്ലാ കലക്ടർമാരുടെ യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണം ഇന്ന്. വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ടി സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. തുടർന്ന് നടക്കുന്ന പള്ളാത്തുരുത്തി ഗുരുദേവ മഹാസന്ദേശ ശതാബ്ദി സമ്മേളനം മന്ത്രി ഒ ജെ ജിനേഷ് ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ ജി വിജയരാഘവന്റെ വേർപാടിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രി കെ മുരളീധരനും അനുശോചിച്ചു. വൈദ്യശാസ്ത്ര വിദഗ്ധൻ എന്നതിനപ്പുറം ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസവും പ്രതീക്ഷയും പകർന്നു നൽകിയ ഹൃദയത്തിന്റെ കാവൽക്കാരനായിരുന്നു ഡോക്ടർ ജി വിജയരാഘവനെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു 84-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സംസ്കാരം വൈകിട്ട് 5 തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 60 കിലോ വിഭാഗം സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് സിംഗപ്പൂരിനെ നേരിടും. കബഡിയിൽ ഇന്ത്യൻ പുരുഷ ടീം രാവിലെ ആതിഥേയരായ ജപ്പാനെയും വനിതാ ടീം വൈകിട്ട് ബംഗ്ലാദേശിനെയും നേരിടും. ഷൂട്ടിംഗിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ പാർത്ഥ് മാനെ, ഹിമാൻഷു ധില്ലൻ, രുദ്രാക്ഷ് പാട്ടീൽ എന്നിവർ മത്സരിക്കും. പുരുഷന്മാരുടെ സ്കീറ്റ് വിഭാഗത്തിൽ ആനന്ദ്ജീത് സിംഗ് നരുക്ക, ഭവതേജ് സിംഗ് ഗിൽ, മേരാജ് അഹമ്മദ് ഖാൻ എന്നിവരാണ് മത്സരിക്കുന്നത്. ബാഡ്മിന്റണിൽ ലക്ഷ്യസെന്നും ഇന്ത്യൻ പുരുഷ ടീമും ബംഗ്ലാദേശിനെ നേരിടും. വുഷുവിൽ 2 തവണ ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവായ റോഷിബീന ദേവി 60 കിലോ സാന്താ വിഭാഗത്തിൽ മത്സരിക്കും. ശ്രീഹരി നടരാജൻ, സാജൻ പ്രകാശ് എന്നിവരുൾപ്പെടെ ഇന്ത്യൻ നീന്തൽ താരങ്ങളും ഇന്ന് മത്സരത്തിനിറങ്ങും. സെബക് താക്രോയിലും സോഫ്റ്റ് ടെന്നീസിലും ഇന്ത്യ മത്സരിക്കുന്നുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗ് ഇനത്തിൽ വെള്ളി മെഡൽ നേടി ചരിത്ര നേട്ടം സ്വന്തമാക്കിയ മലയാളി താരം വിദർശ കെ വിനോദിനെ കോഴിക്കോട് തിരുവമ്പാടിയിലെ വീട്ടിലെത്തി മന്ത്രി ടി സിദ്ദിഖ് കുടുംബാംഗങ്ങളെ സന്തോഷമറിയിച്ചു. വീഡിയോ കോളിലൂടെ വിദർശയെ വിളിച്ച് മന്ത്രി അഭിനന്ദനങ്ങൾ നേർന്നു. സമർഖണ്ഡിൽ 46-ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ 5-ാം റൌണ്ടിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3-1 എന്ന സ്കോറിന് നെതർലാൻഡ്സിന്റെ ആനിഷ് ഗിരിയെയും എർവിൻ ലാമിയെയുമാണ് ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദയും ഡി ഗുകേഷും യഥാക്രമം പരാജയപ്പെടുത്തിയത്. വനിതാ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് പോളണ്ടിനോട് പരാജയം നേരിടേണ്ടി വന്നു. സാമൂഹ്യ വിരുദ്ധരുമായി നിയമവിരുദ്ധമായ ബന്ധം പുലർത്തിയതിന് അടൂർ എസ്ഐ ജിനുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റേഞ്ച് DIG എസ്ഐ ജിനുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഉത്തരവ് നൽകിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ന്യൂയോർക്കിൽ നാളെ ആരംഭിക്കുന്ന 81st യു എൻ പൊതുസഭാ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നയിക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7 ആയി. സ്ഥിതിഗതികൾ മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം ഇന്ന്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ, കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നു കഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നേയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ടേറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് നോവലുകളെ കുറിച്ച് കേൾക്കാം. ഗദ്യരൂപത്തിലുള്ള കഥാഖ്യാനങ്ങളെയാണ് പൊതുവെ നോവൽ എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും നോവൽ പ്രതിപാദിക്കുന്നു. ജീവിതത്തിന്റെ സങ്കീർണതകളിലേക്ക് വായനക്കാരനെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഇതിവൃത്തം നോവലിന് ഉണ്ടായിരിക്കും. കാലാകാലങ്ങളായി മാറിവരുന്ന സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക അവസ്ഥകളിൽ നിന്നായിരിക്കും ഇതിവൃത്തം രൂപപ്പെട്ടു വരുന്നത്. ഇതിവൃത്തം കൂടാതെ കൃത്യമായ ഘടനയും കഥാപാത്രങ്ങളും കാലവും നോവലിന് ഉണ്ടായിരിക്കും. ഇവ സാങ്കല്പികമോ യാഥാർത്ഥ്യമോ ആകാം. നോവൽ എന്ന പദത്തിന്റെ അർത്ഥം പുതിയത് എന്നാണ്. എം പി പോളിന്റെ നോവൽ സാഹിത്യം നോവൽ പഠനങ്ങളുടെ സമഗ്രമായ ഒരു ഗ്രന്ഥമാണ്. മലയാള നോവൽ സാഹിത്യത്തിലെ ആദ്യ നോവൽ ഏതെന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്ക് വിഭിന്നമായ അഭിപ്രായമാണുള്ളത്. ആർച്ച് ഡീക്കൻ കോശിയുടെ പുല്ലേലി കുഞ്ചുവാണ് ആദ്യത്തെ മലയാള നോവൽ എന്ന അഭിപ്രായമുണ്ടായിരുന്നു. 1882 പുല്ലേലി കുഞ്ചു എഴുതപ്പെടുന്നത്. എന്നാൽ 1852 മിസസ് കാതറീൻ ഹന്ന മുല്ലൻസ് എഴുതിയ ഫുൾമോണി ആൻഡ് കോരുണ എന്ന ബംഗാളി നോവൽ, 1858 ജോസഫ് പീറ്റർ എന്നൊരാൾ ഫുൾമോണി എന്നും കോരുണ എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന പേരിൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി, അതാണ് ആദ്യ നോവലെന്നും പറയുന്നവരുണ്ട്. 1877 അപ്പു നെടുങ്ങാടി കുന്തലത പ്രസിദ്ധീകരിക്കുന്നത്. മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിലെ ലക്ഷണമൊത്ത

ആദ്യ നോവലാണ് 1889-ൽ ഒയ്യാരത്ത് ചന്തുമേനോൻ രചിച്ച ഇന്ദുലേഖ. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയും ജന്മി നാടുവാഴി സമ്പ്രദായത്തിന്റെ തകർച്ചയുമൊക്കെ പുരോഗമന ആശയങ്ങളായി ഇന്ദുലേഖയിൽ പരാമർശിക്കപ്പെട്ടു. ചന്തുമേനോന്റെ രണ്ടാമത്തേതും അപൂർണവുമായ കൃതിയായിരുന്നു ശാരദ. മലയാളത്തിലെ ചരിത്ര ആഖ്യായികകൾ ആരംഭിക്കുന്നത് സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയിലൂടെയാണ്. അതുകൂടാതെ ധർമ്മരാജയും രാമരാജ ബഹദൂറും ചരിത്ര ആഖ്യായികളായി കൈരളിക്ക് സമ്മാനിച്ചു. ആദ്യത്തെ രാഷ്ട്രീയ നോവലുകളായി പരിഗണിക്കുന്നത് കെ നാരായണ ഗുരുക്കൾ രചിച്ച പാറപ്പുറം, ഉദയഭാനു തുടങ്ങിയ നോവലുകളാണ്. പാശ്ചാത്യ നോവലുകളെയൊക്കെ കേസരി ബാലകൃഷ്ണപിള്ള പരിചയപ്പെടുത്തിയത് മലയാള നോവലിന് ഒരു നവോത്ഥാനമാണ് സമ്മാനിച്ചത്. പി കേശവദേവ്, തകഴി ശിവശങ്കരപിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ, ഉറൂബ്, എസ് കെ പൊറ്റക്കാട്, മലയാറ്റൂർ രാമകൃഷ്ണൻ, എം ഡി വാസുദേവൻ നായർ, പാറപ്പുറം, പി വത്സല, അങ്ങനെ നോവലിസ്റ്റുകളുടെ ഒരു നിര തന്നെ മലയാളത്തിനുണ്ടായി. 1969-ൽ ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തോടെ ആധുനിക നോവലിന്റെ ആരംഭമായി. പിന്നാലെ എം മുകുന്ദനും കാക്കനാടനും രംഗപ്രവേശം ചെയ്തു. പി പത്മരാജൻ, കെ എൽ മോഹനവർമ്മ, ആനന്ദ്, സേതു, മാധവിക്കുട്ടി, പെരുമ്പടവം, ജോർജ് ഓണക്കൂർ, എം സുകുമാരൻ, ടി വി കൊച്ചുബാവ, എം പി നാരായണപിള്ള, അങ്ങനെ നീളുന്നു ആധുനികതയെങ്കിൽ കെ പി രാമനുണ്ണി, സാറ ജോസഫ്, സക്കറിയ, ടി ഡി രാമകൃഷ്ണൻ, പി എഫ് മാത്യൂസ്, ഇ സന്തോഷ് കുമാർ, എസ് ഹാരിഷ്, ആർ രാജശ്രീ, കെ ആർ മീര, പിന്നെ ഷിനിലാൽ, എസ് ആർ ലാൽ, സലിൻ മാങ്കുഴി, അങ്ങനെ പോകുന്നു പുതിയ നോവലിസ്റ്റുകൾ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്ന് പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ. ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ ഏകതാ നഗറിൽ 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. കേരളത്തിലെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മലപ്പുറം കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനം. വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ജപ്പാൻ വീർ ഗാർഡിയൻ വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായി ജോധ്പൂരിൽ തേജസ് വിമാനത്തിൽ പറന്ന് ഇരു രാജ്യങ്ങളുടെയും വ്യോമസേനാ മേധാവികൾ. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷൽ ആർട്സ് സെമിഫൈനലിൽ ഇന്ത്യയുടെ സുജിക തരിയൽ ഇന്ന് സിംഗപ്പൂർ താരത്തെ നേരിടും. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കെവാഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി അധ്യക്ഷത വഹിക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സായാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ബ്രഹ്മകുമാരീസിന്റെ ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് എന്ന പ്രചാരണ പരിപാടിക്ക് ശ്രീമതി മുർമു തുടക്കം കുറിക്കും. വർദ്ധിച്ചുവരുന്ന പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശക്തമായ കാലാവസ്ഥാ നടപടികളും ആഗോള സഹകരണവും ആവശ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിച്ച പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിലെ ദ്വിദിന സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കാലാവസ്ഥാ വ്യതിയാനം എന്ന വെല്ലുവിളിയെ ഫലപ്രദമായി നേരിടുന്നതിന് ജനപങ്കാളിത്തം ഉറപ്പാക്കേണ്ടതുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: ക്ലൈമേറ്റ് ചേഞ്ച് മാനവ അസ്തിത്വക്കെ അനേക സ്തരപ്പർ അസന്തുലൻ പൈതായി ബയോഡൈവേഴ്സിറ്റി ലോസ് വാട്ടർ സ്ട്രെസ് ഓർ ലാൻഡ് ഡിഗ്രേഡേഷൻ ഇസേ ഗഹരായി ജുഡേ വാട്ടർ സ്ട്രെസ് വാലേ ക്ഷേത്രോ മേ ഫാർമ പോണ്ട്സ് സ്ഥാനീയ സമുദായക്കെ ലിയ അത്യന്ത ഉപയോഗി സിദ്ധ ഹോ സക്തെ യേ നാ കേവല വർഷാ ജല ക്ഷേത്രോ മേ രക്നെ കെ ലിയ ഓപേതു സിചായി കെ ലിയ സമയ പർ ജോൽ ഉപലബ്ധ കരാതെ ഇൻസേ ഭൂജോൽ ഭീ റീചാർജ് ഹോതാ ഹൈ.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകും. ഈ മാസം 26 നടക്കുന്ന യു പൊതുസഭയുടെ ഉന്നതതല സമ്മേളനത്തെ വിദേശകാര്യമന്ത്രി അഭിസംബോധന ചെയ്യും. സന്ദർശനവേളയിൽ വിവിധ ബഹുമുഖ ഉഭയകക്ഷി യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനം. വർക്കല ശിവഗിരിയിൽ 99th മഹാസമാധി ദിനാചരണം നടക്കും. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി കമ്മീഷണർ ഇടുക്കി കോട്ടയം ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചു ചേർത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി. ജനങ്ങളെ ഒഴിപ്പിക്കുന്ന നടപടിയടക്കം സ്വീകരിക്കാൻ കളക്ടർമാരോട് നിർദ്ദേശിച്ചു. 5 ഒഴുക്കിൽപ്പെട്ടതായി വിവരം ലഭിച്ച നിലമ്പൂർ അമരമ്പലം പ്രദേശത്ത് ദുരന്ത നിവാരണ സേനയുടെ പ്രത്യേക സംഘത്തെ വിന്യസിക്കാൻ മുഖ്യമന്ത്രി അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ സംസ്ഥാനത്തുടനീളം നാശനഷ്ടം. മലപ്പുറം നിലമ്പൂരിൽ പൂക്കോട്ടുംപാടം കോട്ടപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ 2 മരിച്ചു. കാണാതായ 4 തിരച്ചിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
2: സന്തോഷത്തോടെ അവധി ആഘോഷിക്കാനെത്തിയവർ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും മുമ്പ് പുഴയുടെ ആഴങ്ങളിലേക്ക് ഒഴുകിമറിയുന്ന സങ്കട കാഴ്ചയാണ് പൂക്കോട്ടുപാടം ടി കെ കോളനിയിലെ കോട്ടപ്പുഴയിൽ ഇന്നലെ കണ്ടത്. അപ്രതീക്ഷിതമായാണ് പുഴയിൽ ജലനിരപ്പ് ഉയർന്നത്. അപകടം നേരിൽ കണ്ട ചിലർ പാറകളിലും മരക്കൊമ്പുകളിലും കയറി നിന്നതും ഓടി രക്ഷപ്പെട്ടതും കൂടുതൽ ദുരന്തം ഒഴിവാക്കി. പുഴക്കരയിലുണ്ടായിരുന്ന മറ്റുള്ളവരും വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരുമാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നാലെ ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി. വേനൽക്കാലത്ത് പോലും വലിയ ഉരുളം കല്ലുകൾ നിറഞ്ഞ കോട്ടപ്പുഴയിൽ അപ്രതീക്ഷിതമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു.
0: പ്രദേശത്തെത്തിയ റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. രക്ഷാപ്രവർത്തനം ശക്തമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഇടുക്കി അടിമാലി പഴമ്പിളി പാച്ചാലിൽ ഉരുൾപൊട്ടലിൽ ഒരു വീട് ഒലിച്ചുപോയി. ആളപായമില്ല. അപകട ഭീഷണിയെ തുടർന്ന് 5 മാറ്റിപ്പാർപ്പിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് ഇന്ന് അടിമാലിയിലെത്തും. വട്ടവട കൊട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കും. കോട്ടയം പൂഞ്ഞാർ നടുഭാഗം വില്ലേജിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 മണിക്കൂറിൽ ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 8:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇന്ത്യൻ വ്യോമസേനയും ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സും സംയുക്തമായി ജോധ്പൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ സംഘടിപ്പിക്കുന്ന വ്യോമാഭ്യാസ പ്രകടനം വീർ ഗാർഡിയൻ നാളെ സമാപിക്കും. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗും ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സ് മേധാവി ജനറൽ ടക്കെഹിറോ മൊറീറ്റയും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റിൽ ഒരുമിച്ച് പറന്നു. ഇന്ത്യ ജപ്പാൻ പ്രതിരോധ ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് അഭ്യാസ പ്രകടനമെന്ന് ഇന്ത്യൻ വ്യോമസേനാ മേധാവി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനുമായുള്ള യുദ്ധത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പങ്കെടുക്കുന്നതിനായി ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ന്യൂയോർക്ക് സന്ദർശിക്കാനിരിക്കെയാണ് ട്രംപിന്റെ പ്രതികരണം. അതിനിടെ ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള വ്യവസ്ഥകൾ മധ്യസ്ഥർ വഴി അമേരിക്കയെ അറിയിച്ചതായി ഇറാൻ വ്യക്തമാക്കിയിരുന്നു. സൌദി അറേബ്യയിലെ US ദൌത്യ സംഘങ്ങൾക്കായി സുരക്ഷാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് അമേരിക്ക. തായ്ഫ്, യാൻബു നഗരങ്ങളിലേക്കുള്ള ഔദ്യോഗികവും വ്യക്തിപരവുമായ എല്ലാ യാത്രകൾക്കും അമേരിക്കൻ പൌരന്മാർ പ്രത്യേക അനുമതി നേടണമെന്നാണ് നിർദ്ദേശം. സൌദി അറേബ്യയിലുള്ള അമേരിക്കൻ പൌരന്മാരോട് സ്മാർട്ട് ട്രാവലർ എൻറോൾമെന്റ് പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാനും പ്രാദേശിക മാധ്യമങ്ങളും ഔദ്യോഗിക അറിയിപ്പുകളും ശ്രദ്ധിക്കാനും സൌദിയിലെ US മിഷൻ അറിയിച്ചു. അതേസമയം യമനിലെ ഹൂതി വിഭാഗം നടത്തിയ

0: ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി സൌദി നേതൃത്വത്തിലുള്ള സഖ്യസേന വ്യക്തമാക്കി. ആക്രമണങ്ങളെ ഖത്തർ ശക്തമായി അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടിലൂന്നിക്കൊണ്ട് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പിഎം കിസാൻ പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന് ഒരു റിപ്പോർട്ട്.
1: കൃഷി സംബന്ധമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ 2019 കേന്ദ്ര സർക്കാർ പിഎം കിസാൻ പദ്ധതി ആരംഭിച്ചത്. വളം വിത്ത് തുടങ്ങി കൃഷിക്ക് വേണ്ട സാധനങ്ങൾ ലഭ്യമാക്കാനും മൃഗപരിപാലനത്തിനും ഈ പദ്ധതി ഉപകരിക്കുന്നു. പദ്ധതിയിലൂടെ ഇതുവരെ 23 ഗഡുക്കളിലായി 447,000 കോടിയിലധികം രൂപ കർഷകർക്ക് കൈമാറി. പദ്ധതിയുടെ ഗുണഭോക്താക്കളായ വനിതാ കർഷകർക്ക് ഇതുവരെ 1,00,000 കോടിയിലധികം രൂപയാണ് ലഭിച്ചത്. 2026-27 മുതൽ 2030-31 വരെ പദ്ധതി 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനായി 3,15,000 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതവും വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്നലെ 2 വെള്ളി മെഡലുകൾ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ എലവേനിൽ വാളറിവൻ, വിദർഷ വിനോദ്, സോനം മസ്കർ എന്നിവരടങ്ങുന്ന സംഘം വെള്ളി മെഡൽ സ്വന്തമാക്കി. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിലും എലവേനിൽ വാളറിവൻ വെള്ളി നേടി. മിക്സഡ് മാർഷ്യൽ ആർട്സ് ഇനത്തിൽ ഇന്ന് നടക്കുന്ന സെമിഫൈനലിൽ സുജിക തരിയൽ സിംഗപ്പൂർ താരത്തെ നേരിടും. ക്രിക്കറ്റിൽ സ്വർണ്ണ മെഡലിനായുള്ള മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം നാളെ ശ്രീലങ്കയുമായി ഏറ്റുമുട്ടും. സമർഖണ്ഡിൽ നടക്കുന്ന 46-ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ 5-ാം റൌണ്ടിൽ ആർ പ്രജ്ഞാനന്ദയും ഡി ഗുഗേഷും നിർണായക വിജയങ്ങൾ നേടി. എന്നാൽ വനിതാ വിഭാഗത്തിൽ പോളണ്ട് താരത്തോട് ആർ വൈശാലി പരാജയപ്പെട്ടു. വന്ദിക അഗർവാൾ, ദിവ്യ ദേശ്മുഖ്, കോനേരു ഹംപി എന്നിവർ മത്സരങ്ങൾ സമനിലയിലാക്കി. 2021 ജൂലൈയിൽ ഹൈതി പ്രസിഡന്റ് ജൊവേനൽ മോയിസിനെ വധിച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 18 പ്രതികളെ ഞായറാഴ്ച അമേരിക്കയ്ക്ക് കൈമാറാൻ നടപടികൾ പൂർത്തിയായി. പ്രതികൾ ഫ്ലോറിഡയിൽ വിചാരണ നേരിടുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ ഏകതാ നഗറിൽ 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. കേരളത്തിലെ മഴ സാഹചര്യം മണിക്കൂർ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മലപ്പുറം കോട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിനം. വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ജപ്പാൻ വീർ ഗാർഡിയൻ വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായി ജോധ്പൂരിൽ തേജസ് വിമാനത്തിൽ പറന്ന് ഇരു രാജ്യങ്ങളുടെയും വ്യോമസേനാ മേധാവികൾ. ഏഷ്യൻ ഗെയിംസ് മിക്സഡ് മാർഷ്യൽ ആർട്സ് സെമിഫൈനലിൽ ഇന്ത്യയുടെ സുജിക തരിയൽ ഇന്ന് സിംഗപ്പൂർ താരത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

ഈ ബയാസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വന്തം നിഗമനങ്ങളെ ഉടൻ സത്യമായി കരുതാതിരിക്കുക. ഒരാളുടെ ഒരു പെരുമാറ്റം മാത്രം അടിസ്ഥാനമാക്കി തീരുമാനങ്ങളിൽ എത്തരുത്. ആ വ്യക്തിയുടെ വാക്കുകൾക്കും വ്യക്തമായ നിലപാടുകൾക്കും പ്രാധാന്യം നൽകുക. എനിക്കങ്ങനെ തോന്നുന്നു എന്നത് അത് യാഥാർത്ഥ്യമാണ് എന്നതിന് തുല്യമല്ലെന്ന് ഓർക്കുക. മറ്റൊരാളുടെ വ്യക്തിപരമായ അതിരുകളെ ബഹുമാനിക്കുക. മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും വലിയ സൗന്ദര്യം അവയുടെ സങ്കീർണതയിലാണ്. ഒരു പുഞ്ചിരി എല്ലായ്പ്പോഴും പ്രണയമല്ല. ഒരു കരുതൽ എല്ലായ്പ്പോഴും ആകർഷണമല്ല. ഒരു സൗഹൃദം എല്ലായ്പ്പോഴും മറ്റെന്തെങ്കിലും ആകണമെന്നുമില്ല. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും പലപ്പോഴും കണ്ണടയായി മാറുന്നു. ആ കണ്ണട തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് മനുഷ്യബന്ധങ്ങൾ കൂടുതൽ ആരോഗ്യകരവും പരസ്പര ബഹുമാനമുള്ളതുമായി മാറുന്നത്. ഓർക്കുക, മറ്റൊരാളുടെ പുഞ്ചിരിയുടെ അർത്ഥം തീരുമാനിക്കാനുള്ള അവകാശം നമുക്കില്ല. അത് വിശദീകരിക്കാനുള്ള അവകാശം ആ പുഞ്ചിരിച്ച വ്യക്തിക്കാണ്. നേരം ഒരുപാടായി. അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്. വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില്.
1: വ്രണാകീർണമായ ആത്മാവിന്റെ വേദനയും അറപ്പും പാപബോധവും ഒരു ഗീതോപദേശവും കൊണ്ട് മാറുന്നതല്ല. ഏറെ അർത്ഥതലങ്ങളുള്ള ഈ വരികൾ വിരൽ ചൂണ്ടുന്നത് മനുഷ്യ മനസ്സിന്റെ ആഴമേറിയ സങ്കീർണതകളിലേക്കാണ്. ജീവിതത്തിൽ നാം ചെയ്തുപോയ തെറ്റുകൾ അല്ലെങ്കിൽ നമ്മെ വേട്ടയാടുന്ന പാപബോധം എന്നത് പലപ്പോഴും വെറും വാക്കുകൾ കൊണ്ട് ചികിത്സിക്കാവുന്ന ഒന്നല്ല എന്ന വലിയ സത്യമാണിവിടെ തെളിയുന്നത്. ശരീരത്തിലെ മുറിവുകൾ കണ്ണിന് കാണാൻ സാധിക്കും, എന്നാൽ ആത്മാവിലെ അല്ലെങ്കിൽ മനസ്സിന്റെ ആഴങ്ങളിലെ മുറിവുകൾ അദൃശ്യമാണ്. നിരന്തരമായ ആത്മനിന്ദ, താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള ഓർമ്മകൾ നൽകുന്ന അറപ്പ്, മറ്റുള്ളവരോട് തുറന്നു പറയാൻ കഴിയാത്ത രഹസ്യങ്ങൾ എന്നിവ മനസ്സിനെ വ്രണപ്പെടുത്തുന്നു. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഇത് വ്യക്തിയുടെ സെൽഫ് എസ്റ്റീമിനെ പാടെ തകർക്കുന്നു. തന്റെ തന്നെ കണ്ണുകളിൽ താൻ അശുദ്ധനാണെന്ന തോന്നൽ ഒരുതരം ന്യൂറോട്ടിക് ഗിൽറ്റായി മാറുന്നു. ഗീതയോ ബൈബിളോ ഖുറാനോ നൽകുന്ന വലിയ തത്വചിന്തകൾ ഉന്നതമാണ്, എന്നാൽ കടുത്ത മാനസിക വേദനയിലിരിക്കുന്ന ഒരാൾക്ക് അത് കേവലം ബൌദ്ധികമായ വ്യായാമം മാത്രമായി അനുഭവപ്പെടാം. തലച്ചോറിലെ വികാരങ്ങളുടെ കേന്ദ്രമായ ലിംബിക് സിസ്റ്റം ഭയത്തിലും കുറ്റബോധത്തിലും മരവിച്ചു നിൽക്കുമ്പോൾ യുക്തിയുടെ കേന്ദ്രമായ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന് ഉപദേശങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. മുറിവിൽ മരുന്ന് വയ്ക്കുന്നതിന് പകരം മുറിവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് പോലെയാണിത്. പാപബോധം എന്നത് വെറുമൊരു സങ്കടമല്ല, അതൊരു തരം അറപ്പുകൂടിയാണ്. തന്നോട് തന്നെ തോന്നുന്ന ഈ അറപ്പ് തലച്ചോറിലെ ഇൻസുല എന്ന ഭാഗത്തെയാണ് ഉത്തേജിപ്പിക്കുന്നത്. ഈ അവസ്ഥയിൽ എല്ലാം ശരിയാകുമെന്നോ ദൈവം ക്ഷമിക്കുമെന്നോ ഉള്ള ഉപദേശങ്ങൾ ഒരു താൽക്കാലിക ആശ്വാസം നൽകിയേക്കാമെങ്കിലും ഉള്ളിലെ വ്രണമുണക്കാൻ അവയ്ക്ക് കഴിയില്ല. മുറിവേറ്റ ആത്മാവിന് വേണ്ടത് വെറും ഉപദേശങ്ങളല്ല, മറിച്ച് അനുകമ്പ കലർന്ന കേൾവിയും അതിലൂടെയുള്ള ആത്മശുദ്ധീകരണവുമാണ്. താൻ ചെയ്ത തെറ്റുകളെ അതിന്റേതായ ഗൌരവത്തോടെ അംഗീകരിക്കുക, വെറും വാക്കുകളിലല്ല, പ്രായശ്ചിത്തം പ്രവൃത്തികളിലൂടെയാകണം. മറ്റൊരാൾക്ക് ചെയ്ത ദ്രോഹമാണെങ്കിൽ അത് തിരുത്താനുള്ള ശ്രമം മനസ്സിനെ ശാന്തമാക്കും. താനൊരു മനുഷ്യനാണെന്നും തെറ്റുകൾ സംഭവിക്കാമെന്നും തിരിച്ചറിഞ്ഞ് തന്നോട് തന്നെ ക്ഷമിക്കാൻ പഠിക്കുക. ആത്മാവിലെ വ്രണങ്ങൾ ഉണങ്ങാൻ സമയം ആവശ്യമാണ്. ആഴത്തിലുള്ള മുറിവുകൾക്കപ്പുറം ഒരു പുതിയ ജീവിതമുണ്ടെന്ന തിരിച്ചറിവാണ് വേണ്ടത്. ഉപദേശങ്ങൾ വഴികാട്ടികളാകാം, പക്ഷെ നടക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇരുളടഞ്ഞ പാപബോധത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ ഉപദേശങ്ങളെ ഹൃദയം കൊണ്ട് അനുഭവിക്കാനുള്ള കരുത്ത് ആദ്യം നാം നേടിയെടുക്കണം.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്ന മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്കുവരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും അങ്ങനെ നീളുന്ന

ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും ഇനിയും ഉണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടുതീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലെന്നും മാഞ്ഞുപോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ആചാര്യെ ഏൽപ്പിക്കാൻ കൊടുത്ത രാജിക്കത്ത്. ഞാൻ ഒളിച്ചോടി പോകാൻ മാത്രം എന്താ ഉണ്ടായത്? ടീച്ചറോട് ഇവിടുന്ന് പോകാൻ ആരാ പറഞ്ഞത്? ആചാര്യ പറഞ്ഞോ അതോ ഞാൻ പറഞ്ഞോ? അതെ, ടീച്ചർ രാജിവെച്ച് പോയി എന്ന് വെക്കുക, എന്നാൽ ഈ പ്രശ്നം തീരൂ.
2: എല്ലാവർക്കും ഇപ്പൊ പ്രശ്നം ഞാനാണ്. പ്രായമായ അച്ഛന് ഒരു താങ്ങാവണമെന്ന് മോഹിച്ചു. സ്വന്തം കാലിൽ നിന്ന് കുടുംബത്തിനൊരു തണലാകണമെന്ന് ആഗ്രഹിച്ചു. ഈ ഒരു തെറ്റല്ലേ ഞാൻ ചെയ്തുള്ളൂ?
1: അത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഒരു തൊഴിലിനു വേണ്ടി മാത്രം അറബി പഠിച്ച അന്തർജനമല്ല ഗായത്രി. എതിർപ്പുകളെ അതിജീവിച്ച ആദർശധീരതയുടെ ഒരു കന്യാണ്. സ്വന്തം സമുദായത്തിനും അതോടൊപ്പം മറ്റുള്ളവർക്കും ഇത്തിരി വെളിച്ചം കിട്ടാൻ സ്വത്തും കുലമഹിമയും ആഠ്യത്വവും എല്ലാം ആഹൂതി ചെയ്ത ആളാണ് ഗായത്രിയുടെ അച്ഛൻ. ആ അച്ഛന്റെ മകൾ ഇപ്പൊ ഇങ്ങനൊരു പ്രശ്നത്തിൽ തളരരുത്.
2: എന്താ സാർ എല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ എത്ര സഹിച്ചു, ക്ഷമിച്ചു, താളും.
1: ആദർശധീരതയുടെ പേരിൽ ഒരു ജോലി ഇട്ടെറിഞ്ഞിട്ട് പോകുന്നവനാ ഞാൻ. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഗായത്രി ഈ ജോലി തുടരണമെന്നാ.
3: ഇതിലൊക്കെ ഇത്ര തലപൊകഞ്ഞ് ആലോചിക്കാൻ എന്താ ഉള്ളത്? എന്നെ കൂള് പൂട്ടുന്നുള്ള കാര്യം തീർച്ച. അങ്ങനെ പൂട്ടിയാൽ മറ്റൊരു മാനേജ്മെന്റിനെ അത് ഏൽപ്പിക്കാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനാവില്ല. അവിടെയാണ് മേനോം കയറി കളിക്കേണ്ടത്.
4: അത് മനസ്സിലായി.
3: ആയല്ലോ, ഈ സ്കൂളിന് വേണ്ടി തുടക്കത്തിലെ നിങ്ങളും കുറെ ശ്രമിച്ചതല്ലേ? പല അടവും പയറ്റി നോക്കിയതല്ലേ? എന്നിട്ടെന്തിയേ ആചാര സ്കൂൾ കൊണ്ടുപോയി നിങ്ങൾ മേലോട്ട് നോക്കിയെന്ന്?
4: അത് പക്ഷേ അന്ന് ചില കടന്ന് എന്റെ കൂടെ നിൽക്കാത്തോണ്ടല്ലേ.
3: അത് അന്നത്തെ രാഷ്ട്രീയം. മേന്നെ രാഷ്ട്രീയത്തിന് സ്ഥിരം ശത്രുക്കളുമില്ല മിത്രങ്ങളുമില്ല. അതിരിക്കട്ടെ, മേന്നെന്ത് തീരുമാനിച്ചു?
4: എനിക്ക് തീരുമാനിക്കാൻ വിഷമമൊന്നുമില്ല.
3: ഇപ്പൊ ഒരു പിടിപിടിച്ച നല്ല പുഷ്പം പോലെ സ്കൂൾ നമ്മുടെ കയ്യിലിരിക്കും. ഇന്നത്തെ കാലത്ത് സ്കൂൾ മാനേജ്മെന്റ് കിട്ടാന്ന് വെച്ചാ
4: അതൊക്കെ എനിക്കറിയാം. എന്നെങ്കിലും ഹാജിയാരെ ഒന്ന് ഇരുത്തണമെന്ന് ഞാൻ ഏറെ മോഹിച്ചിട്ടുള്ളതാ.
3: ആണല്ലോ, എങ്കിലിനി ഒട്ടും അമാന്തിക്കണ്ട. അതിനുവേണ്ടി വരുന്ന നഷ്ടം ഒരു നഷ്ടമല്ല.
4: അഥവാ അങ്ങനെ നഷ്ടം വന്നാലും അത് സഹിക്കാൻ ഇന്ന് എനിക്ക് കഴിവുണ്ട്. ഞാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയാലുണ്ടല്ലോ.
3: ഇതാണ് ആണുങ്ങളുടെ ഭാഷ, തറവാടി എന്നും തറവാടി തന്നെ. അപ്പോ ഇനി നമുക്ക് ആ വഴിക്ക് അങ്ങോട്ട് കളിക്കാം.
4: ഡേ കളിക്കാം, പക്ഷേ ചേലക്കാടൻ എന്നോടൊപ്പം നിൽക്കണം.
3: എന്തത്ര സംശയം! പക്ഷെ ഒരു കാര്യം, മേനു ആ വിചാരം വേണേ.
4: സ്കൂളിലെ പ്രശ്നമൊക്കെ തീർന്നാ മൂസ.
5: സ്കൂളിലെന്ത് പ്രശ്നം? നാട്ടുകാർക്കല്ല പ്രശ്നം, പഠിച്ചോ സാധിച്ചിട്ട് സ്കൂളിൽ ഒരു പ്രശ്നവുമില്ല. ആചാര്യ ഓണർ നമ്മൾ തന്നെ വെയ്യോളൂ.
6: നായരെ ഒരു മുറക്കാൻ കൊണ്ടെടുക്ക. ഈ കാക്കി തുണിക്കൊക്കെ ഇപ്പൊ എന്താണ് വില?
5: എന്തേ വേറൊരു പോലീസ് ചേർന്നു.
6: ഈ പോലീസുകാർക്ക് മാത്രമേ കാക്കി തുണി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വല്ല നിയമമുണ്ടോ?
4: അപ്പൊ പിന്നെ വല്ല വാച്ച്മാന്റെ ജോലി തരായിട്ടുണ്ടാവും.
6: വാച്ച്മാൻ അല്ലടോ, ഇത് പിയൂണിന്റെ.
4: പിയൂണോ? എവിടെ?
6: അപ്പൊ താൻ ഈ കഥ ഒന്നും അറിഞ്ഞില്ല. മേനോൻ ഇവിടുത്തെ സ്കൂൾ നടത്താൻ തീരുമാനിച്ചിരിക്കുക. അങ്ങനെ മേനോൻ സ്കൂൾ നടത്തുകയാണെങ്കിൽ അവിടുത്തെ പിയൂൺ ആരാ? ഈ ആര്?
5: ഇവിടുത്തെ സ്കൂൾ മേനോൻ നടത്തേ? ആരാ അത് പറഞ്ഞേ?
6: എടോ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായി ശ്രദ്ധിച്ച് നമുക്കോട്ട് ഊഹിക്കാൻ പാടില്ലേ?
5: ലോകപ്പ് അവസാനിക്കും, ഞാനും എന്റെ കൊച്ചോളും ഒരു തട്ടാനും മാത്രം ബാക്കിയായാൽ മതിയെന്നും കരുതി ചിലരൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ അതിന്റെ പരമുവരെ. ആ പരപ്പ് ഇവിടെ വേഗം പോകുന്നില്ല. എങ്ങനെ?
6: നല്ല തേക്കിന്റെ വറകിട്ട് നല്ലോണം കത്തിച്ച ഏത് വേവാത്ത പരിപ്പും വേവും. എന്നിട്ട് ആ പരിപ്പിൽ നെയ്യ് ഒഴിച്ച് നല്ലോണം കുറച്ച് മഷ്ടാനായിട്ട് ഉണ്ട.
5: ഉണ്ടാന്നും കരുതി ഇലട്ടിരിക്കലേ ഉണ്ടാവുള്ളൂ എന്റെ പരമുവരെ.
6: കാണാൻ പോണം
5: അന്നേരം
6: കാണാം.
1: നമ്മുടെ കുട്ടികളെ നാലക്ഷരം പഠിപ്പിക്കുന്നതിന് എന്തിനാ ജാതിയും മതവും തടസ്സമാവുന്നത്? ആർക്കും ആരെയും പഠിപ്പിക്കാം, ആരുടെ കയ്യിലും പഠിക്കാം. അക്ഷരാഭ്യാസത്തിന് വർഗവും മതവും ഒന്നുമില്ല.

ആധുനിക മനഃശാസ്ത്രത്തിൽ ഇൻട്രോജെക്ഷൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും കേൾക്കുന്ന ആ ശബ്ദം നമ്മെ കുറ്റപ്പെടുത്തുന്നതോ സംശയിക്കുന്നതോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയ ആ അന്തർഗതങ്ങൾ സത്യത്തിൽ നമ്മുടേത് മാത്രമല്ല. കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ടു വളർന്ന മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും വാക്കുകൾ നമ്മുടെ മനസ്സ് ഏറ്റെടുക്കുന്നതിനെയാണ് ഇൻട്രോജെക്ഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും തനിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആരോ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു തെറ്റ് ചെയ്യുമ്പോൾ നിനക്കത് ഒരിക്കലും ശരിയാകില്ല എന്ന് പരിഹസിക്കുന്ന, അല്ലെങ്കിൽ ഒരു വിജയമുണ്ടാകുമ്പോൾ ഇതൊക്കെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് എന്ന് കുറച്ചു കാണുന്ന ഒരു ശബ്ദം. നമ്മൾ വിചാരിക്കുന്നത് അത് നമ്മുടെ തന്നെ ചിന്തകളാണെന്നാണ്. എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. ആ ശബ്ദങ്ങളിൽ പലതും നമ്മുടേതല്ല. നമ്മുടെ കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ നമ്മൾ കേട്ട വിമർശനങ്ങളും പ്രതീക്ഷകളും നമ്മുടെ ഉള്ളിൽ ഒരു ഇന്നർ ക്രിട്ടിക് അഥവാ ഒരു ആന്തരിക വിമർശകനായി രൂപപ്പെടുന്നു. ഇതിനെയാണ് ഇൻട്രോജെക്ഷൻ എന്ന് വിളിക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞാലും ആ പഴയ ടേപ്പ് റെക്കോർഡർ നമ്മുടെ ഉള്ളിൽ ഇന്നും കഠിനമായ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദങ്ങൾ പലപ്പോഴും നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമല്ല, മറിച്ച് കഴിഞ്ഞുപോയ അനുഭവങ്ങളുടെ പ്രതിധ്വനികൾ മാത്രമാണ്. നമ്മുടെ യഥാർത്ഥമായ ആന്തരിക ശബ്ദം എപ്പോഴും ശാന്തവും കരുണയുള്ളതും വർത്തമാനകാലത്തിൽ അധിഷ്ഠിതവുമായിരിക്കും. എന്നാൽ ഈ കടമെടുത്ത ശബ്ദങ്ങൾ കടുപ്പമേറിയതും കുറ്റപ്പെടുത്തുന്നതും നമ്മെ എപ്പോഴും സമ്മർദ്ദത്തിലാക്കുന്നതുമായിരിക്കും. ഇതൊരു ചെറിയ കാര്യമല്ല. ഈ ആന്തരിക വിമർശകൻ നമ്മുടെ ആത്മവിശ്വാസത്തെയും തീരുമാനങ്ങളെയും വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് സത്യത്തിൽ നിങ്ങളുടെ ചിന്തയാണോ അതോ പണ്ടാരോ നിങ്ങളോട് പറഞ്ഞ വാക്കാണോ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ തിരിച്ചറിവാണ് മാറ്റത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പ്. നമുക്ക് എങ്ങനെ ഈ ശബ്ദങ്ങളെ മാറ്റിയെടുക്കാം? അതിനായി ചില ലളിതമായ വഴികളുണ്ട്. ഉള്ളിലൊരു വിമർശനം ഉയരുമ്പോൾ ഇത് എന്റെ ശബ്ദമാണോ അതോ പണ്ട് ആരോ പറഞ്ഞതാണോ എന്ന് സ്വയം ചോദിക്കുക. ആ ശബ്ദത്തിന് ഒരു പേര് നൽകുക. അത് നിങ്ങളല്ലെന്ന് ഉറപ്പിക്കുക. ഈ ചിന്തകളെ വിശ്വസിക്കുന്നതിന് പകരം അവയെ ഒരു സാക്ഷിയെപ്പോലെ നിരീക്ഷിക്കുക. അവ വെറും ചിന്തകൾ മാത്രമാണെന്ന് തിരിച്ചറിയുക. ദിവസവും ഡയറി എഴുതുന്ന ശീലം വഴി നിങ്ങളുടെ യഥാർത്ഥ സ്വത്വവുമായി വീണ്ടും ബന്ധപ്പെടാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹത്തോടും കരുണയോടും സംസാരിക്കുന്ന ആ യഥാർത്ഥ ശബ്ദത്തെ ഉണർത്തുക. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന രീതി മാറ്റുമ്പോൾ നിങ്ങളുടെ ലോകം തന്നെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹവും കരുണയും അർഹിക്കുന്ന മറ്റൊരാളും ഈ ലോകത്തിലില്ല. ഉള്ളിലെ ആ കഠിനമായ ശബ്ദത്തെ സ്നേഹം കൊണ്ട് കീഴടക്കുക. മറ്റൊരാൾ നിങ്ങളോട് പറയുന്ന വാക്കുകളല്ല നിങ്ങളെ നിർവചിക്കുന്നത്, മറിച്ച് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു എന്നതാണ് പ്രധാനം. നിങ്ങളുടെ ഉള്ളിലെ ആ വിമർശകൻ സംസാരിക്കുമ്പോൾ അതിനെ തിരുത്തി സ്നേഹമുള്ള ഒരു വാക്ക് പറയാൻ ശ്രമിക്കുക. നിങ്ങളെ പുനർനിർമ്മിക്കാനുള്ള കരുത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വാട്സാപ്പ് ഗീതം.
1: വാട്സപ്പ് ഗാനം, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
2: ശ്രോതാക്കൾക്ക് വാട്സപ്പ് ഗാനത്തിലൂടെ ഇന്ന് കേൾക്കാം നിഷിത ഹരിശങ്കർ നമ്പൂതിരി ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ ഇതുവരെ വാട്സ്ആപ്പ് ഗാനത്തിൽ കേട്ടത് നിഷിത ഹരിശങ്കർ നമ്പൂതിരി ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സ്ആപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടിയയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

നമസ്തേ മലയാളത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പെൺപാട്ട്.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: കേരള പിക്ചേഴ്സിന്റെ ബാനറിൽ പി ഭാസ്കരൻ, ബി എൻ കൊണ്ടറെഡ്ഡി എന്നിവർ നിർമ്മിച്ച് ജഗതി എൻ കെ ആചാരി സംഭാഷണവും സംവിധാനവും നിർവഹിച്ച ചലച്ചിത്രമായിരുന്നു ഭാഗ്യജാതകം. രാജാറാം ഛായാഗ്രഹണം നിർവഹിച്ചു. ചിത്രസന്നിവേശം കൃപാശങ്കറിന്റേതായിരുന്നു. പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് ബാബുരാജ് ഈണം പകർന്നു. യേശുദാസ്, മെഹബൂബ്, പരമശിവൻ, പി ലീല, ജമുനാറാണി, കോട്ടയം ശാന്ത എന്നിവരായിരുന്നു ഗായകർ. 1962 നവംബർ 16 ചിത്രം പ്രദർശനത്തിനെത്തി. സത്യൻ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മുത്തയ്യ, അടൂർ ഭവാനി, ഷീല, പങ്കജവല്ലി, അടൂർ ഭവാനി, അടൂർ പങ്കജം, ശ്രീനാരായണപിള്ള, എം ജി മേനോൻ, ജയം രാജൻ, ചിത്രാദേവി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. നടി ഷീലയുടെ ആദ്യ ചിത്രം എന്ന പ്രത്യേകത ഭാഗ്യജാതകം എന്ന ചിത്രത്തിനുണ്ട്. 10 പാട്ടുകളായിരുന്നു ഭാഗ്യജാതകത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ഭാഗ്യജാതകം എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ, സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ജീവിതപാത എന്ന ആത്മകഥ ആരുടേതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ജീവിതപാത എന്ന ആത്മകഥ ആരുടേതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: തിരക്കേറിയ ഒരു മാളിലോ ഉത്സവ പറമ്പിലോ വെച്ച് പെട്ടെന്നൊരു നിമിഷം നിങ്ങളുടെ കുഞ്ഞ് കൺമുന്നിൽ നിന്ന് മറയുന്നത് സങ്കല്പിച്ചു നോക്കൂ. ഏതൊരു മാതാപിതാക്കളെ സംബന്ധിച്ചും ലോകം തകിടം മറിയുന്ന നിമിഷമാണത്. ഇത്തരം സാഹചര്യങ്ങളിൽ നാം പണ്ട് പഠിച്ചു വച്ചിട്ടുള്ള പല ഉപദേശങ്ങളും ഫലപ്രദമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. തിരക്കുള്ള ഒരിടത്ത് വച്ച് കുഞ്ഞ് അമ്മേ എന്ന് വിളിച്ചു കരഞ്ഞാൽ അവിടെയുള്ള ഡസൻ കണക്കിന് അമ്മമാർ തലതിരിക്കുമെങ്കിലും തന്റെ കുഞ്ഞാണെന്ന് തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായ ചില ശീലങ്ങളെ മാറ്റി കുട്ടികളെ കൂടുതൽ ഫലപ്രദമായ രീതികൾ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു അപകടമുണ്ടാകുമ്പോൾ കുട്ടി പേടിച്ച് തളർന്നു നിൽക്കുകയോ ലക്ഷ്യമില്ലാതെ ഓടുകയോ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ അമ്മേ എന്ന് വിളിക്കുന്നതിന് പകരം സ്വന്തം അമ്മയുടെയും അച്ഛന്റെയും മുഴുവൻ പേര് ഉറക്കെ വിളിച്ചു പറയാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം. ഒരാൾക്കൂട്ടത്തിൽ ഒരാൾ തന്റെ പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്രദ്ധ മറ്റൊന്നിനും ലഭിക്കില്ല. ഇത് കുട്ടിയെ തിരിച്ചറിയുന്നത് എളുപ്പമാക്കും. അതുപോലെ തന്നെ പേടിച്ചു നിൽക്കാതെ സഹായത്തിനായി ആരോടാണ് ചോദിക്കേണ്ടതെന്ന് കുട്ടികൾക്ക് കൃത്യമായ ധാരണ നൽകണം. യൂണിഫോം ധരിച്ച സുരക്ഷാ ജീവനക്കാരെയോ കടകളിലെ കൗണ്ടറിലിരിക്കുന്ന ജീവനക്കാരെയോ കണ്ടെത്താൻ അവരോട് പറയണം. ഇതിലുമൊക്കെയേറെ പ്രായോഗികമായ മറ്റൊരു വഴി കൂടെ കുട്ടികളുള്ള മറ്റൊരമ്മയെ കണ്ടെത്തി സഹായം ചോദിക്കുക എന്നതാണ്. സാധാരണഗതിയിൽ മറ്റൊരമ്മ കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികളെ വീട്ടിലിരുത്തി പേടിപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തെ നേരിടാനുള്ള ആത്മവിശ്വാസം നൽകുകയാണ് വേണ്ടത്. അമ്മയെ കാണാതായാൽ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി അവരുടെ പക്കലുണ്ടായിരിക്കണം. അതിനായി ശാന്തമായ സമയങ്ങളിൽ കുട്ടികളെ കൊണ്ട് ഇത് പരിശീലിപ്പിക്കണം. അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അധികം ദൂരത്തേക്ക് മാറാതെ ഒരു നിശ്ചിത സ്ഥലത്ത്, ഉദാഹരണത്തിന് അവസാനമായി കണ്ടുമുട്ടിയ കടയുടെ മുന്നിൽ നിൽക്കാൻ പഠിപ്പിക്കണം. കുട്ടികളുടെ പോക്കറ്റിലോ ബാഗിലോ അച്ഛന്റെയോ അമ്മയുടെയോ ഫോൺ നമ്പർ അടങ്ങിയ ഒരു ചെറിയ കാർഡ് വയ്ക്കുന്നതും വലിയ സഹായകമാകും. ചെറിയ കുട്ടികളാണെങ്കിൽ കൈത്തണ്ടയിൽ സ്കിൻ ഫ്രണ്ട്ലി ആയ പേന കൊണ്ട് ഫോൺ നമ്പർ എഴുതി നൽകുന്ന രീതിയും വിദേശ രാജ്യങ്ങളിൽ വ്യാപകമാണ്. മറ്റൊരു പ്രധാന തന്ത്രമാണ് ലൗഡ് കോൾ ഔട്ട്. അതായത് കുഞ്ഞിനെ കാണാതായാൽ ഉടൻ തന്നെ മാതാപിതാക്കൾ നിശബ്ദമായി തിരയാതെ കുഞ്ഞിന്റെ പേരും അവൻ അല്ലെങ്കിൽ അവൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറവും അടയാളങ്ങളും ഉറക്കെ വിളിച്ചു പറയണം. ചുവന്ന ഷർട്ട് ധരിച്ച 4 വയസ്സുള്ള രാഹുലിനെ കാണാനില്ല എന്ന് ആൾക്കൂട്ടത്തിന് നടുവിൽ വിളിച്ചു പറയുന്നത് കേൾക്കുന്നവർ പെട്ടെന്ന് ജാഗ്രതയുള്ളവരാവുകയും കുഞ്ഞിനെ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ലജ്ജയോ മടിയോ വിചാരിച്ച് നിശബ്ദമായി തിരയുന്നത് സമയം നഷ്ടപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ. സാങ്കേതിക വിദ്യയുടെ സഹായവും ഇന്ന് നമുക്ക് ലഭ്യമാണ്. സ്മാർട്ട് വാച്ചുകളോ GPS ട്രാക്കറുകളോ കുട്ടികളുടെ പക്കലുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നത് എളുപ്പമാകും. എന്നാൽ ഇതിനേക്കാളേറെ ഉപരിയായി കുട്ടിക്ക് നമ്മൾ നൽകുന്ന മാനസികമായ ധൈര്യമാണ് പ്രധാനം. അമ്മ വരും, അതുവരെ നീ സുരക്ഷിതനായിരിക്കണം എന്ന ബോധം കുട്ടികളിലുണ്ടാക്കണം. ആൾക്കൂട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ കൂടെ നിർത്തി അവന്റെ ഒരു ഫോട്ടോ എടുക്കുന്നത് ശീലമാക്കുക. ആ നിമിഷം കുഞ്ഞു ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഒരു തിരക്കിൽപ്പെട്ട് പരിഭ്രാന്തരാകുമ്പോൾ കുഞ്ഞിന്റെ വസ്ത്രത്തിന്റെ നിറം പോലും പലപ്പോഴും മാതാപിതാക്കൾ മറന്നുപോകാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഈ ഫോട്ടോ രക്ഷകനായി മാറും. കുട്ടികളെ സ്വയം സംരക്ഷിക്കാൻ പ്രാപ്തരാക്കുന്നത് അവരിൽ ഭയമല്ല, മറിച്ച് ഉത്തരവാദിത്വ ബോധമാണ് ഉണ്ടാക്കുന്നത്. ഒരു സുരക്ഷിതമായ ബന്ധത്തിൽ നിന്നുകൊണ്ട് കുട്ടികൾക്ക് ഇത്തരം പ്രായോഗിക പാഠങ്ങൾ നൽകുന്നത് വഴി അപകടങ്ങൾ കുറയ്ക്കാനും സാധിക്കും. വെറും ആഗ്രഹങ്ങളിലോ പ്രതീക്ഷകളിലോ ഒതുങ്ങാതെ കൃത്യമായ ഒരു പ്ലാൻ ഓരോ കുടുംബത്തിനും ഉണ്ടായിരിക്കണം. ആ പ്ലാൻ ഇടയ്ക്കിടെ കുട്ടികളെ കൊണ്ട് ഓർമ്മിപ്പിക്കുകയും വേണം. അടിയന്തര ഘട്ടങ്ങളിൽ നമ്മുടെ തലച്ചോർ പ്രവർത്തിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പരിശീലിച്ച കാര്യങ്ങളിലൂടെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അറിവുകൾ കുട്ടികളിലേക്ക് പകരുന്നത് അവരെ സുരക്ഷിതമായ കൈകളിലേക്ക് എത്രയും വേഗം തിരിച്ചെത്തിക്കാൻ സഹായിക്കും. സ്നേഹവും സുരക്ഷിതത്വവും നിറഞ്ഞ ഒരു ലോകം നമ്മുടെ കുട്ടികൾക്ക് നൽകുക എന്നത് വലിയൊരു ലക്ഷ്യമാണ്. അതിലേക്കുള്ള ചെറിയ ചുവടുവയ്പ്പുകളാണ് ഈ മുൻകരുതലുകൾ. അമ്മേ എന്ന വിളി തിരക്കിൽ അലിഞ്ഞു പോയേക്കാം, എന്നാൽ നാം നൽകുന്ന കൃത്യമായ പരിശീലനം ആ കുഞ്ഞിനെ നമ്മുടെ അടുത്തേക്ക് തിരികെ എത്തിക്കും. ഭയത്തെ അറിവുകൊണ്ട് നേരിടാം. ഓരോ നിമിഷവും ജാഗ്രതയോടെയും കരുതലോടെയും ഇരിക്കുന്നതുവഴി നമ്മുടെ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി എന്നും നിലനിർത്താൻ നമുക്ക് സാധിക്കും. ആ സാധാരണ നിമിഷങ്ങളിൽ നാം നൽകുന്ന ഈ പാഠങ്ങൾ ഒരുപക്ഷെ ഒരു അസാധാരണ സാഹചര്യത്തിൽ അവരുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം.
1: രക്ഷിതാക്കളറിയാൻ

0: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് തഴവയുടെ തഴപ്പായ കൈത്തൊഴിലിന്റെ പെരുമ എന്നതിനെ കുറിച്ച് കേൾക്കാം. കൊല്ലം ജില്ലയിലെ തഴവ എന്ന ഗ്രാമം, അത് കേവലം ഒരു ഗ്രാമം മാത്രമല്ല, തഴവ കൈത്തൊഴിലിന്റെയും പാരമ്പര്യത്തിന്റെയും ഒരു പുരാതന കേന്ദ്രം കൂടിയാണ്. നൂറ്റാണ്ടുകളായി തഴ ഓലയെടുത്ത് പായകൾ നെയ്യുന്ന ഒരു കലാരൂപം ഇവിടെയുണ്ട്. തഴവയുടെ സ്വന്തം തഴപ്പായ. തഴവ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് തഴപ്പായയാണ്. ഈ പായ നെയ്ത്ത് ഇവിടെ ഒരു തൊഴിൽ മാത്രമല്ല, അതൊരു ജീവിത രീതി കൂടിയാണ്. പണ്ട് കാലം മുതലേ ഈ നാട്ടിലെ പല കുടുംബങ്ങളും ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു. ഒരു കൈത്തൊഴിൽ എന്നതിലുപരി അതൊരു കലയാണ്. തഴപ്പായ ഉണ്ടാക്കുന്ന ഓരോ ഘട്ടത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഈ പായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കൈതമുള്ള ചെടിയുടെ ഇലകളാണ്. ഇതിനെയാണ് പ്രാദേശികമായി തഴ എന്ന് പറയുന്നത്. ഈ തഴയെടുത്ത് അതിലെ മുള്ളുകൾ നീക്കി വെയിലത്തുണക്കി തിളച്ച വെള്ളത്തിൽ മുക്കി പായ നെയ്യാനുള്ള നൂലുകളാക്കുന്നു. ഈ നൂലുകളാണ് പായ നെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓരോ നൂലും ശ്രദ്ധയോടെ ചേർത്ത് നെയ്യുമ്പോൾ അതൊരു പായയായി മാറുന്നു. ഇതിന് വലിയ ക്ഷമയും കഠിനാധ്വാനവും ആവശ്യമാണ്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രവും സംസ്കാരവും പോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിയും ഒരു പ്രത്യേക സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നു. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ഈ നാട് തലമുറകളായി സൃഷ്ടിച്ചെടുത്ത നിരവധി കലാവസ്തുക്കളുടെയും കൈത്തൊഴിലുകളുടെയും നിലാവായിരിക്കുന്നു. അവയിലൊന്നു തന്നെയാണ് തഴവിന്റെ തഴപ്പായ. സാധാരണ ജീവിതത്തിന്റെ ഭാഗമായി തുടങ്ങിയത് ഇന്ന് കേരളത്തിന്റെ പൈതൃകത്തെയും സാംസ്കാരിക അഭിമാനത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു അപൂർവ കലാവസ്തുവായി മാറിയിരിക്കുന്നു. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ തഴവ ഗ്രാമം കരിമ്പിൻ തുരുത്തുകളും കായലും ചേർന്ന മനോഹരമായ ഗ്രാമം. നൂറ്റാണ്ടുകളായി ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളതാണ് ഈ തഴപ്പായ. പഴയ കാലത്ത് വീടുകളിൽ നിലത്ത് വിരിച്ചിരുന്ന പായകൾ വേനലിൽ തണുപ്പ് നൽകുകയും ശീതകാലത്ത് ചൂട് നിലനിർത്തുകയും ചെയ്ത പ്രകൃതിദത്ത സൗകര്യമായിരുന്നു. ക്ഷേത്രങ്ങളിൽ, ചടങ്ങുകളിലും അതിഥി സൽക്കാരത്തിലും വരെ ഈ പായകൾക്ക് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നതിന്റെ രേഖകൾ ലഭ്യമാണ്. കാലം മാറിയിട്ടും കൈത്തൊഴിൽ കലാപാരമ്പര്യത്തെ വിട്ടുവീഴ്ച ചെയ്യാതെ തുടരുന്ന തഴവക്കാരുടെ ജീവിതം തന്നെയാണ് ഒരു തഴപ്പായയുടെ പിറവിക്ക് പിന്നിൽ. ആദ്യം കുന്നുകളിലും വയലുകളിലുമായി വളരുന്ന തഴച്ചെടികൾ ശേഖരിക്കുന്നു. ഇതിന് വലിയ പ്രയത്നം ആവശ്യമാണ്. ശേഖരിച്ച തഴ ഓലകൾ വൃത്തിയാക്കി അതിലെ മുള്ളുകൾ നീക്കം ചെയ്യുന്നു. വൃത്തിയാക്കിയ തഴ ഓലകൾ പ്രത്യേക രീതിയിൽ മുറിച്ച് നൂലുകളാക്കുന്നു. ഈ നൂലുകളെ പിന്നീട് തിളച്ച വെള്ളത്തിൽ മുക്കി മൃദുവാക്കുന്നു. ഇത് നൂലുകൾക്ക് വഴക്കം നൽകാൻ സഹായിക്കുന്നു. തിളപ്പിച്ച നൂലുകൾ വെയിലത്തുണക്കുന്നു. ഈ ഘട്ടം വളരെ പ്രധാനമാണ്. ഈ നൂലുകൾ ഉപയോഗിച്ച് കൈകൾ കൊണ്ട് തഴപ്പായ നെയ്യുന്നു. ഇതൊരു പ്രത്യേക കലയാണ്. വളരെ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും ചെയ്യേണ്ട ഒരു ജോലിയാണിത്. ഈ നെയ്ത്ത് പൂർത്തിയാക്കുമ്പോൾ മനോഹരമായ ഒരു തഴപ്പായ പിറക്കുന്നു. ഓരോ പായയും കൈകൊണ്ടുണ്ടാക്കിയതാണ്. തഴവയിലെ തഴപ്പായയ്ക്ക് മറ്റു സ്ഥലങ്ങളിലെ പായകളേക്കാൾ ഗുണമേന്മയുണ്ട്. കാലം കഴിയുന്തോറും ഇതിന് കൂടുതൽ ഉറപ്പും തിളക്കവും ലഭിക്കുന്നു. പണ്ട് കാലങ്ങളിൽ കേരളത്തിലെ എല്ലാ വീടുകളിലെയും ഒരു പ്രധാന വസ്തുവായിരുന്നു തഴപ്പായ. കിടക്കാനും വിരുന്നിലെത്തുന്നവരെ സ്വീകരിക്കാനും വിവാഹ ചടങ്ങുകൾക്കും മരണാനന്തര ചടങ്ങുകൾക്കും ഇതുപയോഗിച്ചിരുന്നു. ഒരു വീടിന്റെ ഐശ്വര്യത്തിന്റെ പ്രതീകമായി ഇതിനെ കണ്ടിരുന്നവരുമുണ്ട്. എന്നാൽ ആധുനിക കാലത്ത് പ്ലാസ്റ്റിക്കും മറ്റ് സിന്തറ്റിക് ഉൽപ്പന്നങ്ങളും വന്നതോടെ തഴപ്പായയുടെ പ്രസക്തി കുറഞ്ഞു. ഈ കൈത്തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു. പുതിയ തലമുറ ഈ തൊഴിൽ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നില്ല. ഈ തൊഴിൽ ചെയ്യുന്നവർക്ക് അർഹമായ വില ലഭിക്കാത്തതും ഒരു പ്രധാന പ്രശ്നമാണ്. തഴവയുടെ തഴപ്പായ ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു കലാരൂപമായി മാറിയിരിക്കുന്നു. എങ്കിലും ചില സംഘടനകളും വ്യക്തികളും ഈ കലാരൂപം നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ തൊഴിലിന് സർക്കാർ സഹായം നൽകേണ്ടത് അത്യാവശ്യമാണ്. ഈ പാരമ്പര്യം സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും മുൻകൈയെടുക്കണം.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ? മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരും. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വിടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു

അകലെ തിളങ്ങുന്ന ആദിയും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞണിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആദര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ചിന്തിക്കാൻ ഇവിടെ എന്തെല്ലാമുണ്ട്? കഥകൾ, കവിതകൾ, സംഗീതം, ശില്പങ്ങൾ, സ്നേഹം, കരുണ, വാത്സല്യം, അങ്ങനെ എന്തെല്ലാമുണ്ട്? അതൊക്കെ മാറ്റിവെച്ചിട്ട് അപവാദങ്ങൾ കേൾക്കുന്നതെന്തിന്? അനർത്ഥങ്ങൾ ചിന്തിക്കുന്നതെന്തിന്? അന്യരുടെ സ്വകാര്യതകളിൽ ഭ്രമിക്കുന്നതെന്തിന്? വായിക്കുന്നവരും ചിന്തിക്കുന്നവരും സർഗാത്മകരായി തിരക്കുള്ളവരും അപവാദങ്ങൾ കേട്ട് ആനന്ദിക്കുകയില്ല. അവർക്കതിനൊന്നും സമയമുണ്ടാവുകയില്ല. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വരകളിൽ നിന്ന് പനിനീർ റോസാദലങ്ങൾ വിടരുന്നതുപോലെ ഗന്ധർവ സംഗീതം ഉയരുന്നു. പാട്ടിന്റെ പട്ടുറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്കെന്താണ് ഇഷ്ടമോ പ്രണയമോ അതോ ഭ്രമമോ അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗ ചൈതന്യത്തിന്റെ മഴവിൽക്കൊടികൾ, ഏകാനുചാരുതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ആദ്യം ഓളങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം. രചന ഒ എൻ വി, സംഗീതം ഇളയരാജ, ഗാനം ആലപിച്ചത് എസ് ജാനകി. ഗാനം കേൾക്കാൻ കൊതിക്കുന്നു കന്യാകുളങ്ങരയിൽ നിന്നും ജ്യോതി, ലക്ഷ്മി, ലളിത, ജോമോൻ എന്നിവർ.

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ട് കൂട്ടിലുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനൂൽ പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ. സോപ്പ് മണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞെന്ന് തോന്നുന്ന പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ, ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി മുക്കമ്പാലമൂട് നിന്നും സാവിത്രി, അഭിമന്യു, രാജി എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. രചന സത്യനന്ദിക്കാട്, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ഞാൻ ഏകരാണ് എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന്.

0: സുന്ദരം സുരഭിലം സുഖലാളനം
1: ഇന്ദിനെഞ്ചിലെ പൂമുഖത്തൊരു കാവടിയാട്ടം
0: സുന്ദരം സുരഭിലം സുഖലാളനം ഇന്ദിനെഞ്ചിലെ പൂമുഖത്തൊരു കാവടിയാട്ടം പ്രണയവസന്തം.

0: ഒരു കുടം കുളിരുമായി വരവേൽക്കുമോ?
1: കൂട്ടിൽ തീരുന്നു
0: ഒരു കുടം കുളിരുമായി വരവേൽക്കുമോ? എന്റെ കിളിക്കൂട്ടിൽ തീരമേകുമോ? പ്രണയ വസന്തം
1: കളിരണിയുമ്പോൾ
0: പ്രിയ സഖി എന്തേ മൗനം? പുതിയ വികാരം അലിയുകയാണൻ വിഷാദം.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോകുവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ശയിക്കുന്നു. കടലും കായലും ശാന്തം. മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്. മൗനത്തെ നേർത്തു ചെയ്യിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാകുന്നു. ഈ ഗാനബീജികൾക്ക് എത്ര സൗരഭ്യം. ഇഷ്ടഗാനങ്ങളിൽ ഇനി ചില്ല എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം ബി ശ്രീനിവാസൻ. കെ ജി യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നു മാടൻ നടനെന്നും മഞ്ജുള, സിന്ധു, രവി, കാർത്തു എന്നിവർ.

നൊമ്പരവേലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടുപോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണുപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനനവീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിന്റെ കന്മദം പോലെ പാട്ട് എന്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി ഇണ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ബിച്ചു തിരുമല, സംഗീതം ഏറ്റിയുമാർ. കെ ജി യേശുദാസും എസ് ജാനകിയും കൃഷ്ണചന്ദ്രനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു കുളത്തിൻകര നിന്നും ഓമന, സരസു, സാവിത്രി, രാധ എന്നിവർ.

അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോണിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോകുന്നു, ഇഷ്ടഗീതങ്ങൾ എന്നും പ്രിയതരം. ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം യവനിക, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം ബി ശ്രീനിവാസൻ. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു ചാങ്ങയിൽ നിന്നും പ്രസന്നൻ, സിന്ധു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതം ഒരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഊർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാകുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നതുപോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്നും കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുൽകുന്ന കാറ്റ് പൂത്തുനിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രാഗമാലിക പങ്കുവയ്ക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് കാവാലം നാരായണ പണിക്കർ രചന നിർവഹിച്ച ഗാനം. സംഗീതം ഗുണസിംഗ്. പടയോട്ടം എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കഞ്ചിയൂർ കോണത്തുനിന്നും ഭദ്രൻ, വിജയൻ, അച്യുതൻ എന്നിവർ.

നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴയിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിൽ പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ശ്യാം ഈണമിട്ട ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, ചിത്രം ജോൺ ജാഫർ ജനാർദ്ദനൻ. കെ ജെ യേശുദാസും സംഘവും ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കൊറ്റാമല നിന്നും പ്രഭ.

നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര, വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തുനിന്നെങ്ങോ ഒഴുകിവരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതുമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം. പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം ശങ്കർ ഗണേഷ്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു കൊഞ്ചറവിളയിൽ നിന്നും സുഗു, വിനു, രാജി എന്നിവർ.

മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിന്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എന്റെ സ്വപ്നങ്ങളെ തഴുകി കടന്നു പോകുന്നു. പാട്ടിന്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി ജോൺസൺ ഈണമിട്ട ഗാനം. രചന ദേവദാസ്, ആലാപനം ജെൻസീൻ, കെ ജി മാർക്കോസും ചേർന്ന്. കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ കൊതിക്കുന്നു. ആര്യങ്കാവിൽ നിന്നും ഭാമിനി, രാജൻലാൽ, ജീവൻലാൽ എന്നിവർ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: നാടകകർത്തായി, നടനും സംവിധായകനുമായി, ഗാനരചയിതാവും ഗായകനുമായി ജീവിതം തുടങ്ങിയ ഒരാൾ. അയാൾ പുസ്തക വിൽപ്പനക്കാരനായി, മെക്കാനിക്കായി, നാവികനായി, നാവിക കലാപത്തിൽ പങ്കെടുത്ത കലാപകാരിയായി, തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന ജനനേതാവായി, നാടകസമിതിയുണ്ടാക്കി, നാടകം കളിച്ചു പൊളിഞ്ഞു, സിനിമയ്ക്ക് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി, കോടമ്പക്കത്തിന്റെ പൊള്ളത്തരങ്ങൾ സഹിക്കാനാകാതെ സിനിമ വിട്ടു. പക്ഷേ സിനിമ അയാളെ വിട്ടില്ല. തിരിച്ചുകൊണ്ടുവന്ന് ഒരു കഥാപാത്രത്തെ ഉച്ചിയിൽ വച്ചുകൊടുത്ത് ഉറഞ്ഞു തുള്ളിച്ചു. ഭരത് അവാർഡും കയ്യിൽ വെച്ചുകൊടുത്തു. അയാൾക്ക് പേര് പി ജെ ആന്റണി. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് കേൾക്കാം പി ജെ ആന്റണിയുടെ വിശേഷങ്ങൾ.

ദക്ഷിണേഷ്യയിലേക്ക് ആദ്യമായി ഭരത് അവാർഡുമായി വന്ന ആളാണ് പി ജെ ആന്റണി. പക്ഷേ പുരസ്കാരം ആന്റണിക്ക് ജീവിതമുണ്ടാക്കി കൊടുത്തില്ല. തല ചായ്ക്കാനിടമില്ലാതെ ആന്റണി അലഞ്ഞു. വിട്ടുവീഴ്ചകൾക്ക് വഴങ്ങാൻ ഒരു നാളും ഒരുക്കമില്ലായിരുന്ന വ്യക്തിത്വം, ഒരു കലാകാരന്റെ തീപിടിച്ച ജീവിതം അയാൾ ജീവിച്ചു തീർത്തു. വെടിമരുന്ന് പോലെ പൊട്ടിത്തെറിക്കുന്ന, ഭയപ്പെടേണ്ടുന്ന ഒരു മനുഷ്യനായിരുന്നു പി ജെ ആന്റണി എന്ന നാടക നടൻ. ആന്റണിയെക്കുറിച്ച് എം എൻ വിജയൻ മാഷ് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ആന്റണി ഈ നാട്ടിലെ ഏറ്റവും അപകടകാരിയായ മനുഷ്യനായിരുന്നു. വെടിമരുന്ന് പോലെ പൊട്ടിത്തെറിക്കുന്ന, ഭയപ്പെടേണ്ടുന്ന ഒരു മനുഷ്യൻ. അതേക്കാൾ നന്നായി പി ജെ ആന്റണിയെ വ്യാഖ്യാനിക്കാനാവില്ല തന്നെ.

ഭരതമുനിയുടെ പേരിൽ ഭാരതത്തിലെ ഏറ്റവും മികച്ച ചലച്ചിത്ര അഭിനേതാവിന് സമ്മാനിക്കുന്ന ഭരത് അവാർഡിന്റെ സുഗന്ധം ദക്ഷിണേന്ത്യ ആദ്യമായി അനുഭവിക്കുന്നത് പി ജെ ആന്റണിയിലൂടെയായിരുന്നു. അത്രയേറെ മഹാനായ നടനായിരുന്നു അദ്ദേഹം. എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത നിർമാല്യം എന്ന ചലച്ചിത്രത്തിൽ ആന്റണി കാഴ്ചവെച്ച നിസ്തുലമായ അഭിനയമാണ് ഭരത് പുരസ്കാരത്തിന് അർഹമാക്കിയത്. അഭിനയത്തിന്റെ കാര്യത്തിൽ നടന്റെ മുന്നിൽ സിനിമാ നടൻ ഒന്നുമല്ല. ഒരുപാട് പേരുടെ കഷ്ടപ്പാടിന്റെ പ്രകാശനമായി തെളിയുന്നതും പേര് നേടുന്നതും സിനിമാ നടനാണ്. എന്നാൽ നാടക നടന് നടനെന്ന പേര് നേടുവാൻ അവൻ തന്നെ തന്റെ പ്രതിഭ തെളിയിച്ചേ പറ്റൂ. അതാണ് നാടക നടനും സിനിമാ നടനും തമ്മിലുള്ള വ്യത്യാസമെന്ന് പി ജെ ആന്റണി പറയുന്നു.

നടനുമായി ജീവിക്കണം. അതിന് ഒരംഗീകാരം കിട്ടാൻ എത്ര കൊല്ലം വേണമെങ്കിലും ക്ലേശങ്ങൾ അനുഭവിക്കാൻ ഞാൻ ഒരുക്കമാണ്. നാടകം അഭിനയിച്ചതിൻ്റെ പേരിൽ അത്രയേറെ പീഡനങ്ങൾ ആന്റണി അനുഭവിച്ചു. ഞാൻ ആരോടും ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഒരു നാടകം കളിച്ചു. അത് ചില ചിട്ടകൾ അനുസരിച്ചുള്ള നാടകമല്ലായിരുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഹാർമോണിയവും ഇടയ്ക്കിടെ പാട്ടുകളും എന്ന രീതിക്കായിരുന്നു ആദ്യകാല നാടകങ്ങൾക്ക്. ആ ചിട്ടകളിൽ നിന്ന് മാറ്റി ശരിയായ രീതിയിൽ നാടകത്തിലേക്ക് പോയത് സാധാരണ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല.

കേസരി ബാലകൃഷ്ണ പിള്ളയെ കണ്ട് സംസാരിക്കാനായത് പി ജി ആന്റണിയിൽ ചിന്തയുടെ പുതിയ വിത്തുകൾ പാകാൻ കാരണമായി. കേസരി ആന്റണിയോട് പറഞ്ഞു, ഇന്ത്യയിൽ നാടക നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിയമങ്ങളെ പൊളിച്ചവരാണ് ഇന്നത്തെ നാടകകൃത്തുകൾ. നഗരാർണവ ശൈലർത്തു മുതൽ തൊട്ടെഴുതിയാലേ മഹാകവികളാകൂ എന്ന് വിശ്വസിച്ചിരുന്ന ഇന്നത്തെ ഭാരതത്തിൽ ഖണ്ഡകാവ്യങ്ങൾ എഴുതിയ കുമാരനാശാൻ മഹാകവിയായിട്ടുണ്ട്. നിയമങ്ങളെ പൊളിക്കുക, പുതിയ കലകൾ ഉണ്ടാക്കുക, അതുമാത്രമേ ആന്റണിയോട് എനിക്ക് പറയാനുള്ളൂ. നിയമനിഷേധത്തിന്റെ പുത്തൻ സുവിശേഷമായിരുന്നു അത്. പഞ്ചേന്ദ്രിയങ്ങൾ തുറന്നിരുന്ന ആന്റണിയിലെ യുവകലാപകാരി അതുൾക്കൊണ്ടു.

അഴകേശൻ എന്ന സുഹൃത്തുമായി ബോംബെയിൽ പട്ടിണി കിടന്ന് അലഞ്ഞ കാലങ്ങൾ. പി ജെ ആന്റണിയുടെ ജീവിതം ശരിക്കും കഷ്ടങ്ങൾ നിറഞ്ഞതായിരുന്നു. ആ കാലത്തെക്കുറിച്ച് പി ജെ ആന്റണി ഇങ്ങനെ എഴുതുന്നു: ജനിച്ചുപോയതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയോ ജീവിച്ചു. ബോംബെയിൽ നിന്ന് അഹമ്മദാബാദിലേക്കും പൂനെയിലേക്കുമൊക്കെ പോകുന്ന തീവണ്ടികൾ ഞങ്ങളുടെ സ്വന്തമായിരുന്നു. റെയിൽവേ പ്ലാറ്റ്ഫോമുകളും പീടികത്തിണ്ണയും ഫുട്പാത്തുകളും ഞങ്ങളുടെ വീടുകളായിരുന്നു. ഇതൊക്കെ കൊണ്ടാവണം ആന്റണിയെക്കുറിച്ച് എം ഡി ഇങ്ങനെ പറഞ്ഞത്: അവർ അഭിനയിച്ച നാടകങ്ങളെക്കാൾ വലുതായിരുന്നു അവർ അനുഭവിച്ച ജീവിതങ്ങൾ.

0: ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പിനാദം
1: കെ പി എസ് സിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തോടൊപ്പം സാമൂഹിക പരിഷ്കരണത്തിന് കാരണമായി തീർന്ന മറ്റൊരു നാടകമായിരുന്നു പി ജി ആന്റണിയുടെ ഇൻകുലാബിന്റെ മക്കൾ. ആ നാടകം കണ്ടിട്ടുണ്ടായിരുന്ന ഇ എം എസ് പി ജി ആന്റണിയെ കൊണ്ട് ഒരു നാടകം എഴുതിക്കാൻ പദ്ധതിയിട്ടു. ഇ എം എസ് അന്ന് മുഖ്യമന്ത്രിയാണ്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന വിമോചന സമരാഹ്വാനങ്ങൾക്കെതിരായ സന്ദേശം നൽകുന്ന ഒരു നാടകമാണ് വേണ്ടത്. സഖാക്കൾ എവിടെയെല്ലാമോ അന്വേഷിച്ച് ആന്റണിയെ കണ്ടുപിടിച്ച് ഇ എം എസിന്റെ മുന്നിലെത്തിച്ചു. തനിക്കൊരു നാടകം വേണം. കേട്ടപാടെ മറ്റൊന്നും ആലോചിക്കാതെ ആന്റണി അതങ്ങ് സമ്മതിച്ചു. അപ്പോൾ വന്നു അടുത്ത ചോദ്യം, എപ്പോൾ നാടകം തരാനാകും? നാളെ രാവിലെ. ആന്റണിയുടെ എഴുത്തിനെ കുറിച്ചറിയാത്ത ഇ എം എസ് ഉള്ളാലെ ഞെട്ടിയിരിക്കണം.

1957 ആന്റണിയുടെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. തകഴിയുടെ രണ്ടിടങ്ങഴി ചലച്ചിത്രമാവുന്നു. അതിലെ പ്രധാന കഥാപാത്രമായ കണ്ടൻ കോരന്റെ വേഷത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് ചെയ്യാൻ പി ജെ ആന്റണിയേക്കാൾ മികച്ച ഒരാളെ സങ്കല്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. രണ്ടിടങ്ങഴിയിലെ അഭിനയത്തിന് പ്രാദേശിക ഭാഷാ ചിത്രങ്ങളിലെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം പി ജെ ആന്റണിക്കായിരുന്നു. രാഷ്ട്രീയമായ ചില കാരണങ്ങളാൽ അദ്ദേഹം അത് സ്വീകരിച്ചില്ല എന്ന് പറയപ്പെടുന്നു. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിന് ശേഷമാണ് ഭാർഗവി നിലയം രംഗത്തെത്തുന്നത്. വില്ലനായ നാണക്കുട്ടൻ എന്ന കഥാപാത്രത്തെ ആന്റണി അവിസ്മരണീയമാക്കി. 1965 എം ടിയുടെ മുറപ്പെണ്ണ് ചലച്ചിത്രമായി. എ വിൽസന്റിന്റെ സംവിധാനം. പി ജെ ആന്റണി എന്ന അഭിനയ പ്രതിഭയുടെ മാറ്റ്, ഊതിക്കാച്ചിയ പൊന്നുപോലെ പത്തരമാറ്റ് തിളങ്ങിയ അഭിനയം.

വീട്ടുമൃഗം, സൂസി, അനാച്ഛാദനം, വിരുന്നുകാരി, ദത്തുപുത്രൻ, നിശാഗന്ധി, അമ്പലപ്രാവ്, കാക്കത്തമ്പുരാട്ടി, പേൾവ്യൂ, കുരുക്ഷേത്രം, ക്രോസ്ബെൽറ്റ്, സി ഡി നസീർ എന്നിങ്ങനെ തിരക്കൊഴിയാത്ത വിധത്തിൽ സിനിമകൾ നിറഞ്ഞു നിന്ന സമയത്താണ് പി ജെ ആന്റണി കോടമ്പാക്കം വിടുന്നത്. കോടമ്പാക്കത്തിന്റെ മഞ്ഞവെയിൽ വെളിച്ചത്തിൽ നിന്ന് ഓടിയൊളിച്ച് നാടകത്തിന്റെ രാത്രിയാകാശത്തിന് കീഴിലെ പച്ചമരത്തണപ്പിൽ അഭയം തേടാൻ കൊതിച്ച ആന്റണിയെ അത്ര പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കാൻ മദുരാശി ഒരുക്കമായിരുന്നില്ല. പിന്നെയും സിനിമകൾ വന്നുകൊണ്ടേയിരുന്നു.

MD യുടെ പള്ളിവാളും കാൽച്ചിലമ്പുമാണ് നിർമാല്യം എന്ന പേരിൽ ചലച്ചിത്രമായത്. നിർമാല്യത്തിലെ വെളിച്ചപ്പാടിനെ അവതരിപ്പിക്കാൻ MD ആദ്യം തീരുമാനിച്ചത് ശങ്കരാടിയായിരുന്നു. പക്ഷേ തന്റെ ശരീരം ദൈന്യം പിടിച്ച വെളിച്ചപ്പാടിന് ചേരുന്നതല്ലെന്ന് ശങ്കരാടി തന്നെ പറഞ്ഞു. പകരം ആന്റണിക്ക് പറ്റുമെന്ന് പറഞ്ഞതും ശങ്കരാടി തന്നെ. തന്റെ ജീവിതത്തിലെ കൊടിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ദേവി പോലും തുണയാകുന്നില്ലെന്ന് തിരിച്ചറിയേണ്ടിവന്ന നിസ്സഹായമായ നിമിഷത്തെ അന്യാദൃശ്യമായ അഭിനയ ചാതുര്യോടെ ആന്റണി പകർന്നാടി. നിർമാല്യത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ആന്റണി പറഞ്ഞത് MD ആന്റണി ഓർമ്മയിൽ പങ്കുവയ്ക്കുന്നു. സിനിമയുടെ ദുർഗന്ധമില്ല, എന്തൊരാശ്വാസം! നാടകത്തെയും ചലച്ചിത്രത്തെയും കലയായി മാത്രം കണ്ട ഒരു കലാകാരന്റെ ആത്മനൊമ്പരങ്ങൾ കൂടി ആ കമന്റിലുണ്ട്. മലയാള സിനിമയിലെ ഒരു രക്തസിന്ദൂര ചാർത്താണ് നിർമാല്യം എന്നതിൽ സംശയമില്ല.

രണ്ടിടങ്കിഴി മുതൽ മണ്ണിന്റെ മാറിൽ എന്ന ഒടുവിലത്തെ ചിത്രം വരെ 59 ചിത്രങ്ങൾ. 12 ചിത്രങ്ങൾക്ക് കഥയും സംഭാഷണവും ഗാനങ്ങളും രചിച്ചു. സാമൂഹിക പരിഷ്കരണമാണ് കലയുടെ പ്രധാന ലക്ഷ്യമെന്ന് വിശ്വസിച്ച ആന്റണി പക്ഷേ ജീവിതത്തിൽ തോറ്റുപോയോ? വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവാത്തതിന്റെ കുഴപ്പങ്ങളെല്ലാം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകണം. MT PA ബക്കർ, KP കുമാരൻ, PN മേനോൻ, P ഭാസ്കരൻ, എ വിൽസൻ്റ് തുടങ്ങി മികച്ച ചലച്ചിത്ര സംവിധായകർക്ക് PG ആന്റണിയെ ഉൾപ്പെടുത്താതെ ചലച്ചിത്രം ചെയ്യാനാവുമായിരുന്നില്ല. അത്രയേറെ തികഞ്ഞ അഭിനേതാവായിരുന്നു PG ആന്റണി. 93 നാടകങ്ങൾ രചിച്ചു. 7 ചെറുകഥാ സമാഹാരങ്ങൾ, 2 നോവലുകൾ, പ്രഭാതഗീതമെന്ന കവിതാ സമാഹാരം, എന്റെ നാടകസ്മരണകൾ, നാടകമേ ഉലകം എന്നീ ഓർമ്മക്കുറിപ്പുകൾ, ടാഡം ഒട്ടും ആഗ്രഹിക്കാത്ത പ്രതിഭ, യഥാർത്ഥ കലാകാരൻ PJ ആന്റണി. ആന്റണിയുടെ കല്ലറയിൽ ഇങ്ങനെയൊരു കുറിപ്പുണ്ട്: മരണം പിരിച്ചയച്ചാലും ഇനിയും നാം കണ്ടുമുട്ടിയിടുമാ ചക്രവാളങ്ങളിൽ എന്ന്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. എന്റെ എത്രയോ സുഹൃത്തുക്കൾ, അവർക്കൊക്കെ പറ്റിയ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്നത്തെ അടുക്കളയിൽ പറയാൻ പോകുന്നത്. സൗഹൃദത്തെ പ്രണയമായി തെറ്റിദ്ധരിക്കുന്ന മനസ്സിന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ കൂട്ടുകാരി രാഖി, അവൾ എല്ലാവരോടും നല്ല സൗഹൃദമായിരുന്നു. ആൺപെൺ വ്യത്യാസമില്ലാതെ ഇടപെടും. പക്ഷെ അവൾ ഇടപെട്ടിട്ടുള്ള മിക്കവാറും ആൺകുട്ടികൾ അധികം വൈകാതെ അവളോട് ഇഷ്ടം പറയും. അത് എന്തുകൊണ്ടാണെന്ന് അവൾ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. എന്തിനാ അവർ അങ്ങനെ കരുതുന്നത്? എന്റെ പെരുമാറ്റത്തിന്റെ പ്രശ്നം കൊണ്ടാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല ഗായത്രി, അങ്ങനെ പറഞ്ഞവൾ കരഞ്ഞിട്ടുണ്ട്. ഈ ആണുങ്ങളോട് സൗഹാർദ്ദപരമായി സംസാരിക്കാൻ പാടില്ല എന്നുണ്ടോ? എല്ലാ ആണുങ്ങളെയും അങ്ങനെ അളക്കരുത് എന്ന് സ്മിത പറഞ്ഞു കൊടുത്തിട്ടും അവൾക്കെന്തോ അതൊന്നും അങ്ങനെ അങ്ങ് ശരിയായില്ല. സത്യം പറഞ്ഞാൽ ഈ പ്രശ്നം അനുഭവിച്ചിട്ടുള്ളത് രാഖി മാത്രമൊന്നുമല്ല. ഒരിക്കൽ MG കോളേജിന്റെ വരാന്തയിൽ റോസ്മേരിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടാണ് ഞങ്ങൾ ഓടിച്ചെന്നത്. എന്താ റോസെ കാര്യം? ഞാൻ ചോദിച്ചു. നോക്ക് ഗായത്രി, ഈ ചെക്കൻ, ഇവൻ നോക്ക്, പ്രേമലേഖനം എഴുതിക്കൊണ്ടുവന്നിരിക്കുന്നു. അവൻ എന്നെ കല്യാണം കഴിക്കണമത്രേ. എന്ത് കഷ്ടമാണെന്ന് നോക്ക്. അതിനാണോ ഞാൻ ഇവനോട് ഇത്രയും സൗഹൃദത്തോടെ പെരുമാറിയത്? ഇവനൊന്നും സുഹൃത്ത് എന്ന വാക്കിന്റെ അർത്ഥം അറിയാൻ മേലേ. കഷ്ടം. ഞങ്ങളെല്ലാവരും കൂടി ഒരുവിധം അവളെ സമാധാനിപ്പിച്ച് ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി. കൃത്യം രണ്ടാഴ്ച കഴിഞ്ഞില്ല രാഖിക്ക് വേറൊരുത്തന്റെ കയ്യിൽ നിന്നും അടുത്ത പ്രണയലേഖനം. എന്തോ ഗായത്രി ഇത്! ചിരിച്ച് വർത്തമാനം പറഞ്ഞാൽ പ്രേമമാകുമോ? ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി സംസാരിക്കുന്നു. അവൾ സൗഹൃദപരമായി പുഞ്ചിരിക്കുന്നു, തമാശ പറയുന്നു, കണ്ണിൽ നോക്കി സംസാരിക്കുന്നു. സംഭാഷണം കഴിഞ്ഞപ്പോ അയാൾ തന്റെ സുഹൃത്തിനോട് പറയുന്നു, അവൾക്ക് എന്നോട് എന്തോ പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ആ സ്ത്രീയുടെ മനസ്സിൽ അങ്ങനെയൊരു ഉദ്ദേശ്യം ഉണ്ടായിരുന്നില്ല. അവൾ എല്ലാവരോടും പെരുമാറുന്നത് പോലെ മാന്യമായും സൗഹൃദപരമായും മാത്രമാണ് പെരുമാറിയത്. ഇത്തരം തെറ്റായ ധാരണകൾ മനുഷ്യരിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? മനഃശാസ്ത്രത്തിൽ ഇതിനെ സെക്ഷുവൽ ഓവർ പെർസെപ്ഷൻ ബയസ് എന്നാണ് വിളിക്കുന്നത്. മറ്റൊരാളുടെ സാധാരണ സൗഹൃദപരമായ പെരുമാറ്റത്തെ യഥാർത്ഥത്തിൽ ഇല്ലാത്ത ലൈംഗികമോ പ്രണയപരമോ ആയ താൽപര്യത്തിന്റെ സൂചനയായി തെറ്റായി വ്യാഖ്യാനിക്കുന്ന മനസ്സിന്റെ പ്രവണതയാണ് സെക്ഷുവൽ ഓവർ പെർസെപ്ഷൻ ബയസ്.

ഒരു പുഞ്ചിരി, ഒരു അഭിനന്ദനം, ഒരു ചെറിയ കരുതൽ, അല്ലെങ്കിൽ ഒരു സാധാരണ സംഭാഷണം, ഇവയെല്ലാം അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് എന്നോട് പ്രത്യേക ഇഷ്ടമുണ്ട് എന്ന തെറ്റായ നിഗമനത്തിലേക്ക് ചിലരെ നയിച്ചേക്കാം. ഇത് മനഃപൂർവ്വമുള്ള കള്ളധാരണയല്ല, തലച്ചോറിന്റെ വിവര സംസ്കരണത്തിലെ ഒരു ബയസാണ്. 1990s മനഃശാസ്ത്രജ്ഞരായ ഡേവിഡ് എം ബസ്, മാർട്ടി ഹാസൽട്ടൺ എന്നിവർ പരിണാമ മനഃശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രതിഭാസത്തെ വിശദമായി പഠിച്ചു. അവരുടെ അഭിപ്രായത്തിൽ മനുഷ്യപരിണാമത്തിന്റെ ദീർഘകാല ചരിത്രത്തിൽ ചില തെറ്റായ നിഗമനങ്ങൾ മറ്റു ചില തെറ്റുകളേക്കാൾ കുറഞ്ഞ വില മാത്രമാണ് നൽകിയിരുന്നത്. ഉദാഹരണത്തിന്, ഒരാൾക്ക് യഥാർത്ഥത്തിൽ താൽപര്യമുണ്ടായിട്ടും അത് തിരിച്ചറിയാതെ അവസരം നഷ്ടപ്പെടുന്നത് ഒരു തരത്തിലുള്ള നഷ്ടമാണ്. അതിനാൽ ചില സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് പുരുഷന്മാർ, താൽപര്യമില്ലാത്ത സാഹചര്യത്തിലും താൽപര്യമുണ്ടെന്ന് കരുതുന്ന ദിശയിലേക്ക് കൂടുതൽ ചായാൻ സാധ്യതയുണ്ടെന്നാണ് ചില പരിണാമ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ പറയുന്നത്. എന്നാൽ ഇത് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ബാധകമാണെന്നോ എല്ലാ സംസ്കാരങ്ങളിലും ഒരേ രീതിയിൽ പ്രകടമാകുമെന്നോ അർത്ഥമില്ല. സാമൂഹിക സാഹചര്യങ്ങളും വ്യക്തിത്വവും അനുഭവങ്ങളും വലിയ പങ്കുവഹിക്കുന്നു. മനുഷ്യരുടെ പെരുമാറ്റം പലപ്പോഴും വ്യക്തതയില്ലാത്തതാണ്. ഒരു പുഞ്ചിരിക്ക് പല അർത്ഥങ്ങളുണ്ടാകാം. ഒരു പ്രശംസയ്ക്ക് പിന്നിൽ വെറും മര്യാദ മാത്രമായിരിക്കാം. എന്നാൽ നമ്മുടെ തലച്ചോറ് ആ അവ്യക്തത നിറയ്ക്കാൻ സ്വന്തം നിഗമനങ്ങൾ നിർമ്മിക്കും. നമുക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ ഓരോ ചെറിയ പെരുമാറ്റത്തിനും പ്രത്യേക അർത്ഥം നൽകാൻ നാം തുടങ്ങും. ഇതിനെ മനഃശാസ്ത്രത്തിൽ വിഷ്ഫുൾ തിങ്കിങ് എന്ന് വിളിക്കാറുണ്ട്. യാഥാർത്ഥ്യത്തെക്കാൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ചിലപ്പോൾ ലോകത്തെ കാണുന്നത്. അവൾക്ക് എന്നെ ഇഷ്ടമാണ് എന്നൊരു ധാരണ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ആ വിശ്വാസത്തെ ശരിവയ്ക്കുന്ന തെളിവുകൾ

ണകളും എന്ന് തുടങ്ങി പല അപകടങ്ങളും ഇത് കാരണമുണ്ടാകാറുണ്ട്. ഒരു സൗഹൃദത്തെ പ്രണയമായി വായിക്കുന്നതും ഒരു വ്യക്തമായ ഇല്ല എന്ന മറുപടിയെ അംഗീകരിക്കാതിരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പരസ്പര സമ്മതവും വ്യക്തമായ ആശയവിനിമയവും ആരോഗ്യകരമായ എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനമാണ്.

ഈ ബയാസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വന്തം നിഗമനങ്ങളെ ഉടൻ സത്യമായി കരുതാതിരിക്കുക. ഒരാളുടെ ഒരു പെരുമാറ്റം മാത്രം അടിസ്ഥാനമാക്കി തീരുമാനങ്ങളിൽ എത്തരുത്. ആ വ്യക്തിയുടെ വാക്കുകൾക്കും വ്യക്തമായ നിലപാടുകൾക്കും പ്രാധാന്യം നൽകുക. എനിക്കങ്ങനെ തോന്നുന്നു എന്നത് അത് യാഥാർത്ഥ്യമാണ് എന്നതിന് തുല്യമല്ലെന്ന് ഓർക്കുക. മറ്റൊരാളുടെ വ്യക്തിപരമായ അതിരുകളെ ബഹുമാനിക്കുക. മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും വലിയ സൗന്ദര്യം അവയുടെ സങ്കീർണതയിലാണ്. ഒരു പുഞ്ചിരി എല്ലായ്പ്പോഴും പ്രണയമല്ല. ഒരു കരുതൽ എല്ലായ്പ്പോഴും ആകർഷണമല്ല. ഒരു സൗഹൃദം എല്ലായ്പ്പോഴും മറ്റെന്തെങ്കിലും ആകണമെന്നുമില്ല. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും പലപ്പോഴും കണ്ണടയായി മാറുന്നു. ആ കണ്ണട തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് മനുഷ്യബന്ധങ്ങൾ കൂടുതൽ ആരോഗ്യകരവും പരസ്പര ബഹുമാനമുള്ളതുമായി മാറുന്നത്. ഓർക്കുക, മറ്റൊരാളുടെ പുഞ്ചിരിയുടെ അർത്ഥം തീരുമാനിക്കാനുള്ള അവകാശം നമുക്കില്ല. അത് വിശദീകരിക്കാനുള്ള അവകാശം ആ പുഞ്ചിരിച്ച വ്യക്തിക്കാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മതേതരത്വത്തിനൊപ്പം ജനാധിപത്യ മൂല്യത്തിന്റെ കൂടി വിത്താണ് ശ്രീനാരായണ ഗുരു പാകിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മലപ്പുറം നിലമ്പൂരിൽ മലവെള്ളപ്പാച്ചിലിൽ 5 പേർ മരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രദേശം സന്ദർശിക്കും. പ്രിയങ്കാഗാന്ധി എംപിയും ഇന്ന് മലപ്പുറത്തെത്തും. അതിരൂക്ഷമായ കടലാക്രമണത്തിന് പരിഹാരമായി തിരുവനന്തപുരം പുഴിയൂരിൽ നാളെ കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കും. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിലും വ്യക്തിഗത വിഭാഗത്തിലും ഇന്ത്യയ്ക്ക് വെള്ളി മെഡൽ. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി അധ്യക്ഷത വഹിക്കും. മറ്റന്നാൾ വഡോദരയിലെ മഹാരാജ സയ്യാജിറാവു സർവകലാശാലയുടെ 75ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട് സന്ദർശിക്കും. നീലഗിരിയിലെ കൂനൂരിൽ നടക്കുന്ന യുണൈറ്റഡ് പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഓഫ് സതേൺ ഇന്ത്യ ടി റിസർച്ച് ഫൌണ്ടേഷന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നത് കേരളത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യരുടെയും ഉള്ളിൽ നിലനിൽക്കുന്നതിന് കാരണം ശ്രീനാരായണ ഗുരുവാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മതേതരത്വത്തിനൊപ്പം ജനാധിപത്യ മൂല്യത്തിന്റെ കൂടി വിത്താണ് ഗുരു പാകിയതെന്നും അദ്ദേഹം പറഞ്ഞു. 99ാമത് ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണത്തിൽ വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: കേരളം മതേതരമാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോൾ അതിന്റെ പൂർണമായ അവകാശം ഗുരുദേവനുള്ളതാണ്. ആ ചിന്തയെ, കേരളം മതേതരമാകാനുള്ള ചിന്തയെ, അതിന്റെ വിത്തുപാകിയത് ഗുരുദേവൻ തന്നെയാണ്. ഇതിന്റെ എല്ലാം മൂല്യത എന്ന് പറയുന്നത് ജനാധിപത്യ ബോധമാണ്. ആ ജനാധിപത്യ ബോധ്യത്തിൽ നിന്നാണ് മതേതര ചിന്തയുണ്ടാകുന്നത്. ഗുരു ആ ജനാധിപത്യ മൂല്യത്തിന്റെ കൂടി വിത്താണ് കേരളത്തിൽ പാകിയത്.
0: ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ശതാബ്ദിയോടനുബന്ധിച്ച് ശിവഗിരി മഠം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വർക്കല ശിവഗിരിയിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. ഇന്ന് വൈകുന്നേരം ശിവഗിരി മഠം സത്യവ്രതം ഹാളിൽ സച്ചിദാനന്ദ സ്വാമി ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മലപ്പുറം നിലമ്പൂർ ചോക്കാട് മേഖലയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 5 ആയി. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് പ്രദേശത്ത് അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചിലുണ്ടായത്. അപകടത്തിൽപ്പെട്ട ടി കെ നഗർ സ്വദേശിയായ സജിതയ്ക്കായി തിരച്ചിൽ തുടരുകയാണ്. മലവെള്ളപ്പാച്ചിലുണ്ടായ മലപ്പുറം പൂക്കോട്ടുപാടം പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സന്ദർശിക്കും. ഉച്ചയ്ക്ക് 2:30 ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി അപകടത്തിൽ മരിച്ചവർക്ക് അന്തിമ ഉപചാരമർപ്പിക്കും. ഇന്ന് വൈകിട്ട് പ്രിയങ്കാഗാന്ധി എംപിയും ദുരന്തസ്ഥലം സന്ദർശിക്കും. കനത്ത മഴയും മണ്ണിടിച്ചിൽ ഭീഷണിയും തുടരുന്ന ഇടുക്കി ജില്ലയിൽ കർശന യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചു. മലയോര മേഖലകളിൽ വൈകിട്ട് 7 മുതൽ രാവിലെ 6 മണിവരെ രാത്രിയാത്ര പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: 2 പേരുടെ മരണം ഉൾപ്പെടെ ഇന്നലെയുണ്ടായ കനത്ത മഴയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. അടിമാലി പഴമ്പള്ളിച്ചാലിൽ ഉരുൾപൊട്ടൽ സാധ്യത മുന്നിൽ കണ്ട് 5 കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും വാഗമണ്ണിലും മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകി വീണും തടസ്സപ്പെട്ട ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി പഴയ മൂന്നാറിലൂടെയുള്ള വാഹനങ്ങൾ സി എസ് ഐ പള്ളിക്ക് സമീപത്ത് നിന്ന് ഗ്യാപ്പ് റോഡ് വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. കൊട്ടക്കമ്പൂരിലുണ്ടായ മണ്ണിടിച്ചിൽ അപകടത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഉച്ചയ്ക്ക് ശേഷം നാട്ടിലെത്തിച്ച് സംസ്കരിക്കും.
0: ഇടുക്കി വട്ടവിടയിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ അവലോകന യോഗം ചേർന്നു. നിലവിൽ മഴയുടെ തീവ്രതയ്ക്ക് നേരിയ കുറവുണ്ടെങ്കിലും അതീവ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. കൊട്ടക്കാമ്പൂരിൽ മണ്ണിടിഞ്ഞു വീണു മരിച്ച അമ്മൻകോവിൽ സ്വദേശി ബാലകൃഷ്ണൻ, സഹോദരി ചിന്നു എന്നിവർക്ക് മന്ത്രി അന്തിമ ഉപചാരമർപ്പിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണ ഉദ്ഘാടനം നാളെ വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. പൊഴിയൂർ, കൊല്ലംകോട് തീരപ്രദേശങ്ങളിലെ അതിരൂക്ഷമായ കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുകയാണ് ലക്ഷ്യം. ടെട്രാപോഡുകൾ ഉപയോഗിച്ചുള്ള പുലിമുട്ടുകളും കടൽഭിത്തിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള സമഗ്ര സുരക്ഷാ സംവിധാനമാണ് നടപ്പാക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പിഎം കിസാൻ പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കൃഷി സംബന്ധമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ 2019ലാണ് പദ്ധതി ആരംഭിച്ചത്. ഇതുവരെ 23 ഗഡുക്കളിലായി 447,000 കോടിയിലധികം രൂപയാണ് കർഷകർക്ക് കൈമാറിയത്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 10 മീറ്റർ

0: എയർ റൈഫിൾ ഇനത്തിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. ഹിമാൻഷു ധില്ലൻ വെള്ളി മെഡലും രുദ്രാംഗ്ഷ് പാട്ടീൽ വെങ്കല മെഡലും സ്വന്തമാക്കി. 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിലും ഹിമാൻഷു ധില്ലൻ, പാർത്ഥ് മാനെ, രുദ്രാംഗ്ഷ് പാട്ടീൽ എന്നിവരടങ്ങുന്ന ടീം വെള്ളി മെഡൽ നേടി. മിക്സഡ് മാർഷൽ ആർട്സിൽ വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ സുജിക തരിയൽ വെങ്കല മെഡൽ സ്വന്തമാക്കി. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ വെള്ളി മെഡൽ നേടി ചരിത്ര നേട്ടം കൈവരിച്ച കോഴിക്കോട് സ്വദേശിനി വിദർശ വിനോദിന് സംസ്ഥാന സർക്കാരിൽ ജോലി നൽകണമെന്ന് കായികമന്ത്രി ഒ ജെ ജനീഷ് മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തു. ഈ അംഗീകാരം സംസ്ഥാനത്തെ യുവ കായിക താരങ്ങൾക്ക് വലിയ പ്രചോദനമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കാലിക്കറ്റ് എഫ് സി ഫുട്ബോൾ താരം റിജോൺ ജോസ് വാഹനാപകടത്തിൽ മരിച്ചു. കോഴിക്കോട് നടക്കാവിന് സമീപമുണ്ടായ ബൈക്ക് അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു താരം ഗെനി അഹമ്മദ് നീഗത്തിന് ഗുരുതര പരിക്കേറ്റു. തൃശൂർ സ്വദേശിയായ റിജോൺ സൂപ്പർ ലീഗ് കേരള, കർണാടക സൂപ്പർ ഡിവിഷൻ ലീഗ്, കൽക്കത്ത ലീഗ് എന്നിവയിൽ കളിച്ചിട്ടുണ്ട്. ഇന്ന് 99-ാമത് ലൈറ്റ് ഹൌസ് ദിനം. 7500 കിലോമീറ്ററിലധികം തീരപ്രദേശമുള്ള ഇന്ത്യയെ സംബന്ധിച്ച് ലൈറ്റ് ഹൌസുകളെ തീരങ്ങളുടെ കാവൽക്കാരായാണ് കണക്കാക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരം കോവളം തീരത്തെ വിഴിഞ്ഞം ലൈറ്റ് ഹൌസിൽ രാവിലെ പതാക ഉയർത്തി. ലോകത്തെ ഏറ്റവും മനോഹരമായ 5 ലൈറ്റ് ഹൌസുകളിൽ ഒന്നായി വിശേഷിക്കപ്പെടുന്ന വിഴിഞ്ഞം വൈകുന്നേരം ദീപാലംകൃതമാക്കും. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: വിഴിഞ്ഞം ലൈറ്റ് ഹൌസ് ഇത്തവണ ദീപാലംകൃതമാക്കുന്നതിന്റെ ഭാഗമായി ദീപസ്തംഭത്തിലേക്ക് ശക്തിയേറിയ വെളിച്ചം തെളിക്കും. ഇതിനായി ലൈറ്റ് ഹൌസിന് താഴെ ചുറ്റിനും വലിയ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 1927 ലൈറ്റ് ഹൌസ് ആക്ട് പാസായതിനോടനുബന്ധിച്ചാണ് ദിനാചരണം. ലൈറ്റ് ഹൌസ് ഡിജിറ്റലായതോടെ സന്ദർശകർക്ക് ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൌകര്യമുണ്ട്. മുതിർന്നവർക്ക് 12 രൂപയും വിദേശ സഞ്ചാരികൾക്ക് 30 രൂപയുമാണ് പ്രവേശന ഫീസ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൌജന്യമാണ്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 531 പോയിന്റ് ഉയർന്ന് 74826 നിഫ്റ്റി 74 പോയിന്റ് നേട്ടത്തിൽ 23420 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 114160 രൂപയും ഗ്രാമിന് 14270 രൂപയുമാണ് ഇന്നത്തെ വില. പ്രമുഖ ആശുപത്രികളുടെ ഒ പി അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിനായി ഗൂഗിളിൽ തിരയുന്നവരെ ലക്ഷ്യമിട്ട് സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. ഉപയോക്താക്കൾക്ക് വ്യാജ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഫയലുകൾ അയച്ചു കൊടുക്കുകയും ഫോൺ ഹാക്ക് ചെയ്ത് സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്നു. 1000 രൂപയിൽ താഴെയുള്ള തുകകളുടെ തുടർച്ചയായ വ്യാജ പണമിടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ പരാതി നൽകേണ്ടതാണ്. കേരളത്തിൽ വ്യാപക മോഷണത്തിന് പദ്ധതിയിട്ടിരുന്ന അന്തർ സംസ്ഥാന മോഷണ സംഘത്തിലെ 5 പേരെ കണ്ണൂർ സിറ്റി പോലീസ് പിടികൂടി. ഉത്തർപ്രദേശിലെ മീററ്റ് സ്വദേശികളെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ വിജയഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇതേ സംഘത്തിൽപ്പെട്ടവരെ എറണാകുളം കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂരിൽ അടച്ചിട്ടിരുന്ന വീട്ടിൽ നിന്നും 55 പവൻ കവർന്നു. കൂർക്കഞ്ചേരി സ്വദേശി ഹസൻ അലിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. പുലർച്ചെ 1:30 ഒരാൾ മതിൽ ചാടി കടക്കുന്നത് വീട്ടിലെ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മതേതരത്വത്തിനൊപ്പം ജനാധിപത്യ മൂല്യത്തിന്റെ കൂടി വിത്താണ് ശ്രീനാരായണ ഗുരു പാകിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വർക്കല ശിവഗിരിയിൽ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മലപ്പുറം നിലമ്പൂരിൽ മലവെള്ളപ്പാച്ചിലിൽ 5 പേർ മരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രദേശം സന്ദർശിക്കും. പ്രിയങ്കാഗാന്ധി എംപിയും ഇന്ന് മലപ്പുറത്തെത്തും. അതിരൂക്ഷമായ കടലാക്രമണത്തിന് പരിഹാരമായി തിരുവനന്തപുരം പൊഴിയൂരിൽ നാളെ കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കും. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിലും വ്യക്തിഗത വിഭാഗത്തിലും ഇന്ത്യയ്ക്ക് വെള്ളി മെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

മനുഷ്യർ പലപ്പോഴും പരസ്പരം തെറ്റുന്നതും പിണങ്ങുന്നതും തെറ്റ് ചെയ്തത് കൊണ്ടല്ല, കൂടുതലും തെറ്റിദ്ധാരണ കൊണ്ടാണ്. തെറ്റുതിരുത്താം, പക്ഷേ തെറ്റിദ്ധാരണ തിരുത്താൻ പാടാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

0: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കെതിരെ മരുന്ന് തളിക്കുന്നതിനുള്ള ആധുനിക മാർഗങ്ങൾ, അതിനുപയോഗിക്കുന്ന സ്പ്രേയറുകളുടെയും ഡ്രോണുകളുടെയും ഉപയോഗം, പരിപാലനം എന്നിവയെക്കുറിച്ച് സെപ്റ്റംബർ 28 പരിശീലനം നൽകുന്നു. പരിശീലന മാധ്യമം മലയാളമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 6 2 3 8 0 9 2 1 7 5 0 4 8 1 2 3 5 3 1 2 7 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 29 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, FSSAI മാനദണ്ഡങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. ഫീസ് 1000 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. താൽപ്പര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ 8089 07 66 98 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. PMRKVI 2026-27 ഭാഗമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ പദ്ധതിയിൽ കാർഷിക യന്ത്രങ്ങൾക്കായി അർഹരായ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള 2nd ലോട്ടറി നടപടികൾ സെപ്റ്റംബർ 22 മുതൽ ആരംഭിക്കും. 22/9/2026 മുതൽ 15/10/2026 വൈകിട്ട് 5 മണിവരെയാണ് കാലയളവ്. ലോട്ടറി നറുക്കെടുപ്പ് 16/10/2026 രാവിലെ 10:30. അർഹരായ അപേക്ഷകർ DBT മുഖേന ലഭിക്കുന്ന അപേക്ഷ അഗ്രി മെഷീനറി നിർദ്ദേശങ്ങളനുസരിച്ച് നടപടികൾ പൂർത്തിയാക്കണം. അംഗീകരിച്ച ലക്ഷ്യത്തെക്കാൾ അർഹരായ അപേക്ഷകരുടെ എണ്ണം കൂടുതലുള്ള സാഹചര്യത്തിൽ ഓൺലൈൻ ലോട്ടറി സംവിധാനത്തിലൂടെയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0477-2266-0479-0471-2306-748 എന്നീ ഫോൺ നമ്പറുകളിലോ smamkerala@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടപ്പനക്കുന്ന് കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിൽ 7 പശുക്കളെ സെപ്റ്റംബർ 25 പകൽ 11 മണിക്ക് ഫാം പരിസരത്ത് വെച്ച് പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് സഹിതം ലേല സമയത്തിനു മുൻപായി പശുവിന് 10,000 രൂപ നിരന്തരദ്രവ്യമായി ആഫീസിൽ അടച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471-273-2962 എന്ന ഫാം ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിൽ സെപ്റ്റംബർ 24-25 ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ കർഷകർക്കായി രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണിവരെ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ള കർഷകർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗവുമായി നേരിട്ടോ അല്ലാതെയോ മുൻകൂർ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0479-7942-7778 0479-7778 7736-3568 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് സെപ്റ്റംബർ 21-ന്റെ തട്ടകത്തിലാണ്. 1908 സെപ്റ്റംബർ 21, ആഫ്രിക്കയിലെ ദേശീയ വിമോചന പ്രസ്ഥാന നായകനും വിപ്ലവകാരിയുമായ രാഷ്ട്രതന്ത്രജ്ഞനും ഘാനയുടെ പ്രഥമ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമായിരുന്ന ക്വാമെ എൻക്രൂമ ഭൂജാതനായിരിക്കുന്നു. 1964 സെപ്റ്റംബർ 21 മാൾട്ട സ്വാതന്ത്ര്യം നേടുന്നു. 1993 സെപ്റ്റംബർ 21 സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് യെൽസിൻ ഏറ്റവും ഉന്നത സഭയായ ജനപ്രതിനിധികളുടെ കോൺഗ്രസും പാർലമെൻ്റായ സുപ്രീം സോവിയറ്റും ദേ പിരിച്ചുവിട്ടിരിക്കുന്നു.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകൾ. ഇത് ഗ്രാമങ്ങളിലെ ചരിത്ര തിരുശേഷിപ്പുകൾ.

0: സമുദ്രം എല്ലാ നഗരങ്ങളെയും വിഴുങ്ങിക്കഴിഞ്ഞാലും എല്ലാം എടുത്തുപോയാലും പിൽക്കാലത്തേക്ക് പിഴുതെടുക്കാൻ എന്തെങ്കിലും ബാക്കി നിൽക്കും. അങ്ങനെ ബാക്കി നിൽക്കുന്നിടത്തു നിന്നാണ് ചരിത്രം മുളപൊട്ടും, ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകളായി ബാക്കി കിടക്കുന്നത്. ഇന്ന് കുടക്കല്ലുകളെക്കുറിച്ച് പറയാം. മഹാശിലായുഗത്തിലെ ശിലാനിർമ്മിതികളാണ് കുടക്കല്ലുകൾ. അന്നത്തെ മനുഷ്യരുടെ മൃതശരീരം സൂക്ഷിക്കാൻ അക്കാലത്തെ ആളുകൾ നിർമ്മിച്ചവയാണ് കുടക്കല്ലുകൾ എന്ന് കരുതപ്പെടുന്നു. കുടക്കല്ലുകളുടെ പ്രത്യേകത അവ കേരളത്തിൽ മാത്രമാണ് കാണപ്പെടുന്നു എന്നതാണ്. കുഴികളിൽ നന്നങ്ങാടിയിൽ അടക്കം ചെയ്യുന്ന മൃതദേഹങ്ങൾക്ക് ചുറ്റും മൂന്നോ നാലോ വെട്ടുകല്ലുകളും മുകളിൽ കൂണാകൃതിയിലോ ഓലക്കുടയുടെ ആകൃതിയിലോ ഉള്ള കല്ലും നാട്ടുന്നതാണ് സാധാരണ കുടക്കല്ലിന്റെ ആകൃതിയും പ്രകൃതിയും. മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതിന് മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വലിയ മൺപാത്രങ്ങളെയാണ് നന്നങ്ങാടികൾ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ശവക്കല്ലറ, ഗ്രാമ്യമായി പറഞ്ഞാൽ ചാറ. മുതുമക്കച്ചാടി, മുതുമക്കത്താഴി, മുതുമക്കപ്പാടി എന്നൊക്കെ ഇതിന് പേരുകളുണ്ട്. ഏങ്ങണ്ടിയൂർ മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ചെറുതും വലുതുമായ ധാരാളം നന്നങ്ങാടികൾ ലഭിച്ചിട്ടുണ്ട്. 1958 മഴയുടെ ശക്തി കൊണ്ട് ഒരു റോഡ് പൊട്ടി ഒലിച്ചപ്പോഴാണ് ഏങ്ങണ്ടിയൂരിൽ നന്നങ്ങാടികൾ ആദ്യമായി കണ്ടെത്തിയത്. നിരനിരയായി വലുതും ചെറുതുമായ ഒട്ടേറെ നന്നങ്ങാടികൾ കാണുകയുണ്ടായി. ഈ നന്നങ്ങാടികളിൽ എല്ലിൻ കഷ്ണങ്ങൾ, ചെറുപാത്രങ്ങൾ, ധാന്യങ്ങളുടെ ദ്രവിച്ച അവശിഷ്ടങ്ങൾ, ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ, ജപമണികൾ എന്നിവ ഉണ്ടായിരുന്നു. എല്ലാ നന്നങ്ങാടികൾക്കും അടപ്പുകളും അടപ്പിൻ്റെ മധ്യത്തിലായി ദ്വാരവും ഉണ്ടായിരുന്നു. ചെറുപാത്രങ്ങളിൽ ഉണ്ടായിരുന്നത് പരേതന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളാകാം. അടപ്പിലുള്ള ദ്വാരം നിവേദ്യങ്ങൾ സ്വീകരിക്കാൻ ആത്മാവിന് വരാനുള്ള മാർഗമായിരിക്കാം. അകം കറുത്തും പുറം ചുവന്നും ഇരിക്കുന്ന ഈ മൺഭരണികൾ ചിലതിൽ 60 ലിറ്റർ വരെ വെള്ളം കൊള്ളും. ഏങ്ങണ്ടിയൂരിൽ നിന്ന് ലഭിച്ച ഈ കൂറ്റൻ മൺഭരണികളിൽ ചിലത് തൃശൂർ പുരാവസ്തു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഏങ്ങണ്ടിയൂരിൽ നിന്ന് ലഭിച്ച നന്നങ്ങാടിക്ക് 2000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചു. തൃശൂർ ജില്ലയിൽ ചിറമനങ്ങാടിയിൽ കുടക്കല്ല് പറമ്പുണ്ട്. ഇവിടെ 69 മെഗാലിത്ത് സ്മാരകങ്ങൾ കാണപ്പെടുന്നു. അതിൽ തൊപ്പിക്കല്ലുകളും കുടക്കല്ലുകളും മൂടിക്കല്ലുകളുമുണ്ട്. ഇത് ഒരു കേന്ദ്രീകൃത സംരക്ഷിത സ്മാരകമാണ്. തൃശൂരിലെ തന്നെ അരിയന്നൂരിലെ അരിയന്നൂർ കുടക്കല്ലുകൾ പ്രസിദ്ധമാണ്. 6 കുടക്കല്ലുകളിൽ 4 എണ്ണം പൂർണ്ണ രൂപത്തിലും 2 എണ്ണം ഭാഗികമായി തകർന്ന രൂപത്തിലും ഇവിടെ കാണപ്പെടുന്നു. കുടക്കല്ലുകളോടൊപ്പം ചേർത്തു വായിക്കേണ്ടതായ മറ്റൊന്നാണ് പഴുതറ. ഒറ്റ അറയുള്ള കല്ലറകളെയാണ് പഴുതറകൾ എന്ന് പറയുന്നത്. ഇടുക്കി ജില്ലയിലെ മറയൂരിലാണ് പഴുതറകൾ കൂടുതലായി കാണപ്പെടുന്നത്. പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ട് കുറിശ്ശിയിലും ഒരു പഴുതറ കണ്ടെത്തിയിട്ടുണ്ട്. ചരിത്രത്തിലേക്കുള്ള നാൾ വഴികളിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെല്ലാം തിരുശേഷിപ്പുകൾ ഇനിയും നമ്മുടെ മണ്ണിനടിയിൽ ഉണ്ടാവും, സംശയം വേണ്ട. ചരിത്രമുറങ്ങുന്ന മണ്ണിൻ്റെ മുകളിലാണ് വർത്തമാനത്തിൻ്റെ മാളികകൾ നമ്മൾ പടുത്തുയർത്തിയിരിക്കുന്നത്. നാളെ ഇതും ചരിത്രമാവുക തന്നെ ചെയ്യും.
1: ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകൾ, അവതരണം ലേഖാചന്ദ്ര, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പട്ടാള കഥകൾ, രാജസ്നേഹം ഉണർത്തുന്ന അനുഭവ കഥകൾ.
1: ശ്രീനഗറിലെ ഒരു ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കങ്ങൾ ചെയ്യുകയായിരുന്നു. ഞാനും പ്രമോദും കൂടെയായിരുന്നു ചിക്കൻ വാങ്ങാൻ പോയത്. സ്റ്റേഷനകത്തുള്ള കടയിൽ ചിക്കൻ ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ കട അന്വേഷിച്ച് പുറത്തേക്ക് പോയി. അന്ന് ശ്രീനഗറിൽ വളരെയധികം സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സമയമായിരുന്നു. ഒരുപക്ഷേ ഞങ്ങളുടെ പ്രായത്തിൻ്റെ ചോരത്തിളപ്പായിരിക്കാം, ഞങ്ങളൊന്നും ആലോചിക്കാതെ പുറത്തേക്ക് പോയി. ഏതാണ്ട് 1.5 കിലോമീറ്റർ സൈക്കിളിൽ പോയി കാണും ചിക്കൻ കട കണ്ടുപിടിക്കാൻ. ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന സമയം പെട്ടെന്നൊരാൾ അവിടേക്ക് വന്നു. ഞങ്ങൾ ആരാണെന്ന് അന്വേഷിച്ചു. പട്ടാളത്തിൽ നിന്നും 15 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച ആളായിരുന്നു അയാൾ. ഞങ്ങൾ എയർഫോഴ്സുകാരാണെന്ന് പറഞ്ഞതും ഞങ്ങളെ ശാസിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്ത് ഭാവിച്ചാണ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? ഇവിടെ മുഴുവൻ അവരുടെ ആൾക്കാരുണ്ട്. നിങ്ങളെ അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എപ്പോഴേ തട്ടിക്കൊണ്ടുപോവുകയോ വെടിവെക്കുകയോ ചെയ്തേനെ. നിങ്ങൾ സിവിൽ ഡ്രസ്സിലായതുകൊണ്ടാവും അവർക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഗവൺമെൻറ്റിനും നിങ്ങളുടെ കുടുംബത്തിനും ആകെ ബുദ്ധിമുട്ടാവില്ലേ? എന്തായാലും വന്നു, ഇനിയൊരിക്കലും ഇങ്ങനത്തെ അബദ്ധം കാണിക്കരുത്. വരൂ, ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് അയാൾ ഞങ്ങളെ തിരികെ സ്റ്റേഷനിൽ കൊണ്ടാക്കി. അന്ന് പക്ഷേ അതൊരു വലിയ അബദ്ധമായിരുന്നെന്ന് തോന്നിയില്ല. പക്ഷേ ന്യൂ ഇയറിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ പോയ സ്റ്റേഷനിൽ കൊണ്ടാക്കി. അന്ന് പക്ഷേ അതൊരു വലിയ അബദ്ധമായിരുന്നെന്ന് തോന്നിയില്ല. പക്ഷേ ന്യൂ ഇയറിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ പോയ അതേ സ്ഥലത്ത് പട്ടാളവും തീവ്രവാദികളും തമ്മിൽ വെടിവയ്പ്പുണ്ടാവുകയും 2 പട്ടാളക്കാരും 5 തീവ്രവാദികളും മരിക്കുകയുണ്ടായി. ഇതറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കാണിച്ച മണ്ടത്തരത്തിൻ്റെ വ്യാപ്തി മനസ്സിലായത്. ഞങ്ങളെ അന്ന് സുരക്ഷിതമായി സ്റ്റേഷനിൽ തിരികെ എത്തിച്ച ആ അജ്ഞാതന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇന്നും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
2: പട്ടാളക്കഥകൾ അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രുതിസ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
2: അജ്ഞാതവാസം എന്ന ചിത്രത്തിലെ ഗാനം ആദ്യം കേൾക്കാം. എം കെ അർജുനന്റെ സംഗീതത്തിൽ പി ലീല പാടിയതാണിത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി.

അഭിനിവേശം എന്ന ചിത്രത്തിനുവേണ്ടി ശ്യാം സംഗീതം പകർന്ന പി സുശീല പാടിയത് ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി. അടുത്തത് ശ്രുതിസ്മൃതി.

ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

മാനസം. മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. മാനസത്തിൽ ഇന്ന് ട്രോമയുടെ വ്യത്യസ്ത മുഖങ്ങളായ PTSD, CPTSD, BPD എന്നിവയെ തിരിച്ചറിയാം. മനസ്സിനേൽക്കുന്ന ആഴത്തിലുള്ള മുറിവുകൾ അഥവാ ട്രോമ മനുഷ്യന്റെ പെരുമാറ്റത്തിലും ചിന്തകളിലും വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. പലപ്പോഴും സമാനമായ ലക്ഷണങ്ങൾ കാണിക്കാറുള്ള മൂന്ന് അവസ്ഥകളാണ് PTSD, കോംപ്ലക്സ് PTSD അഥവാ CPTSD, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ BPD എന്നിവ. ഇവ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നത് ശരിയായ ചികിത്സയ്ക്കും മാനസികാരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ആഘാതകരമായ സംഭവത്തിന് ശേഷം ഉണ്ടാകുന്ന അവസ്ഥയാണ് PTSD അഥവാ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഉദാഹരണത്തിന്, ഒരു വലിയ അപകടം, പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ആക്രമണം എന്നിവ ഇതിന് കാരണമാകാം. നടന്ന സംഭവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫ്ലാഷ് ബാക്കുകളായി വേട്ടയാടുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. ഒറ്റപ്പെട്ടതും എന്നാൽ തീവ്രവുമായ ഒരു ദുരനുഭവമാണ് ഇതിന്റെ ഉറവിടം. PTSDയിൽ നിന്നും വ്യത്യസ്തമായി ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ആഘാതങ്ങളാണ് കോംപ്ലക്സ് PTSDയിലേക്ക് നയിക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടിക്കാലം മുതൽ അനുഭവിക്കേണ്ടി വരുന്ന അവഗണനയോ പീഡനങ്ങളോ ആണ് ഇതിന് പിന്നിലുണ്ടാവുക. വൈകാരികമായ അസ്ഥിരതയും ബന്ധങ്ങളിലെ വിള്ളലുകളുമാണ് പ്രധാന ലക്ഷണം. ദീർഘകാലം ആവർത്തിച്ചുണ്ടാകുന്ന ട്രോമകൾ ആണ് ഇതിന്റെ ഉറവിടം. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ BPD ഒരു വ്യക്തിത്വ വൈകല്യമാണ്. ജനിതകമായ കാരണങ്ങളും വളർന്നു വന്ന സാഹചര്യങ്ങളും ഇതിൽ വലിയ പങ്കുവഹിക്കുന്നു. ട്രോമയുമായി ഇതിന് ബന്ധമുണ്ടാകാമെങ്കിലും ഇത് CPTSDയിൽ നിന്നും വ്യത്യസ്തമാണ്. ബന്ധങ്ങളിലെ അമിതമായ ഭയവും പെട്ടെന്നുണ്ടാകുന്ന മാനസികാവസ്ഥാ മാറ്റങ്ങളും സ്വയം തിരിച്ചറിയുന്നതിലെ ബുദ്ധിമുട്ടുകളുമാണ് പ്രധാന ലക്ഷണം. ജനിതകവും സാമൂഹികവുമായ വിവിധ ഘടകങ്ങളാണ് ഇതിന്റെ ഉറവിടം. ഈ മൂന്ന് അവസ്ഥകളിലും വൈകാരികമായ പ്രക്ഷുബ്ധതയും ബന്ധങ്ങളിലെ വെല്ലുവിളികളും പൊതുവായ ലക്ഷണങ്ങളായി കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവ പരസ്പരം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഓരോന്നിന്റെയും ചികിത്സാരീതികൾ വ്യത്യസ്തമാണ്. തെറാപ്പിസ്റ്റുകളും അധ്യാപകരും കൌൺസിലർമാരും ഈ വ്യത്യാസങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നത് രോഗിയെ കൂടുതൽ മികച്ച രീതിയിൽ സഹായിക്കാൻ സാധിക്കും. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും ആഘാതങ്ങളിൽ നിന്ന് മുക്തരാകുന്നതിനും ഇത്തരം ശാസ്ത്രീയമായ അറിവുകൾ ഓരോ വ്യക്തിക്കും തുണയാകും.

0: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് വന്ധ്യതയ്ക്ക് നൽകേണ്ട മാനസിക ചികിത്സാ പിന്തുണ എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റിക്ക് നൽകേണ്ട മാനസിക ചികിത്സാ പിന്തുണ എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ഒരു ആരോഗ്യ സാമൂഹിക മാനസിക പ്രശ്നമാണ് വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി. വൈദ്യശാസ്ത്രപരമായ ചികിത്സാരീതികൾ ധാരാളമായി ലഭ്യമാണ് എങ്കിലും വന്ധ്യത നേരിടുന്ന ദമ്പതിമാർക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കേണ്ട മാനസിക പിന്തുണയുടെ ആവശ്യകത വളരെ വലുതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വന്ധ്യതാ പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതിമാരുടെ എണ്ണം വർദ്ധിച്ചുവരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, പാരിസ്ഥിതിക ഘടകങ്ങൾ, ആരോഗ്യപരമായ വിഷയങ്ങൾ തുടങ്ങി ഒട്ടേറെ കാരണങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടാവാം. പ്രശസ്തരായ ഇൻഫെർട്ടിലിറ്റി വിദഗ്ധർ നൽകുന്ന അത്യാധുനിക ചികിത്സകൾ പല ദമ്പതിമാരും തേടുന്നുണ്ട്. എന്നാൽ ഈ ചികിത്സാരീതികൾ ദീർഘമായതും സാമ്പത്തികമായി ഭാരം കൂടിയതും പലപ്പോഴും അനിശ്ചിതത്വം നിറഞ്ഞതുമാണ്. ഓരോ സൈക്കിളും ഓരോ ടെസ്റ്റും അവർക്ക് നൽകുന്നത് വലിയ മാനസിക സമ്മർദ്ദമാണ്. വന്ധ്യത ഒരു ശാരീരികാവസ്ഥ എന്നതിലുപരി ദമ്പതിമാർക്ക് ഉണ്ടാക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. വീണ്ടും വീണ്ടും ചികിത്സ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത നിരാശ വിഷാദത്തിലേക്ക് നയിക്കാം. ചികിത്സയുടെ ഫലം എന്തായിരിക്കും, സമൂഹം എങ്ങനെ പ്രതികരിക്കും എന്നതിനെക്കുറിച്ചുള്ള അമിതമായ ആകാംക്ഷ, കുട്ടികളില്ലാത്തതിന്റെ പേരിൽ സ്വയം ഏറ്റെടുക്കുന്ന കുറ്റബോധവും, കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ലജ്ജാബോധവും. വൈദ്യശാസ്ത്ര ചികിത്സ ലഭ്യമാണെങ്കിലും ഈ ദമ്പതിമാർക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഭിക്കേണ്ട മാനസികമായ സപ്പോർട്ട് എത്രത്തോളം നിർണായകമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു ദാമ്പത്യ ബന്ധത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിൽ കാലതാമസമുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുന്നത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. എന്താണ് വൈകുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചികിത്സ എന്തായി തുടങ്ങിയ ചോദ്യങ്ങൾ അവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും കടുത്ത മാനസിക വേദനയുമാണ് ഉണ്ടാക്കുന്നത്. പലപ്പോഴും ദമ്പതിമാരിൽ ഒരാൾ മാത്രം കുറ്റക്കാരനോ കുറ്റക്കാരിയോ ആക്കപ്പെടുകയും അത് അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുകയും ചെയ്യുന്നു. സാമൂഹികപരമായ ഇടപെടലുകളിൽ ഇവർ പലപ്പോഴും ഒറ്റപ്പെട്ടുപോകുന്നു. കുഞ്ഞുങ്ങൾ ഉള്ളവരുടെ കൂട്ടായ്മകളിൽ നിന്ന് അവർ അകന്നു നിൽക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത്തരം പരിപാടികളിൽ അവർക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നു. ഇവിടെയാണ് DBT അഥവാ ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പിയുടെ അടിസ്ഥാന തത്വമായ അംഗീകാരം അഥവാ വാലിഡേഷൻ പ്രസക്തമാകുന്നത്. വന്ധ്യത അനുഭവിക്കുന്നവരുടെ വേദനയും വികാരങ്ങളും സമൂഹം പലപ്പോഴും അംഗീകരിക്കുന്നില്ല. സാരമില്ല, ചികിത്സിച്ചാൽ മാറും എന്ന ഉപദേശം അവരുടെ ആ നിമിഷത്തെ ദുഃഖത്തെ അസാധുവാക്കുന്നു. അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുകയും അവരുടെ വേദന യാഥാർത്ഥ്യമാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു മാനസിക പിന്തുണയാണ് അവർക്ക് വേണ്ടത്. നിരന്തരമായ ഈ അസാധുവാക്കലുകൾ അഥവാ റിപ്പീറ്റഡ് ഇൻവാലിഡേഷൻ വൈകാരിക ദുർബലതയിലേക്ക് നയിക്കുന്നു. വന്ധ്യതാ ചികിത്സ ദമ്പതിമാർക്കിടയിലെ ബന്ധത്തെയും ബാധിക്കാം. ചികിത്സാ പരാജയങ്ങൾ പരസ്പരം പഴിക്കലിനും ലൈംഗിക ബന്ധത്തോടുള്ള താൽപര്യക്കുറവിനും ആശയവിനിമയത്തിലെ വിള്ളലുകൾക്കും കാരണമാകുന്നു. ഈ ഘട്ടത്തിൽ പരസ്പരം താങ്ങും തണലുമാകാൻ അവർക്ക് കഴിയണം. മാനസികമായി തളർന്നിരിക്കുന്ന ഈ ദമ്പതിമാർക്ക് നമ്മുടെ സമൂഹം ഒരു സുരക്ഷിത വലയം തീർക്കണം. ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ചോദ്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. എന്തായി ചികിത്സ, എന്തുകൊണ്ട് കുട്ടികളായില്ല തുടങ്ങിയ വ്യക്തിപരമായ ചോദ്യങ്ങൾ അവരുടെ മാനസികാഘാതം വർദ്ധിപ്പിക്കും. അവരുടെ വേദനയെ അംഗീകരിക്കുക, സംസാരിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രം ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നൊരു വാക്കുപോലും അവർക്ക് വലിയ ആശ്വാസമാകും. വന്ധ്യതാ ചികിത്സയുടെ ഭാഗമായി ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം തേടുന്നത് സാധാരണമാക്കേണ്ടതുണ്ട്. DBT അഥവാ ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി പഠിപ്പിക്കുന്ന ചില കഴിവുകൾ ഈ ദമ്പതിമാർക്ക് സഹായകമാകും. ഉദാഹരണത്തിന്, ചികിത്സയുടെ പരാജയം പോലുള്ള കടുത്ത വേദനയുള്ള അവസ്ഥകളിൽ ഉടൻ പ്രതികരിക്കാതെ ആ വികാരത്തെ താങ്ങി നിർത്താൻ DBT സഹായിക്കും. കടുത്ത വികാരങ്ങൾ തോന്നുമ്പോൾ പോസ് ചെയ്യാനും ശ്വാസം ശ്രദ്ധിക്കാനും വികാരത്തെ അതുപോലെ അംഗീകരിക്കാനും DBT പഠിപ്പിക്കുന്നു. വർത്തമാന നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മൈൻഡ്ഫുൾനെസ് സഹായിക്കും. സമാനമായ പ്രശ്നങ്ങൾ നേരിടുന്നവരുടെ കൂട്ടായ്മകളിൽ, അതായത് സപ്പോർട്ട് ഗ്രൂപ്പുകളിൽ അംഗങ്ങൾ ആകുന്നത് അവർക്ക് വലിയ ആശ്വാസം നൽകും. അവരുടെ യാത്രകളിൽ ഒറ്റയ്ക്കല്ല എന്ന തോന്നൽ ഉണ്ടാക്കാൻ ഇതിലൂടെ സാധിക്കും. വന്ധ്യത എന്നത് ഒരു ദാമ്പത്യ ബന്ധത്തെ നിർണയിക്കുന്ന ഘടകമല്ല. കുട്ടികളില്ലെങ്കിൽ പോലും അവരുടെ ബന്ധം ശക്തമായി മുന്നോട്ടു പോകാൻ സമൂഹത്തിന്റെ പിന്തുണ ആവശ്യമാണ്. വന്ധ്യതയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ നമ്മൾ തയ്യാറാവണം. അതൊരു രഹസ്യമായി കാണേണ്ട കാര്യമല്ല, മറിച്ച് ചികിത്സ ആവശ്യമുള്ള ഒരു സാധാരണ ആരോഗ്യ പ്രശ്നമായി കാണാൻ സമൂഹം പഠിക്കണം. ദമ്പതിമാരുടെ വികാരങ്ങളെയും അവരുടെ ശ്രമങ്ങളെയും അംഗീകരിക്കുക. അവരുടെ വികാരങ്ങൾ തീവ്രവും ഹ്രസ്വകാലത്തേക്കും ഉള്ള പ്രതികരണങ്ങളാകാം. എന്നാൽ അതിൽ നിന്നാണ് വിഷാദം പോലുള്ള ദീർഘകാല മാനസികാവസ്ഥകൾ ഉണ്ടാകുന്നത്. ഈ വികാരങ്ങളെ അംഗീകരിക്കുമ്പോൾ മാനസികാവസ്ഥ മെച്ചപ്പെടും.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: കുട്ടികളുടെ അമിതമായ പഠനഭാരത്തെക്കുറിച്ച് അധ്യാപകരും രക്ഷാകർത്താക്കളും പൊതുസമൂഹം മൊത്തത്തിലും വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുട്ടികൾ രാവിലെ വളരെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ട്യൂഷന് യാത്രയാകുന്നു, പിന്നീട് സ്കൂളിൽ പോയി വൈകുന്നേരം വീണ്ടും ട്യൂഷൻ കഴിഞ്ഞ് വരുന്നു. അവധി ദിവസങ്ങളിൽ പലതരത്തിലുള്ള കലാപരമായ പരിശീലനങ്ങൾക്കും കായിക പരിശീലനങ്ങൾക്കും അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് സ്വതന്ത്രമായി കളിച്ചു നടക്കാനോ കൂട്ടുകാരോടൊത്ത് ഇടപെടാനോ സമയമില്ലാത്തൊരു സാഹചര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ സംജാതമാകുന്നുണ്ടോ? ഇതെങ്ങനെയാണ് കുട്ടികളുടെ മാനസിക നിലയെ ബാധിക്കുന്നത്? ഇത്തരത്തിലുള്ള അമിതമായ വിദ്യാഭ്യാസത്തോടുള്ള ട്യൂഷനോടുള്ളൊരു ഭ്രമം കുട്ടികൾക്ക് നല്ല കാര്യമായി മാറുന്നുണ്ടോ അതോ വിപരീത ഫലമാണോ നൽകുന്നത്? ഇതിന്റെ ചില ശാസ്ത്രീയ വശങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, ഒരു മനുഷ്യ ശിശുവിന്റെ തലച്ചോറിലെ കോശങ്ങൾ അവയുടെ എണ്ണം ഏറ്റവും കൂടുതൽ വളരുന്നത് ജനിച്ച് ആദ്യത്തെ 3 വർഷക്കാലം വരെയാണ്. 3 വയസ്സിന് ശേഷം കുട്ടികളുടെ മാനസികമായ വളർച്ച സംഭവിക്കുന്നത്. ഈ മസ്തിഷ്ക കോശങ്ങൾ തമ്മിൽ പുതിയ ബന്ധങ്ങൾ അഥവാ പുതിയ സിനാപ്സുകൾ രൂപപ്പെടുക വഴിയാണ്. ഇത്തരത്തിൽ മസ്തിഷ്ക കോശങ്ങൾ തമ്മിൽ പുതിയ ബന്ധങ്ങൾ രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കുട്ടികൾ കടന്നു പോകണം. അതായത് നിരന്തരമായ ഒരേ തരത്തിലുള്ള ജീവിതചര്യ തീർച്ചയായിട്ടും കുട്ടികൾക്ക് നല്ലതാകില്ല എന്നാണ് അർത്ഥം. പക്ഷേ എന്ന് കരുതി ഒരു ദിവസത്തിന്റെ കൂടുതൽ സമയവും കുട്ടികളെ വിദ്യാഭ്യാസപരവും അല്ലാത്തതുമായ പരിശീലനങ്ങൾക്ക് വിടുന്നത് കൊണ്ടും വലിയ പ്രയോജനം ഉണ്ടാകണമെന്നില്ല. കാരണം വളരെ സ്വാഭാവികമായ ജീവിത അനുഭവങ്ങളിലൂടെ പുതിയ പുതിയ അറിവുകൾ നേടുന്നതാണ് ഈ തലച്ചോറിലെ കോശങ്ങൾ തമ്മിലുള്ള പുതിയ ബന്ധങ്ങൾ വരാൻ ഏറ്റവും നല്ല ഒരു കാര്യം. ഇപ്പോ ഒരു കൊച്ചുകുട്ടി സ്കൂളിൽ പോയി തുടങ്ങുന്ന ഒരു കുട്ടിയെ നമ്മൾ എടുത്താൽ, അവന് ഒരു ദിവസം 8 മുതൽ 10 മണിക്കൂർ വരെ ഉറക്കം ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. ചുരുങ്ങിയത് 8 മണിക്കൂറെങ്കിലും തുടർച്ചയായ ഉറക്കത്തിനുള്ള സമയം രാത്രിയിൽ ആവശ്യമാണ്. ഈ ഉറക്കം കൊണ്ട് എന്താണ് കുട്ടിക്ക് പ്രയോജനം എന്ന് പല മാതാപിതാക്കളും ചോദിക്കാം. പകൽ സമയത്ത് വായിച്ചും കേട്ടും ചെയ്തും പഠിക്കുന്ന കാര്യങ്ങൾ തലച്ചോറിൽ അടുക്കി വെക്കുന്ന ഒരു പ്രക്രിയയുണ്ട്, കൺസോളിഡേഷൻ ഓഫ് മെമ്മറി എന്ന് പറയും. ഈ പ്രക്രിയ നടക്കണമെങ്കിൽ രാത്രിയിൽ തടസ്സമില്ലാത്ത തുടർച്ചയായ ഉറക്കം അത്യാവശ്യമാണ്. 8 മണിക്കൂർ നേരത്തെ തുടർച്ചയായ ഉറക്കം കിട്ടിയാൽ മാത്രമേ പകല് പഠിക്കുന്ന ഈ കാര്യങ്ങൾ തലച്ചോറിൽ അടുക്കി വെക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നുള്ളൂ. അതായത് പഠിക്കുന്നതുകൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടാകുന്നുള്ളൂ എന്ന് അർത്ഥം. ഇനി ബാക്കിയുള്ള 16 മണിക്കൂർ ഉണർന്നിരിക്കുന്ന സമയം അതിനെ എങ്ങനെ ചെലവഴിക്കണം, ഏറ്റവും നല്ലത് എന്താണ്, ഇതിനെക്കുറിച്ചും കൃത്യമായ ശാസ്ത്രീയമായ ചില അറിവുകൾ നമ്മുടെ മുൻപിലുണ്ട്. ഇന്ന് കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയുടെ പല പല കാരണങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇവരുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡി എന്ന ജീവകത്തിന്റെ അളവിലുണ്ടാകുന്ന ഒരു കുറവാണ്. പഠനത്തിൽ പൊടുന്നനെ പിന്നോക്കം പോകുന്ന ഒരുപാട് കുട്ടികളെ ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ അവരിൽ പലരുടെയും വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവായതായിട്ട് കണ്ടെത്തി. ഇതിനെക്കുറിച്ച് ഞങ്ങൾ അടുത്ത കാലത്ത് ഒരു പഠനം നടത്തുകയും ചെയ്തു. 80% കുട്ടികൾക്ക് ആവശ്യത്തിന് വൈറ്റമിൻ ഡി കിട്ടുന്നില്ല. വൈറ്റമിൻ ഡി എന്ന ജീവകം മനുഷ്യ ശരീരം സ്വന്തമായി നിർമ്മിച്ചെടുക്കുന്ന ഒരു സംഗതിയാണ്. കൃത്യമായി നിശ്ചിത സമയം സൂര്യപ്രകാശം കൊണ്ടുകഴിഞ്ഞാൽ അതിന്റെ സഹായത്തോടെ നമ്മുടെ ശരീരം സ്വന്തമായി വൈറ്റമിൻ ഡിയെ ഉണ്ടാക്കിയെടുക്കുന്നു. വൈറ്റമിൻ ഡി പേശികളുടെയും അസ്ഥികളുടെയും ബലത്തിനും ശരീരത്തിന്റെ പൊതുവായ കായികക്ഷമതയ്ക്കും വളരെ പ്രധാനമാണ്. ഇതോടൊപ്പം തന്നെ തലച്ചോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയായ മസ്തിഷ്കത്തിന്റെ വിജ്ഞാന വിശകലന ശേഷി, ഇതിന്റെ പുറകിലും വൈറ്റമിൻ ഡി നിർണായകമായൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കേട്ട ഒരു കാര്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു ചോദ്യം കേൾക്കുമ്പോൾ അതിന്റെ അർത്ഥം ഗ്രഹിച്ച് അതിന്റെ ഉത്തരത്തിന് വേണ്ടി നമ്മുടെ ഓർമ്മയിൽ പരതി ആ ഉത്തരം കണ്ടെത്തി അതിനെ വാക്കുകളായി പരിവർത്തനപ്പെടുത്തി അത് പ്രകടിപ്പിക്കുന്ന ഒരു കഴിവാണ് വിജ്ഞാന വിശകലന ശേഷി. ലളിതമെന്ന് തോന്നാവുന്ന ഈ സംഗതി 5 ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു സങ്കീർണമായ ഒരു പ്രക്രിയയാണെന്നുള്ളതാണ് സത്യം. ഈ വിജ്ഞാന വിശകലനം ത്വരിതഗതിയിൽ നടക്കണമെങ്കിൽ രക്തത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് കൃത്യമായിരിക്കണം. കൃത്യമായി വൈറ്റമിൻ ഡി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ നേരമെങ്കിലും സൂര്യപ്രകാശം കൊള്ളേണ്ടത് ആവശ്യമാണ്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം, കുട്ടികൾ 1 മണിക്കൂർ നേരമെങ്കിലും വെയില് കൊണ്ടുള്ള കായിക വ്യായാമങ്ങളിൽ ഏർപ്പെടേണ്ടത് അവരുടെ പഠനത്തിന് അത്യാവശ്യമാണെന്നുള്ളതാണ്, അവരുടെ പഠനം മെച്ചപ്പെടാൻ അത്യാവശ്യമാണെന്നുള്ളതാണ്. വൈകുന്നേരം 1 മണിക്കൂറെങ്കിലും, ചെറിയ കുട്ടികളാണെങ്കിൽ 2 മണിക്കൂറെങ്കിലും കൃത്യം

മായിട്ട് സൂര്യപ്രകാശം കൊണ്ടുള്ള കളി, അതിനുള്ള അവസരങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി പഠനത്തിൽ കുട്ടികൾ പിന്നോക്കം പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ വിലയിരുത്തുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചില ജീവശാസ്ത്രപരമായ കാരണങ്ങളാണ്. അതിലൊന്ന് നമ്മളിപ്പോൾ പരാമർശിച്ച ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് തന്നെയാണ്. നമ്മുടെ കഴുത്തിന്റെ മുൻപിൽ സ്ഥിതി ചെയ്യുന്ന തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ, അതും തലച്ചോറിന്റെ പ്രവർത്തനത്തിന് വളരെ പ്രസക്തമാണ്. തലച്ചോറിന്റെ പ്രവർത്തനം മന്ദീഭവിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ തൈറോയിഡ് ഹോർമോണിന്റെ അളവ് കുറയുന്ന ഹൈപ്പോ തൈറോയിഡിസം എന്ന അവസ്ഥയാണ്. ഹൈപ്പോ തൈറോയിഡിസം ഉള്ള കുട്ടികൾക്ക് പഠനം പിന്നോക്കാവസ്ഥ വരുന്ന കൂടാതെ ചിന്തകളുടെ വേഗത കുറയുന്നു. ആരെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ വളരെ സാവധാനം മാത്രമേ അത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അവരുടെ ശബ്ദത്തിനൊരു മാറ്റം വരുന്നു, തൊലിക്ക് കട്ടി കൂടുന്നു, മലബന്ധമുണ്ടാകുന്നു, അമിത വണ്ണം വരുന്നു. ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അവരുടെ തൈറോയിഡ് ഹോർമോണിന്റെ അളവ് കുറവാണോ എന്ന് പരിശോധിച്ച് മനസ്സിലാക്കി അത് കുറവാണെങ്കിൽ തിരുത്തലുകൾ വരുത്തേണ്ടത് ആവശ്യമാണ്. ജന്മനാ ഉള്ള ബുദ്ധി വളർച്ച കുറവ് മൂലവും കുട്ടികളുടെ പഠനം പിന്നോക്കം പോകാൻ സാധ്യതയുണ്ട്. ആ ബുദ്ധി വളർച്ച കുറവാണ് പഠന പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമെങ്കിൽ വളർച്ചയുടെ നാഴിക കല്ലുകളിൽ ഒരു പിന്നോക്കാവസ്ഥ കാണും. അതായത് കുട്ടികൾ കൃത്യസമയത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ആ പ്രായത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല. 3 മാസം പ്രായമായിട്ടും അമ്മയെ തിരിച്ചറിഞ്ഞ് കുട്ടി ചിരിക്കുന്നില്ലെങ്കിൽ കുട്ടിയുടെ തലച്ചോറിന്റെ വളർച്ചയ്ക്ക് പിന്നോക്കാവസ്ഥയുണ്ടോ എന്ന് പരിശോധിച്ച് മനസ്സിലാക്കണം. 6 മാസമായിട്ടും കുട്ടി കമിഴ്ന്നു വീണിട്ടില്ല എങ്കിൽ അതും തീർച്ചയായിട്ടും വിദഗ്ധ പരിശോധന ആവശ്യമായ ഒരു ലക്ഷണമാണ്. 1 വയസ്സ് പ്രായമായിട്ടും കുട്ടി ഒട്ടും തന്നെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല, സഹായത്തോടെയെങ്കിലും നിൽക്കുന്നില്ല, ഇതും അപകട സൂചനകളാണ്. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നുണ്ട് കുട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ വിദഗ്ധ പരിശോധന ആവശ്യമാണ്. 1.5 വയസ്സ് പ്രായമായിട്ടും കുട്ടി മറ്റു കുട്ടികളുടെ മുഖത്ത് നോക്കുന്നില്ല, അവരെ നോക്കി ചിരിക്കുന്നില്ല, അവരോട് പ്രതികരിക്കുന്നില്ല, അവരോട് കളിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല, ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും ഒരു വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു സംഗതിയാണ്. ഇനി ബുദ്ധി നോർമലായിട്ടുള്ള ചില കുട്ടികൾക്ക് പോലും എഴുത്ത്, വായന, കണക്ക് തുടങ്ങിയ ഏതെങ്കിലും ഒരു മേഖലയിൽ ബുദ്ധിക്ക് അനുയോജ്യമല്ലാത്ത തരത്തിലുള്ളൊരു പിന്നോക്കാവസ്ഥ പ്രകടമാകാറുണ്ട്. ഈ അവസ്ഥയ്ക്കാണ് പഠന വൈകല്യം അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ട് കാണില്ല, പറഞ്ഞു കൊടുക്കുന്ന മനസ്സിലാക്കാനും വാക്കുകൾ കൊണ്ടത് പ്രകടിപ്പിക്കാനും ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷേ എഴുതാനോ വായിക്കാനോ കണക്ക് കൂട്ടാനും ഇവർക്ക് പ്രയാസമുണ്ടാവും. ഇതിൽ ഏറ്റവും പ്രകടമായി കാണുന്ന ഒരു തരം പഠന വൈകല്യമാണ് വായനാ വൈകല്യം അഥവാ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഇത്തരം കുട്ടികൾ വായിക്കുമ്പോൾ തപ്പിത്തടഞ്ഞായിരിക്കും വായിക്കുന്നത്. പലപ്പോഴും വളരെ പ്രായം കൂടിയ ആളുകൾ വായിക്കുന്ന പോലെ പാഠപുസ്തകത്തിൽ വിരലുകൾ വെച്ച് ഇങ്ങനെ വായിക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് വരുന്നു. ചില അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു, ചില വാക്കുകൾ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. ഒരു വരി വായിച്ചിട്ട് വീണ്ടും അതേ വരി ആവർത്തിച്ച് വായിക്കുന്ന അവസ്ഥ ചിലപ്പോൾ ഇവർ പ്രകടിപ്പിച്ചേക്കാം. ഒരു വരി വായിച്ചിട്ട് അടുത്ത വരി വിട്ട് 3-ാമത്തെ വരിയിലേക്ക് നേരിട്ട് പോകുന്ന അവസ്ഥ വരാം. ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികളെ പാഠഭാഗങ്ങൾ ഉറക്കെ വായിക്കാൻ രക്ഷിതാക്കളോ അധ്യാപകരോ പറഞ്ഞാൽ ഇതിൽ നിന്നും അവർക്ക് വായനാ വൈകല്യം ഉണ്ടെങ്കിൽ വളരെ എളുപ്പം തിരിച്ചറിയാൻ സാധിക്കും. ഇനി 2-ാമത്തെ തരത്തിലുള്ള പഠന വൈകല്യമാണ് രചനാ വൈകല്യം അഥവാ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ഇത്തരം പ്രശ്നമുള്ള കുട്ടികൾ എഴുതുമ്പോൾ നിരന്തരമായ അക്ഷരത്തെറ്റ് വരുത്തുന്ന ഒരു സ്ഥിതിവിശേഷം കാണും. ചില അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നതും ഇവരിൽ വളരെ പ്രകടമായിട്ട് കാണും. ഉദാഹരണത്തിന് ദർപ്പണ പ്രതിച്ഛായ രൂപത്തിലുള്ള അക്ഷരങ്ങൾ, ഇംഗ്ലീഷിലെ BD എന്ന ചെറിയ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നു. ഇപ്പൊ ബാഡ് ബോയ് എന്നൊരു വാക്ക് എഴുതാൻ പറഞ്ഞാൽ ബിയും ഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരവസ്ഥ ഇവര് പ്രകടിപ്പിച്ചേക്കും. മലയാളത്തിലെ സായും ഡായും തിരിഞ്ഞു പോവുക, കണക്കുകൾ എഴുതുമ്പോൾ 15-ഉം 51-ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക, ഇതൊക്കെയാണ് രചനാ വൈകല്യത്തിന്റെ ലക്ഷണങ്ങൾ. ചില കുട്ടികൾ ഒരു വാക്കിന്റെ ഉച്ചാരണം കേൾക്കുമ്പോൾ ആ ഉച്ചാരണം അതേപടി പകർത്തി എഴുതാൻ ശ്രമിക്കും. ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ ഇനഫ് എന്ന ഒരു വാക്കുണ്ട്, ENOUGH എന്നാണ് ഈ ഇനഫിന്റെ സ്പെല്ലിംഗ്. പക്ഷേ ഇനഫ് എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പഠന വൈകല്യമുള്ള കുട്ടികൾ ENUFF എന്ന് നേരെ അങ്ങ് എഴുതുന്നു. ആ ഉച്ചാരണം കേൾക്കുമ്പോൾ അതിനനുസരിച്ച് അക്ഷരങ്ങൾ നിരത്തുന്നൊരു സ്ഥിതി, ഇതും മറ്റൊരു തരത്തിലുള്ള രചനാ വൈകല്യമാണ്. ഇനി 3-ാമത്തെ തരം പഠന വൈകല്യമാണ് ഗണിത വൈകല്യം അല്ലെങ്കിൽ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഇവിടെ എഴുത്തിനും വായനയ്ക്കും പ്രശ്നമില്ലെങ്കിൽ പോലും കണക്കിന്റെ ലളിതമായ സങ്കേതങ്ങൾ പോലും ഈ കുട്ടികൾക്ക് ഒട്ടും വഴങ്ങാറില്ല.
ഇപ്പോ രണ്ട് അധികം രണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ തന്നെ വളരെയധികം ഇവർ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷം വരും. ഇതാണ് ഗണിത വൈകല്യം അല്ലെങ്കിൽ ഡിസ്കാൽക്കുലിയ. ഇനി പഠനത്തിന്റെ പിന്നോക്കാവസ്ഥയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ശ്രദ്ധക്കുറവ് എന്ന് പറയുന്നത്. ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യത്യസ്ത സംവേദനങ്ങളിൽ നിന്നും നമുക്ക് താല്പര്യമുള്ള ഒരു സംവേദനത്തെ തിരഞ്ഞെടുത്ത് ആ സംവേദനത്തിലേക്ക് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും സമ്പൂർണമായി കേന്ദ്രീകരിക്കാനുള്ള കഴിവാണ്. ഉദാഹരണത്തിന്, വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്ത് അമ്മ സീരിയൽ കാണുന്നുണ്ടാകും, പ്രായമായ ആളുകൾ ഉറക്കെ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടാകും. ഈ ബഹളത്തിന്റെ എല്ലാം ഇടയിലൂടെ ഇരുന്ന് ആ ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് പാഠ്യവിഷയത്തിലേക്ക് പൂർണ്ണമായി കേന്ദ്രീകരിക്കാനുള്ള കഴിവാണ് ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ എന്ന് പറയുന്നത്. ചില കുട്ടികൾക്ക് അവരുടെ തലച്ചോറിന്റെ ചില സവിശേഷതകൾ മൂലം ശ്രദ്ധക്കുറവ് ഉണ്ടാവും. ഈ ശ്രദ്ധയുടെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശ്രദ്ധയെ നിർണയിക്കുന്ന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന്റെ മുൻഭാഗത്ത് നിലനിൽക്കുന്ന പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന മസ്തിഷ്ക മേഖലയിലെ ഡോപ്പമിൻ എന്ന രാസവസ്തുവാണ്. നിശ്ചിത അളവ് ഡോപ്പമിൻ ഉള്ള വ്യക്തികൾക്ക് ചുറ്റുപാടുമുള്ള അനാവശ്യ ശബ്ദങ്ങളെ ഒഴിവാക്കി താല്പര്യമുള്ള സംഗതിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. എന്നാൽ ചില കുട്ടികൾക്ക് ഈ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് കുറവായിരിക്കും. ഈ ഡോപ്പമിന്റെ അളവ് കുറവുള്ള കുട്ടികൾക്ക് ചുറ്റുപാടുമുള്ള എല്ലാ ശബ്ദങ്ങളും ഒരേ തീവ്രതയിൽ അനുഭവപ്പെടും. അതായത് ക്ലാസ്സിൽ അധ്യാപകൻ പഠിപ്പിക്കുന്ന ശ്രദ്ധിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഒരു ഹോൺ അടിക്കുന്ന സൗണ്ട് കേട്ടാൽ അങ്ങോട്ട് അവരുടെ ശ്രദ്ധ മാറിപ്പോകും. അത് കഴിയുമ്പോൾ പുറകിലിരുന്ന് ആരെങ്കിലും ചിരിക്കുന്ന കേട്ടാൽ അങ്ങോട്ട് അവരുടെ ശ്രദ്ധ തിരിയും. ഇത്തരത്തിൽ നിരന്തരമായി ശ്രദ്ധ പതറിപ്പോകുന്ന ഈ കുട്ടികൾ ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊരു പിരിവിരിപ്പ് പ്രദർശിപ്പിക്കാറുണ്ട്. ഈ പിരിവിരിപ്പുള്ള അവസ്ഥയാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ ADHD എന്ന് പറയുന്നത്. പഠനത്തിന്റെ പിന്നോക്കാവസ്ഥയിൽ മറ്റൊരു പ്രധാന കാരണമാണ് ഇത്. ഇനി പ്രായം കൂടി വരുന്ന മുറയ്ക്ക് മറ്റു പലതരം ഘടകങ്ങളും പഠനത്തിലെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകാം. കൗമാരപ്രായത്തിലേക്ക് എത്തുന്ന കുട്ടികൾ കൂടുതൽ നേരം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് തന്നെ അവരുടെ പഠന പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകാം. കൗമാരത്തിലെ ലഹരി ഉപയോഗം, ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കുകൾ, ഉറക്കക്കുറവ്, വിഷാദം, ഇതൊക്കെ പഠനത്തിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകാം. ഇതിന് നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന്, യഥേഷ്ടം കായിക വ്യായാമം ചെയ്യാനുള്ള സമയം കൊടുക്കുക. അമിതമായി ട്യൂഷന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. കുട്ടിക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ കുട്ടിയുടെ താല്പര്യപ്രകാരം ആ ഒരു വിഷയത്തിന് മാത്രം ട്യൂഷൻ വിടുന്നതാണ് നല്ലത്. ഒരുപാട് കാര്യങ്ങൾ സ്വന്തം നിലയ്ക്ക് വായിച്ചും കണ്ടും അറിഞ്ഞും പഠിക്കാനുള്ള സമയം കൊടുക്കുക. കുട്ടികളുടെ സംശയം ദൂരീകരിക്കാൻ അരമണിക്കൂർ സമയമെങ്കിലും മാതാപിതാക്കൾ ചെലവഴിക്കുക. പഠന വൈകല്യമോ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റിയോ പോലെയുള്ള വിഷയങ്ങൾ കുട്ടിക്ക് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ച് ഡോക്ടറുടെ വിദഗ്ധ അഭിപ്രായം അനുസരിച്ച് ചികിത്സയിലൂടെ അതിനെ പരിഹരിക്കാൻ സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ വലിയൊരളവ് നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും.

0: ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്.
1: പന്ത്രണ്ട് 11 2012. ഈ ദിവസത്തെ ഡയറിയിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഹെഡിംഗ് പുകമറയ്ക്കുള്ളിലെ നഷ്ടസ്വപ്നങ്ങൾ എന്നാണ്. പണ്ടൊക്കെ ഡയറി അങ്ങനെ എഴുതുമ്പോൾ ഓരോരോ ഹെഡിംഗ് എഴുതും, കഥയ്ക്ക് തലക്കെട്ട് കൊടുക്കുന്നതുപോലെ. കഥയാണല്ലോ ജീവിതമാണെങ്കിലും അതിനകത്ത് ചില കഥകൾ കാണും. ഓരോ ദിവസവും എന്റെ ക്ലിനിക്കിന്റെ പടിവാതിൽ കടന്നു വരുന്നത് അനേകം ജീവിതങ്ങളാണ്. അവർക്ക് പല കഥകളുണ്ട്, ഒരു കഥയല്ല, പല പല കഥകൾ. ചിലർ തകർന്നുപോയ മനസ്സുമായി എത്തുന്നു, മറ്റു ചിലർ വഴിതെറ്റിപ്പോയ പ്രിയപ്പെട്ടവരെയും കൊണ്ടുവരുന്നു. ഇന്നുമതെ അന്നുമതെ, കൂടുതലും എത്തുന്നത് വഴിതെറ്റിപ്പോയ പ്രിയപ്പെട്ടവരെയും കൊണ്ടാണ്. ജീവിതം ശരിയാക്കി തരണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ ഡയറിക്കുറിപ്പ് ഞാൻ വായിക്കുമ്പോൾ പുകമറയ്ക്കുള്ളിൽ സ്വന്തം ജീവിതം ഹോമിച്ച ഒരു യുവാവിന്റെ കഥയാണ് ഞാൻ എഴുതിയിട്ടിരിക്കുന്നത്. മഷി മങ്ങിപ്പോയിരിക്കുന്നു, എങ്കിലും വായിക്കാം. രാഹുലിനെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരുതരം ശൂന്യതയായിരുന്നു. 22 വയസ്സ് മാത്രം പ്രായമുള്ള മിടുക്കനായ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി. ഞാൻ ഓർക്കുകയാണ്, 13 വർഷങ്ങൾ. അപ്പോ 22-ൽ നിന്ന് 13 വർഷങ്ങൾ കൂടുമ്പോൾ ഏതാണ്ട് 35 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇന്നെനിക്കറിയാം രാഹുലിനെ. അതവിടെ നിൽക്കട്ടെ, ഞാൻ എഴുതിയിട്ടിരിക്കുന്ന ഡയറിക്കുറിപ്പ് വായിക്കാം. മിടുക്കനായ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി, മാതാപിതാക്കളുടെ ഏക പ്രതീക്ഷ. പക്ഷേ അവനൊരു നിഴൽ പോലെ മാറിയിരിക്കുന്നു. എല്ലാം തുടങ്ങിയത് എപ്പോഴും പറയുന്നതുപോലെ, എല്ലാവരും പറയുന്നതുപോലെ, വെറുമൊരു കൗതുകത്തിനാണ്. കൂട്ടുകാർക്കൊപ്പം ഒരു വട്ടം പരീക്ഷിച്ചു നോക്കിയ കഞ്ചാവ് പുക എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ മുന്നിൽ വന്നിരുന്നു പറഞ്ഞത്, ഞാനിതാ എഴുതി വച്ചിരിക്കുന്നു, ഇതൊരു ലഹരിയല്ല സർ, ഇതൊരൌഷധമാണ്. ഇത് മനസ്സിന് ഏകാഗ്രത നൽകും. സാർ ഉപയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് സാറിന് ഇത് ലഹരിയായി തോന്നുന്നത്. തെറ്റായ പ്രചാരണങ്ങളിൽ അവനും വീണുപോയി. ഇന്നും ധാരാളം ചെറുപ്പക്കാർ എന്നോടങ്ങനെ തർക്കിക്കാൻ വരുന്നത് എനിക്കറിയാം. തുടക്കത്തിൽ തോന്നിയ ആ താൽക്കാലികമായ ആനന്ദം അവനെ മെല്ലെ മെല്ലെ അതിന്റെ അടിമയാക്കി മാറ്റുകയായിരുന്നു. മാസങ്ങൾ കടന്നുപോയപ്പോൾ രാഹുലിന്റെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പഠനത്തിൽ ശ്രദ്ധ കുറഞ്ഞു. എപ്പോഴും മുറിക്കുള്ളിൽ തനിച്ചിരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടു. വിശപ്പില്ലായ്മയും ഉറക്കമില്ലായ്മയും അവനെ അസ്വസ്ഥനാക്കി. കഞ്ചാവ് ഉപയോഗിക്കാത്ത സമയങ്ങളിൽ അവൻ അത്യന്തം അക്രമാസക്തനായി. വീട്ടുകാരോട് പണത്തിനു വേണ്ടി വഴക്കിടുക, കള്ളം പറയുക എന്നതൊക്കെ നിത്യസംഭവമായി. ലഹരി നൽകാമെന്ന് പറഞ്ഞിരുന്ന ആ ഏകാഗ്രത പോയിട്ട് ലളിതമായ കാര്യങ്ങൾ പോലും ഓർത്തെടുക്കാൻ അവന് കഴിയാതെയായി. കരഞ്ഞുകൊണ്ടാണ് അവന്റെ അമ്മ ഇതെന്റെ മുന്നിൽ പറഞ്ഞു തീർത്തത്. ഞാനിപ്പോ വായിക്കുമ്പോൾ ലളിതമായി നിങ്ങൾക്ക് തോന്നാം, പക്ഷേ എനിക്കറിയാം ഈ അക്ഷരങ്ങളിൽ ഒരമ്മയുടെ കണ്ണുനീർ നനഞ്ഞുകിടക്കുന്നു. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ആ കണ്ണുനീർ ഇന്ന് തോർന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആ അമ്മയുടെ കണ്ണുകൾ സന്തോഷത്തോടെ ഇന്ന് സ്വരിക്കുന്നുണ്ടാവും. മനഃശാസ്ത്രത്തിൽ അമോട്ടിവേഷണൽ സിൻഡ്രോം എന്ന് വിളിക്കുന്ന, ഒന്നിനോടും താൽപ്പര്യമില്ലാത്ത, ലക്ഷ്യബോധം തീരെയില്ലാത്ത ഒരവസ്ഥയായിരുന്നു അന്ന് രാഹുലിന്. രാഹുലിന്റെ കേസിൽ ഏറ്റവും ഭയാനകമായത് അവൻ കഞ്ചാവ് സൈക്കോസിസ്, അതായത് കനാബിസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന അവസ്ഥയിലേക്ക് വഴുതി വീണു എന്നതാണ്. ആരൊക്കെയോ തന്നെ കൊല്ലാൻ വരുന്നുണ്ടെന്നും ചുവരുകൾ തന്നോട് സംസാരിക്കുന്നുണ്ട് എന്നുമുള്ള തോന്നലുകൾ അവനെ വേട്ടയാടി തുടങ്ങി. സംശയരോഗം അവനൊരു തടവുകാരനാക്കി മാറ്റി. ലഹരി എന്നത് ഒരു സ്വർഗവാതിലാണെന്ന് കരുതിയ രാഹുൽ ചെന്നെത്തിയത് നരകതുല്യമായ മാനസികാവസ്ഥയിലായിരുന്നു. കഞ്ചാവ് ഒരു സോഫ്റ്റ് ഡ്രഗാണെന്ന ധാരണ എത്രത്തോളം അപകടകരമാണെന്ന് രാഹുലിന്റെ ജീവിതം തെളിയിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ ഡോക്ടറോട് സംസാരിച്ചു, സൈക്യാട്രിസ്റ്റിനോട്. മരുന്ന് കൂടിയേ തീരൂ, ഡോക്ടർ പറഞ്ഞു. എനിക്കും അങ്ങനെ തോന്നി. മരുന്നും മനഃശാസ്ത്രപരമായ കൗൺസിലിംഗും അത് രാഹുലിന് വേണം. ഞങ്ങൾ കൃത്യമായ ഒരു ചാർട്ട് തന്നെ തയ്യാറാക്കി. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് പ്ലാൻ. പേജ് മറിച്ചു നോക്കുമ്പോൾ ഞാൻ അവന്റെ ജീവിതത്തെ കാണുന്നു. രാഹുൽ സാവധാനം ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. അവൻ ഉറക്കം നന്നായി കിട്ടുന്നു, വിശപ്പ് തിരിച്ചു കിട്ടുന്നു. ഇനി ആ ഓരോരോ പേജുകൾ ഞാൻ വായിക്കുന്നില്ല. അവന് നഷ്ടപ്പെട്ട ആ സുവർണകാലം അതിനെ ആർക്കും തിരിച്ചു നൽകാനാവില്ല. പക്ഷേ ഞാനിതിനേക്കാൾ വലിയ സുവർണകാലത്തിലേക്ക്, തിളക്കമുള്ള എന്റെ ജീവിതത്തിലേക്ക് പോകും എന്ന് പറഞ്ഞത് ഞാനിതാ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലഹരി ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല, മറിച്ചത് പുതിയ പ്രശ്നങ്ങളുടെ തുടക്കം മാത്രമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്വഭാവത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ചേ തീരൂ. നോക്ക്, ഒളിച്ചു വെക്കേണ്ട ഒന്നല്ല മാനസികാരോഗ്യം, അത് ചികിത്സിച്ച് ഭേദമാക്കേണ്ട ഒന്നാണ്. അത് തിരിച്ചറിയാവുന്നതുകൊണ്ടാണ് രാഹുലിന്റെ അമ്മ അവനെ നിർബന്ധിച്ചാണെങ്കിലും എന്റെ അടുത്ത് കൊണ്ടുവന്നത്. അവന്റെ കഥ വേറൊന്നായി, ആ കുടുംബത്തിന്റെ കഥയും വേറൊന്നായി. ചികിത്സ കഴിഞ്ഞ് ആ കഥയെ വീണ്ടും മാറ്റിയെഴുതാൻ എനിക്കും ഡോക്ടർക്കും കഴിഞ്ഞു എന്നതാണ് സത്യം. അതെ, സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, 13 വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഡയറി ഞാനൊന്ന് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് വെറുതെ രാഹുലിനെ വിളിക്കാൻ തോന്നി. ഞാൻ വിളിച്ചു, ഒരു പഴയ ലാൻഡ് ഫോൺ നമ്പർ. അതുണ്ടാകും എന്നെനിക്ക് ഉറപ്പായിരുന്നില്ല, പക്ഷെ അതുണ്ടായിരുന്നു, അതിന് ജീവനുണ്ടായിരുന്നു. രാഹുലിന്റെ അമ്മയാണ് സംസാരിച്ചത്. പറയുമ്പോൾ അവർക്ക് അത്ഭുതം, സന്തോഷം. രാഹുൽ ഇന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്, ബാംഗ്ലൂരിലാണ്. അവനെ വിശേഷങ്ങൾ പറയാം, അറിയിക്കാമെന്ന് അമ്മ ഉറപ്പു നൽകി. സന്തോഷമായിരിക്കട്ടെ, അവനൊരു കുടുംബമുണ്ടെന്ന്, അവന് ഒരു കുഞ്ഞുമുണ്ട്. എന്ത് സന്തോഷം അല്ലേ. ഈ ഡയറിയിലെ സങ്കടങ്ങൾ മാത്രമല്ല, ഭ്രമങ്ങൾ മാത്രമല്ല, വിഭ്രമങ്ങൾ മാത്രമല്ല, ഉത്കണ്ഠകൾ മാത്രമല്ല, ഇതുപോലെ സന്തോഷത്തിന്റെ എത്ര താളുകൾ ഈ ഡയറിയിൽ പതിഞ്ഞുകിടക്കുന്നു എന്നറിയുമോ? ജീവിതം അങ്ങനെയാണ്, എപ്പോഴും സങ്കടങ്ങൾ മാത്രമായിരിക്കില്ല, സന്തോഷങ്ങളുടെ നക്ഷത്രങ്ങൾ ഉദിക്കും. ജീവിതം എപ്പോഴും അങ്ങനെയാണ്, വിഷാദത്തിലൂടെ മാത്രം കടന്നു പോകില്ല ജീവിതം, സന്തോഷത്തിന്റെ വെളിച്ചവും ജീവിതത്തിലുണ്ടാകും. അത് മനസ്സിലാക്കൂ, എല്ലാറ്റിനും പരിഹാരമുണ്ട്. ഈ ഡയറിയിൽ ഇനിയും എത്രയോ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, ഉത്കണ്ഠകൾ, അതൊക്കെ ഓരോ മാനസിക ലോകത്തിലും മനഃശാസ്ത്രജ്ഞന്റെ ഡയറിയിൽ ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കാം. ഇനി അടുത്ത ദിവസം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാതോട് കാതോരം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് ലീലകുമാരി. ഞാൻ തോപ്പുവിള താന്നിമുട എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നത്. എനിക്ക് പാട്ട് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. പക്ഷേ എല്ലാ പാട്ടിൻ്റെ വരികളൊന്നും എനിക്ക് ഓർക്കുന്നില്ല. എന്നാലും ചന്ദ്രികയിലായിരിക്കുന്ന ചന്ദ്രകാന്തം, പഴയ പാട്ടുകളൊക്കെ വലിയ ഇഷ്ടമാണ്.

എൻ്റെ പേര് അഖില എസ് നായർ. ഞാൻ നെടുമങ്ങാട് നിന്ന് വരുന്നു. എനിക്കിന്ന് റേഡിയോയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഗപ്പി ഫിലിമിലെ തനിയെ മിഴികൾ തുളുമ്പിയോ എന്നുള്ള ഗാനമാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് രുക്മ, ഞാൻ പെരിങ്ങടവിള നിന്ന് വരുന്നു. എനിക്ക് അച്ഛനാണ് ഇഷ്ടം എന്ന മൂവിയിലെ ശലഭം വഴിമാറുമ എന്ന പാട്ട് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്.

നമസ്കാരം, എന്റെ പേര് ജോബിത ജോസ്. ഞാൻ വെളിയന്നൂരിൽ നിന്ന് വരുന്നു. ഞാൻ വിശ്വദർശിനി ടി ടി ഐയിലെ അധ്യാപക വിദ്യാർത്ഥിയാണ്. റേഡിയോ എഫ് എമ്മിലൂടെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് എടക്കാട് ബറ്റാലിയനിലെ നീ ഹിമമഴയായി വരൂ എന്ന ഗാനമാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് അശ്വതി. വിശുദൃശ്യം എന്നാണ് വരുന്നത്, വെള്ളനാടണഞ്ഞ സ്ഥലം. ഞാൻ റേഡിയോയിൽ കൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ദേവദൂതലിലെ കരളെ നിൻ കൈപിടിച്ചാൽ എന്ന പാട്ടാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് നൈമ, ഞാൻ പറഞ്ഞോട് നിന്ന് വരുന്നു. എനിക്കിന്ന് റേഡിയോയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഉദാഹരണം സുജാതയിലെ ഏതു മഴയിലും എന്നുള്ളതാണ്.

എന്റെ പേര് ജോജിത ജോസ്. ഞാൻ വിശ്വദർശിനി ടി ടി ഐയിലെ അധ്യാപക സ്റ്റുഡന്റ് ആണ്. ഞാൻ വരുന്നത് പുന്നർത്തവഴിയിൽ നിന്നാണ്. എനിക്ക് ഈ റേഡിയോയിലൂടെ കേൾക്കാനായിട്ട് ഇഷ്ടമുള്ള സോങ് എന്ന് പറയുന്നത് ബോയ്ഫ്രണ്ട് സിനിമയിലെ പാലാഴി നിലാവമ്മ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഇത് ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു കരുണ സി റേഡിയോ 91.2 FM. കാതോർത്ത് കാത്തിരുന്ന് കേൾക്കൂ ഒരു സ്വന്തം റേഡിയോ, വിവിധ പാഠങ്ങളുടെ ശ്രവ്യം. കരുണ സൈ റേഡിയോ 91.

0: ഒപ്പുകാര ഗീതങ്ങൾ.
1: 1980 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം ലഭിക്കായിരുന്നു. നക്ഷതങ്ങൾ എന്നതിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. ഓംബെ രവിയുടെ സംഗീതം, കെ ദാസ് ആലപിച്ച ഗാനം.

1986 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ബോംബെ രവിക്കായിരുന്നു. നക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് ONV കുറുപ്പായിരുന്നു.

1986 മികച്ച ഗായകൻ കെ ജെ യേശുദാസും മികച്ച ഗായിക കെ എസ് ചിത്രയുമായിരുന്നു. നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു പുരസ്കാരം. സംഗീതം നിർവഹിച്ചത് ബോംബെ രവി. നീരാടുവാൻ എന്ന പാട്ട് കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: വാട്സപ്പ് ഗാനം. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
1: ശ്രോതാക്കൾക്ക് വാട്സപ്പ് ഗാനത്തിലൂടെ ഇന്ന് കേൾക്കാം നിഷിത ഹരിശങ്കർ നമ്പൂതിരി ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ ഇതുവരെ വാട്സപ്പ് ഗാനത്തിൽ കേട്ടത് നിഷിത ഹരിശങ്കർ നമ്പൂതിരി ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

തിരക്കേറിയ ഒരു മാളിലോ ഉത്സവ പറമ്പിലോ വെച്ച് പെട്ടെന്നൊരു നിമിഷം നിങ്ങളുടെ കുഞ്ഞ് കൺമുന്നിൽ നിന്ന് മറയുന്നത് സങ്കല്പിച്ചു നോക്കൂ. ഏതൊരു മാതാപിതാക്കളെ സംബന്ധിച്ചും ലോകം തകിടം മറിയുന്ന നിമിഷമാണത്. ഇത്തരം സാഹചര്യങ്ങളിൽ നാം പണ്ട് പഠിച്ചു വച്ചിട്ടുള്ള പല ഉപദേശങ്ങളും ഫലപ്രദമാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. തിരക്കുള്ള ഒരിടത്ത് വച്ച് കുഞ്ഞ് അമ്മേ എന്ന് വിളിച്ചു കരഞ്ഞാൽ അവിടെയുള്ള ഡസൻ കണക്കിന് അമ്മമാർ തലതിരിക്കുമെങ്കിലും തന്റെ കുഞ്ഞാണെന്ന് തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായ ചില ശീലങ്ങളെ മാറ്റി കുട്ടികളെ കൂടുതൽ ഫലപ്രദമായ രീതികൾ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു അപകടമുണ്ടാകുമ്പോൾ കുട്ടി പേടിച്ച് തളർന്നു നിൽക്കുകയോ ലക്ഷ്യമില്ലാതെ ഓടുകയോ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ അമ്മേ എന്ന് വിളിക്കുന്നതിന് പകരം സ്വന്തം അമ്മയുടെയും അച്ഛന്റെയും മുഴുവൻ പേര് ഉറക്കെ വിളിച്ചു പറയാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം. ഒരാൾക്കൂട്ടത്തിൽ ഒരാൾ തന്റെ പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്രദ്ധ മറ്റൊന്നിനും ലഭിക്കില്ല. ഇത് കുട്ടിയെ തിരിച്ചറിയുന്നത് എളുപ്പമാക്കും. അതുപോലെ തന്നെ പേടിച്ചു നിൽക്കാതെ സഹായത്തിനായി ആരോടാണ് ചോദിക്കേണ്ടതെന്ന് കുട്ടികൾക്ക് കൃത്യമായ ധാരണ നൽകണം. യൂണിഫോം ധരിച്ച സുരക്ഷാ ജീവനക്കാരെയോ കടകളിലെ കൗണ്ടറിലിരിക്കുന്ന ജീവനക്കാരെയോ കണ്ടെത്താൻ അവരോട് പറയണം. ഇതിലുമൊക്കെയേറെ പ്രായോഗികമായ മറ്റൊരു വഴി കൂടെ കുട്ടികളുള്ള മറ്റൊരമ്മയെ കണ്ടെത്തി സഹായം ചോദിക്കും.

0: എന്നതാണ്. സാധാരണഗതിയിൽ മറ്റൊരമ്മ കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികളെ വീട്ടിലിരുത്തി പേടിപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തെ നേരിടാനുള്ള ആത്മവിശ്വാസം നൽകുകയാണ് വേണ്ടത്. അമ്മയെ കാണാതായാൽ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി അവരുടെ പക്കലുണ്ടായിരിക്കണം. അതിനായി ശാന്തമായ സമയങ്ങളിൽ കുട്ടികളെ കൊണ്ട് ഇത് പരിശീലിപ്പിക്കണം. അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അധികം ദൂരത്തേക്ക് മാറാതെ ഒരു നിശ്ചിത സ്ഥലത്ത്, ഉദാഹരണത്തിന് അവസാനമായി കണ്ടുമുട്ടിയ കടയുടെ മുന്നിൽ നിൽക്കാൻ പഠിപ്പിക്കണം. കുട്ടികളുടെ പോക്കറ്റിലോ ബാഗിലോ അച്ഛന്റെയോ അമ്മയുടെയോ ഫോൺ നമ്പർ അടങ്ങിയ ഒരു ചെറിയ കാർഡ് വയ്ക്കുന്നതും വലിയ സഹായകമാകും. ചെറിയ കുട്ടികളാണെങ്കിൽ കൈത്തണ്ടയിൽ സ്കിൻ ഫ്രണ്ട്ലി ആയ പേന കൊണ്ട് ഫോൺ നമ്പർ എഴുതി നൽകുന്ന രീതിയും വിദേശ രാജ്യങ്ങളിൽ വ്യാപകമാണ്. മറ്റൊരു പ്രധാന തന്ത്രമാണ് ലൗഡ് കോൾ ഔട്ട്. അതായത് കുഞ്ഞിനെ കാണാതായാൽ ഉടൻ തന്നെ മാതാപിതാക്കൾ നിശബ്ദമായി തിരയാതെ കുഞ്ഞിന്റെ പേരും അവൻ അല്ലെങ്കിൽ അവൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറവും അടയാളങ്ങളും ഉറക്കെ വിളിച്ചു പറയണം. ചുവന്ന ഷർട്ട് ധരിച്ച 4 വയസ്സുള്ള രാഹുലിനെ കാണാനില്ല എന്ന് ആൾക്കൂട്ടത്തിന് നടുവിൽ വിളിച്ചു പറയുന്നത് കേൾക്കുന്നവർ പെട്ടെന്ന് ജാഗ്രതയുള്ളവരാവുകയും കുഞ്ഞിനെ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ലജ്ജയോ മടിയോ വിചാരിച്ച് നിശബ്ദമായി തിരയുന്നത് സമയം നഷ്ടപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ. സാങ്കേതിക വിദ്യയുടെ സഹായവും ഇന്ന് നമുക്ക് ലഭ്യമാണ്. സ്മാർട്ട് വാച്ചുകളോ GPS ട്രാക്കറുകളോ കുട്ടികളുടെ പക്കലുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നത് എളുപ്പമാകും. എന്നാൽ ഇതിനേക്കാളേറെ ഉപരിയായി കുട്ടിക്ക് നമ്മൾ നൽകുന്ന മാനസികമായ ധൈര്യമാണ് പ്രധാനം. അമ്മ വരും, അതുവരെ നീ സുരക്ഷിതനായിരിക്കണം എന്ന ബോധം കുട്ടികളിലുണ്ടാക്കണം. ആൾക്കൂട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ കൂടെ നിർത്തി അവന്റെ ഒരു ഫോട്ടോ എടുക്കുന്നത് ശീലമാക്കുക. ആ നിമിഷം കുഞ്ഞു ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഒരു തിരക്കിൽപ്പെട്ട് പരിഭ്രാന്തരാകുമ്പോൾ കുഞ്ഞിന്റെ വസ്ത്രത്തിന്റെ നിറം പോലും പലപ്പോഴും മാതാപിതാക്കൾ മറന്നുപോകാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഈ ഫോട്ടോ രക്ഷകനായി മാറും. കുട്ടികളെ സ്വയം സംരക്ഷിക്കാൻ പ്രാപ്തരാക്കുന്നത് അവരിൽ ഭയമല്ല, മറിച്ച് ഉത്തരവാദിത്വ ബോധമാണ് ഉണ്ടാക്കുന്നത്. ഒരു സുരക്ഷിതമായ ബന്ധത്തിൽ നിന്നുകൊണ്ട് കുട്ടികൾക്ക് ഇത്തരം പ്രായോഗിക പാഠങ്ങൾ നൽകുന്നത് വഴി അപകടങ്ങൾ കുറയ്ക്കാനും സാധിക്കും. വെറും ആഗ്രഹങ്ങളിലോ പ്രതീക്ഷകളിലോ ഒതുങ്ങാതെ കൃത്യമായ ഒരു പ്ലാൻ ഓരോ കുടുംബത്തിനും ഉണ്ടായിരിക്കണം. ആ പ്ലാൻ ഇടയ്ക്കിടെ കുട്ടികളെ കൊണ്ട് ഓർമ്മിപ്പിക്കുകയും വേണം. അടിയന്തര ഘട്ടങ്ങളിൽ നമ്മുടെ തലച്ചോർ പ്രവർത്തിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പരിശീലിച്ച കാര്യങ്ങളിലൂടെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അറിവുകൾ കുട്ടികളിലേക്ക് പകരുന്നത് അവരെ സുരക്ഷിതമായ കൈകളിലേക്ക് എത്രയും വേഗം തിരിച്ചെത്തിക്കാൻ സഹായിക്കും. സ്നേഹവും സുരക്ഷിതത്വവും നിറഞ്ഞ ഒരു ലോകം നമ്മുടെ കുട്ടികൾക്ക് നൽകുക എന്നത് വലിയൊരു ലക്ഷ്യമാണ്. അതിലേക്കുള്ള ചെറിയ ചുവടുവയ്പ്പുകളാണ് ഈ മുൻകരുതലുകൾ. അമ്മേ എന്ന വിളി തിരക്കിൽ അലിഞ്ഞു പോയേക്കാം, എന്നാൽ നാം നൽകുന്ന കൃത്യമായ പരിശീലനം ആ കുഞ്ഞിനെ നമ്മുടെ അടുത്തേക്ക് തിരികെ എത്തിക്കും. ഭയത്തെ അറിവുകൊണ്ട് നേരിടാം. ഓരോ നിമിഷവും ജാഗ്രതയോടെയും കരുതലോടെയും ഇരിക്കുന്നത് വഴി നമ്മുടെ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി എന്നും നിലനിർത്താൻ നമുക്ക് സാധിക്കും. ആ സാധാരണ നിമിഷങ്ങളിൽ നാം നൽകുന്ന ഈ പാഠങ്ങൾ ഒരുപക്ഷെ ഒരു അസാധാരണ സാഹചര്യത്തിൽ അവരുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം.
1: രക്ഷിതാക്കൾ അറിയാൻ
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് തഴവയുടെ തഴപ്പായ കൈത്തൊഴിലിന്റെ പെരുമ എന്നതിനെക്കുറിച്ച് കേൾക്കാം. കൊല്ലം ജില്ലയിലെ തഴവ എന്ന ഗ്രാമം, അത് കേവലം ഒരു ഗ്രാമം മാത്രമല്ല, തഴവ കൈത്തൊഴിലിന്റെയും പാരമ്പര്യത്തിന്റെയും ഒരു പുരാതന കേന്ദ്രം കൂടിയാണ്. നൂറ്റാണ്ടുകളായി തഴ ഓലയെടുത്ത് പായകൾ നെയ്യുന്ന ഒരു കലാരൂപം ഇവിടെയുണ്ട്. തഴവയുടെ സ്വന്തം തഴപ്പായ, തഴവ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് തഴപ്പായയാണ്. ഈ പായ നെയ്ത്ത് ഇവിടെ ഒരു തൊഴിൽ മാത്രമല്ല, അതൊരു ജീവിത രീതി കൂടിയാണ്. പണ്ട് കാലം മുതലേ ഈ നാട്ടിലെ പല കുടുംബങ്ങളും ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു. ഒരു കൈത്തൊഴിൽ എന്നതിലുപരി അതൊരു കലയാണ്. തഴപ്പായ ഉണ്ടാക്കുന്ന ഓരോ ഘട്ടത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഈ പായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കൈതമുള്ള ചെടിയുടെ ഇലകളാണ്. ഇതിനെയാണ് പ്രാദേശികമായി തഴ എന്ന് പറയുന്നത്. ഈ തഴയെടുത്ത് അതിലെ മുള്ളുകൾ നീക്കി വെയിലത്തുണക്കി തിളച്ച വെള്ളത്തിൽ മുക്കി പായ നെയ്യാനുള്ള നൂലുകളാക്കുന്നു. ഈ നൂലുകളാണ് പായ നെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓരോ നൂലും ശ്രദ്ധയോടെ ചേർത്ത് നെയ്യുമ്പോൾ അതൊരു പായയായി മാറുന്നു. ഇതിന് വലിയ ക്ഷമയും കഠിനാധ്വാനവും ആവശ്യമാണ്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രവും സംസ്കാരവും പോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിയും ഒരു പ്രത്യേക സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നു. നമ്മുടെ ജീവിത ശൈലിയിലും ഒരു പ്രത്യേക സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നു. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ഈ നാട് തലമുറകളായി സൃഷ്ടിച്ചെടുത്ത നിരവധി കലാവസ്തുക്കളുടെയും കൈത്തൊഴിലുകളുടെയും നിലാവായിരിക്കുന്നു. അവയിൽ ഒന്നു തന്നെയാണ് തഴവിന്റെ തഴപ്പായ. സാധാരണ ജീവിതത്തിന്റെ ഭാഗമായി തുടങ്ങിയത് ഇന്ന് കേരളത്തിന്റെ പൈതൃകത്തെയും സാംസ്കാരിക അഭിമാനത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു അപൂർവ കലാവസ്തുവായി മാറിയിരിക്കുന്നു. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ തഴവ ഗ്രാമം കരിമ്പിൻ തുരുത്തുകളും കായലും ചേർന്ന മനോഹരമായ ഗ്രാമം. നൂറ്റാണ്ടുകളായി ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളതാണ് ഈ തഴപ്പായ. പഴയ കാലത്ത് വീടുകളിൽ നിലത്ത് വിരിച്ചിരുന്ന പായകൾ വേനലിൽ തണുപ്പ് നൽകുകയും ശീതകാലത്ത് ചൂട് നിലനിർത്തുകയും ചെയ്ത പ്രകൃതിദത്ത സൗകര്യമായിരുന്നു. ക്ഷേത്രങ്ങളിൽ, ചടങ്ങുകളിലും അതിഥി സൽക്കാരത്തിലും വരെ ഈ പായകൾക്ക് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നതിന്റെ രേഖകൾ ലഭ്യമാണ്. കാലം മാറിയിട്ടും കൈത്തൊഴിൽ കലാപാരമ്പര്യത്തെ വിട്ടുവീഴ്ച ചെയ്യാതെ തുടരുന്ന തഴവക്കാരുടെ ജീവിതം തന്നെയാണ് ഒരു തഴപ്പായയുടെ പിറവിക്ക് പിന്നിൽ. ആദ്യം കുന്നുകളിലും വയലുകളിലുമായി വളരുന്ന തഴച്ചെടികൾ ശേഖരിക്കുന്നു. ഇതിന് വലിയ പ്രയത്നം ആവശ്യമാണ്. ശേഖരിച്ച തഴ ഓലകൾ വൃത്തിയാക്കി അതിലെ മുള്ളുകൾ നീക്കം ചെയ്യുന്നു. വൃത്തിയാക്കിയ തഴ ഓലകൾ പ്രത്യേക രീതിയിൽ മുറിച്ച് നൂലുകളാക്കുന്നു. ഈ നൂലുകളെ പിന്നീട് തിളച്ച വെള്ളത്തിൽ മുക്കി മൃദുവാക്കുന്നു. ഇത് നൂലുകൾക്ക് വഴക്കം നൽകാൻ സഹായിക്കുന്നു. തിളപ്പിച്ച നൂലുകൾ വെയിലത്തുണക്കുന്നു. ഈ ഘട്ടം വളരെ പ്രധാനമാണ്. ഈ നൂലുകൾ ഉപയോഗിച്ച് കൈകൾ കൊണ്ട് തഴപ്പായ നെയ്യുന്നു. ഇതൊരു പ്രത്യേക കലയാണ്. വളരെ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും ചെയ്യേണ്ട ഒരു ജോലിയാണിത്. ഈ നെയ്ത്ത് പൂർത്തിയാക്കുമ്പോൾ മനോഹരമായ ഒരു തഴപ്പായ പിറക്കുന്നു. ഓരോ പായയും കൈകൊണ്ടുണ്ടാക്കിയതാണ്. തഴവയിലെ തഴപ്പായയ്ക്ക് മറ്റു സ്ഥലങ്ങളിലെ പായകളേക്കാൾ ഗുണമേന്മയുണ്ട്. കാലം കഴിയുന്തോറും ഇതിന് കൂടുതൽ ഉറപ്പും തിളക്കവും ലഭിക്കുന്നു. പണ്ട് കാലങ്ങളിൽ കേരളത്തിലെ എല്ലാ വീടുകളിലെയും ഒരു പ്രധാന വസ്തുവായിരുന്നു തഴപ്പായ. കിടക്കാനും വിരുന്നിലെത്തുന്നവരെ സ്വീകരിക്കാനും വിവാഹ ചടങ്ങുകൾക്കും മരണാനന്തര ചടങ്ങുകൾക്കും ഇതുപയോഗിച്ചിരുന്നു. ഒരു വീടിന്റെ ഐശ്വര്യത്തിന്റെ പ്രതീകമായി ഇതിനെ കണ്ടിരുന്നവരുമുണ്ട്. എന്നാൽ ആധുനിക കാലത്ത് പ്ലാസ്റ്റിക്കും മറ്റ് സിന്തറ്റിക് ഉൽപ്പന്നങ്ങളും വന്നതോടെ തഴപ്പായയുടെ പ്രസക്തി കുറഞ്ഞു. ഈ കൈത്തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു. പുതിയ തലമുറ ഈ തൊഴിൽ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നില്ല. ഈ തൊഴിൽ ചെയ്യുന്നവർക്ക് അർഹമായ വില ലഭിക്കാത്തതും ഒരു പ്രധാന പ്രശ്നമാണ്. തഴവയുടെ തഴപ്പായ ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു കലാരൂപമായി മാറിയിരിക്കുന്നു. എങ്കിലും ചില സംഘടനകളും വ്യക്തികളും ഈ കലാരൂപം നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ തൊഴിലിന് സർക്കാർ സഹായം നൽകേണ്ടത് അത്യാവശ്യമാണ്. ഈ പാരമ്പര്യം സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും മുൻകൈയെടുക്കണം.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: നമുക്ക് ചിലതിനോടൊക്കെ ഒരിഷ്ടം തോന്നും, മറ്റു ചിലതിനോട് അനിഷ്ടവും. നല്ലതിനെ ഇഷ്ടപ്പെടുകയും ചീത്തയെ വെറുക്കുകയും ചെയ്യുന്നത് തെറ്റല്ല. അങ്ങനെ വേണം താനും. തനിക്ക് ഇന്നത് വേണമെന്ന ആഗ്രഹം, ഇന്നത് വേണ്ടെന്ന നിരാസം, ഇത് രണ്ടും നന്നല്ല. ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ അത് മനസ്സിന്റെ ചാഞ്ചല്യത്തെയോ പക്ഷപാതത്തെയോ ആണ് വെളിപ്പെടുത്തുന്നത്. പക്ഷപാതമുള്ള ഒരു മനസ്സ് നന്നല്ല, അത് ദുഃഖത്തിന് കാരണമാകുന്നു. ജീവിതം ദുഃഖിക്കാനുള്ളതല്ല. അപ്പോൾ അങ്ങനെയുള്ള ദുഃഖം ഒഴിവാക്കുവാൻ എന്താണൊരു പോംവഴി? സുഖമോ ദുഃഖമോ ബാധിക്കാത്ത വിധത്തിൽ സ്വന്തം മനസ്സിനെ പരിവപ്പെടുത്തുക, കഴിയുന്നത്ര നിസ്സംഗമാക്കി വെക്കുക, എന്തെങ്കിലും ഒന്ന് കാണുക, അതിനോടൊരിഷ്ടം തോന്നുക, എങ്ങനെയെങ്കിലും അതിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുക, അതിനു കഴിയാതെ വരിക, അതിന്റെ പേരിൽ ഒരു കനത്ത ശൂന്യതയും നഷ്ടബോധവും തോന്നുക, ജീവിതത്തിന്റെ സാമാന്യമായ സ്വാസ്ഥ്യം അതോടെ അസ്വാസ്ഥ്യമാവുകയായി. ഒഴിവാക്കാവുന്നതല്ലേ ആ മോഹം? നിയന്ത്രിക്കണമായിരുന്നില്ലേ അവനവന്റെ മനസ്സിനെ? ചെയ്തില്ല, ശ്രമിച്ചില്ല. ഫലമോ? ദുഃഖം, നിരാശ, അപകർഷതാബോധം, തോൽവി. അതുപോലെ ഒറ്റ നോട്ടത്തിൽ ചിലതിനോട് അനിഷ്ടവും വെറുപ്പും തോന്നുക, എവിടെയും മനസ്സ് കലുഷമാകുന്നു, സ്വാസ്ഥ്യം പോകുന്നു. അപ്പോൾ വേണ്ടതെന്താണ്? ഒന്നിനോടും പ്രത്യേകമായ പ്രതിപത്തിയോ വിപ്രതിപത്തിയോ പുലർത്താതെ മനസ്സിനെ നിസ്സംഗമാക്കി വെക്കുക. അതെങ്ങനെ കഴിയും? മനസ്സ് വെച്ചാൽ കഴിയാത്തതായി എന്തുണ്ട്? ഒന്നുമില്ല. പക്ഷേ ആ മനസ്സ് എവിടെയാണ് അർപ്പിക്കേണ്ടത്? അതാണ് മുഖ്യം. ഇഷ്ടവും അനിഷ്ടവുമില്ലാത്ത ഒരേ ഒരു ശക്തിയേയുള്ളൂ, ഈശ്വരൻ. പക്ഷേ ആ മനസ്സ് എവിടെയാണ് അർപ്പിക്കേണ്ടത്? അതാണ് മുഖ്യം. വേണ്ടതും വേണ്ടാത്തതും കണ്ടെത്തണം. അങ്ങനെയുള്ള ഒരുവന് യാതൊരു പ്രയാസവും നേരിടേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടിയും വരില്ല.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് സെപ്റ്റംബർ 21 തട്ടകത്തിലാണ്. 1908 സെപ്റ്റംബർ 21, ആഫ്രിക്കയിലെ ദേശീയ വിമോചന പ്രസ്ഥാന നായകനും വിപ്ലവകാരിയുമായ രാഷ്ട്രതന്ത്രജ്ഞനും ഘാനയുടെ പ്രഥമ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമായിരുന്ന ക്വാമെ എൻക്രൂമ ഭൂജാതനായിരിക്കുന്നു. 1964 സെപ്റ്റംബർ 21 മാൾട്ട സ്വാതന്ത്ര്യം നേടുന്നു. 1993 സെപ്റ്റംബർ 21 സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് യെൽസിൻ, ഏറ്റവും ഉന്നത സഭയായ ജനപ്രതിനിധികളുടെ കോൺഗ്രസും പാർലമെൻ്റായ സുപ്രീം സോവിയറ്റും ദേ പിരിച്ചുവിട്ടിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: സാന്ത്യരാഗങ്ങൾ.
1: സന്ധ്യ ഛേദോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ടു ചുവക്കുന്ന സുമുഹൂർത്തം, സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ കേസ് ചിത്ര പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ടു പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച, വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ചു പറന്നു പോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നതുപോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു. ചിരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം പി. ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി കെ ജെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിലെ കേവാഡിയയിൽ നാളെ വിതരണം ചെയ്യും. കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി 3,795 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാനത്തെ എംപിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സർക്കാർ സഹായം മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ശബരിമലയിലെ അരവണ ക്ഷാമത്തിന് പരിഹാരമായില്ല, പ്രസാദം ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിലെത്തും. നാളെ കേവാഡിയയിലെ ഏകതാ നഗറിൽ നടക്കുന്ന 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. കേരളത്തിൽ നിന്നുള്ള എംപിമാരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മംഗളൂരു റെയിൽവേ മേഖലയെ 3 വ്യത്യസ്ത സോണുകളായി വിഭജിച്ചത് സംബന്ധിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിലെ റെയിൽവേ ശൃംഖലയുടെ വികസനത്തിനായുള്ള വിഹിതം ഈ സാമ്പത്തിക വർഷം 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 3,795 കോടി രൂപയാക്കി. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേരളത്തിലെ റെയിൽവേ ശൃംഖല പൂർണ്ണമായി വൈദ്യുതീകരിക്കുകയും അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 16 റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 6 ചിത്രങ്ങളുടെ വിശദമായ ഉള്ളടക്കം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില ചിത്രങ്ങൾ പ്രത്യേക സമിതിയുടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. കനത്ത മഴയോ മണ്ണിടിച്ചിലോ ഇല്ലാത്ത സാഹചര്യത്തിലും അപകടം ഉണ്ടായത് ഗൌരവത്തോടെ തന്നെ സംസ്ഥാന സർക്കാർ കാണുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കനത്ത മഴയിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദനയിൽ സർക്കാർ പങ്കുചേരുന്നുവെന്നും ഇവർക്കുള്ള സഹായം അടക്കമുള്ള കാര്യങ്ങൾ മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ദുരന്ത പ്രതികരണ സംവിധാനം വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചു കഴിഞ്ഞതായും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: വലിയ വ്യാപകമായ മഴയും ഒന്നും ഉണ്ടാകാതെ നമുക്ക് 10 ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുക്കും. കൂടുതൽ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കാനും നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെ കുറെ കൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഡിസാസ്റ്റർ മാനേജ്മെന്റ് മോഡൽ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനാണ് ഗവൺമെന്റ് ആരംഭം കുറിച്ചിരിക്കുന്നത്.
0: കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെയും പുരോഗമന ചിന്തയുടെയും ഉറവിടം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 99-ാമത് മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി വർക്കല ശിവഗിരിയിലെ മഹാപരിനിർവാണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഭരണനിർവഹണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് മുഖ്യമന്ത്രി നിർവഹിക്കും. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് 93.22 കോടി രൂപയുടെ സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയാണ് പൊഴിയൂരിൽ നടപ്പാക്കുന്നത്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ പൊതുജലാശയങ്ങളിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് നാളെ തുടക്കമാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് മുഖേനയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. പൊതുജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും മത്സ്യബന്ധനത്തെ ഉപജീവന മാർഗമായി ആശ്രയിക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. തെരഞ്ഞെടുത്ത പൊതുജലാശയങ്ങളിലാണ് മത്സ്യവിത്ത് നിക്ഷേപിക്കുക. പദ്ധതിയുടെ ആദ്യഘട്ടമായി 1,00,000 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കും.
0: ഡി മലയാളത്തിൽ സംരക്ഷണം ചെയ്യുന്നതിനായി പ്രസാർഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്ക് വേണ്ടി ഇ ടെൻഡർ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 28 വരെ സ്വീകരിക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് പ്രസാർഭാരതി ഇ പ്രൊക്യൂർമെന്റ് പോർട്ടൽ സന്ദർശിക്കുക. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കന്നിമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നടയ്ക്കാനിരിക്കെ അരവണ പ്രതിസന്ധി രൂക്ഷം. പമ്പയിൽ കെട്ടുനിരക്കിയ നെയ്തേങ്ങയ്ക്കും ക്ഷാമം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ.
3: ഉച്ച മുതൽ 2 ടിൻ അരവണ വീതമാണ് നിലവിൽ നൽകുന്നത്. എന്നാൽ തിരക്ക് കൂടുതലായിരുന്ന രാവിലെ ഒരു തീർത്ഥാടകന് 1 ടിൻ അരവണ മാത്രമായിരുന്നു നൽകിയിരുന്നത്. അരവണ പ്ലാന്റിന്റെ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രവൃത്തിയുടെ ഭാഗമായി പ്ലാന്റ് പ്രവർത്തനം നിർത്തിവച്ചിരുന്നു. കന്നിവാസ പൂജയ്ക്കായി നട തുറന്നത് മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്ന് പമ്പയിൽ കെട്ടുനിറ മണ്ഡപത്തിൽ നെയ്ത്തേങ്ങയ്ക്ക് ക്ഷാമം അനുഭവപ്പെട്ടതും തീർത്ഥാടകരെ വലച്ചു.
0: നട തുറന്നിരിക്കുന്ന സമയങ്ങളിൽ ഭക്തർക്ക് പ്രസാദം ലഭിക്കണമെന്നും അത് ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡാണെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ആവശ്യമെങ്കിൽ പ്രശ്നം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. നട തുറന്ന സമയത്ത് തന്നെ പ്ലാന്റ് ശുദ്ധീകരിക്കാനായി അടച്ചതാണ് അരവണ വിതരണത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഭിന്നശേഷിക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കുടിശ്ശിക തുകയായ 1.3 കോടി രൂപ അനുവദിച്ചു. തുക അർഹരായ ഗുണഭോക്താക്കൾക്ക് അടിയന്തരമായി വിതരണം ചെയ്യാൻ മന്ത്രി വി അബ്ദുൾ ഗഫൂർ നിർദ്ദേശം നൽകി. റൊണാൾഡീഞ്ഞോ ഉൾപ്പെടെയുള്ള ലോക ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും മാറ്റുരയ്ക്കുന്ന പോരാട്ടത്തിന് കൊച്ചി വേദിയാകുന്നു. ബുധനാഴ്ച നടക്കുന്ന മത്സരം കായികമന്ത്രി ഒജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: ഗാർമെന്റ്സ് സ്പോർട്സ് സംഘടിപ്പിക്കുന്ന റിട്ടേൺ ഓഫ് ദി ടൈറ്റൻസ് പ്രദർശന മത്സരം ബുധനാഴ്ച വൈകിട്ട് 7:30 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. ബ്രസീലിന്റെ മുൻനിര താരങ്ങളായിരുന്ന റൊണാൾഡീഞ്ഞോ, റിവാൾഡോ എന്നിവരാണ് മത്സരത്തിന്റെ പ്രധാന ആകർഷണം. ഐ എം വിജയൻ, ജോപോൾ അഞ്ചേരി, സി കെ വിനീത് തുടങ്ങിയവരടങ്ങുന്നതാണ് എതിരാളികളായ ഇന്ത്യൻ ഓൾസ്റ്റാർസ്. മത്സരത്തിനുള്ള ടിക്കറ്റുകൾ ഡിസ്ട്രിക്ട് ആപ്പ് വഴി വാങ്ങാം.
0: ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലക്ഷ്യ സെൻ, ആയുഷ് ഷെട്ടി, കിഡംബി ശ്രീകാന്ത് എന്നിവരാണ് ക്വാർട്ടറിലേക്ക് മുന്നേറിയത്. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതി 2026 പ്രകാരം വിദ്യാർത്ഥികളിൽ നിന്ന് സൌജന്യ ലാപ്ടോപ്പുകൾക്കായി അപേക്ഷ ക്ഷണിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാട്സപ്പ് സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സർക്കാർ ഈ പേരിൽ പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് PAB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 3 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം കുളത്തൂർ നെല്ലിക്കോണം പാടശേഖരത്തിൽ നെൽകൃഷി പുനരാരംഭിച്ച് നടത്തിയ കൊയ്ത്തുത്സവം ശ്രദ്ധേയമായി. കൃഷിമന്ത്രി ടി സിദ്ദിഖ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. തരിശായി കിടന്നിരുന്ന ഭൂമിയെ കൃഷിയോഗ്യമാക്കിയ കുട്ടികളെയും കുടുംബശ്രീ പ്രവർത്തകരെയും കർഷകരെയും നാട്ടുകാരെയും മന്ത്രി അഭിനന്ദിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 12,171 പേരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം 61 കേസുകളിലായി 60 പേർ കൂടി അറസ്റ്റിലായി. പ്രധാന വാർത്തകൾ വീണ്ടും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിലെ കേവാഡിയയിൽ നാളെ വിതരണം ചെയ്യും. കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി 3,795 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് സംസ്ഥാനത്തെ MPമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സർക്കാർ സഹായം മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശനാനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ശബരിമലയിലെ അരവണ ക്ഷാമത്തിന് പരിഹാരമായില്ല, പ്രസാദം ഉറപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡെന്ന് മന്ത്രി കെ മുരളീധരൻ. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ ഇന്ത്യൻ പുരുഷ ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരി പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. സാന്ധ്യരാഗത്തിൽ ഇനി ഒരു ബുദ്ധഗീതം കേൾക്കാം.

0: സാന്ധ്യരാഗം തുടരുന്നു. ഇനി കേൾക്കാം മുഹമ്മദ് റാഫി ആലപിച്ച ഗാനം.
1: മാ കി ബർത്ത്ഡേ കാ സർപ്രൈസ് ഗിഫ്റ്റ് സരിഗമ കാർവാ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതവുമായി ഇത്തിരി നേരം കർണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തളിയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇനി TD രാമകൃഷ്ണൻ സംസാരിക്കുന്നത് കേൾക്കാം.

0: ഫ്രാൻസിസ് ചിട്ടിക്കോര് എഴുതാൻ തീരുമാനിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ആൽഫ എന്നുള്ള നോവലിന് കിട്ടുന്ന ഫീഡ്ബാക്കാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആൽഫ ഒരു സാമ്പ്രദായിക രീതിയിൽ എഴുതപ്പെട്ട നോവലാണ്. അത് പ്രമേയം വളരെ വ്യത്യസ്തമായ ഒരു ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻറ്റിൻ്റെ ഫ്രെയിമിലൊക്കെ ആണെങ്കിൽ കൂടി അതിൻ്റെ നറേഷൻ മലയാള സാഹിത്യത്തിൽ നിലനിന്നിരുന്ന ഒരു നോവലെഴുത്തിൻ്റെ രീതിയിൽ തന്നെയാണ്. ആ കാലത്ത് എന്നെ ആകർഷിച്ച ചില എഴുത്ത് രീതികൾ ആൽഫയെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കുന്നതിന് അത്തരമൊരു വഴി പോരാ എന്നെനിക്ക് തോന്നിയത് ആൽഫയ്ക്ക് ശേഷമാണ്. കാരണം വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു വിഷയം കാച്ചിക്കുറുക്കി സൂചനകളിലൂടെ എഴുതിയ ഒരു കൃതിയാണ് ആൽഫ. പക്ഷെ അത് വായിക്കപ്പെട്ട ഒരു ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻ്റ് എന്നുള്ള നിലയിലും സയൻസ് ഫിക്ഷൻ എന്നുള്ള നിലയിലും ഒക്കെയാണ്. അപ്പം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ നോവലിൽ കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നി. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പുതിയ കാലത്ത് നോവൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാവും. അപ്പം ആൽഫയ്ക്ക് ശേഷമുള്ള കാലത്ത് ഇട്ടിക്കോരയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഏറ്റവും പ്രധാനം നോവൽ 21-ാം നൂറ്റാണ്ടിൽ ഏത് തരത്തിൽ മാറുന്നു, മറ്റു ഭാഷകളിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഏത് തരത്തിലാണിത് മാറുന്നത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ്. തമിഴ് എനിക്കൊരു പരിചിതമായിട്ടുള്ള ഭാഷയാണ്. തമിഴിൽ വരുന്ന ഏറ്റവും പുതിയ എഴുത്തുകളെക്കുറിച്ച് എനിക്കറിയാമായിരുന്നു. തീർച്ചയായിട്ടും അതിനോട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റ് ഭാഷകളിൽ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന നോവലിൻ്റെ സ്വഭാവം ഇതൊക്കെ കൂടുതൽ അന്വേഷിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നു. ഏത് തരത്തിലുള്ള നോവലിനാണ് കൂടുതൽ വായനക്കാരിൽ നിന്ന് റെസ്പോൺസ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് അത് വായനക്കാരിലേക്ക് എത്തുന്നത് എന്നൊക്കെ തിരിച്ചറിയുക. ഇപ്പം ഞാൻ 70-കളിലും 80-കളിലും ഒക്കെ പുസ്തകം വായിക്കുന്ന പോലെ ഉള്ളൊരു കാലത്തല്ല 21-ാം നൂറ്റാണ്ടിലൊരു വായനക്കാരൻ പുസ്തകം വായിക്കുന്നത്. അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാവുന്ന ഒരുപാട് ഘടകങ്ങൾ ചുറ്റുമിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എഴുതുന്ന ഒരു നോവൽ ഒരു 10-20 പേജിനുള്ളിൽ വായനക്കാരനിലേക്ക് എത്തിയില്ലെങ്കിൽ വായനക്കാരനത് മടക്കി വെച്ച് പോകാനുള്ള സാധ്യത. ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് ഇട്ടിക്കോര എന്നുള്ള നോവൽ എഴുതേണ്ട രീതികളെക്കുറിച്ച് ഒരു പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ സാഹിത്യ ബാഹ്യമായ വിഷയങ്ങൾ പലപ്പോഴും വായനയെ ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. അപരിചിതമായ സാഹിത്യത്തിൻ്റെ ഒരു സാമ്പ്രദായിക രീതി വിട്ടിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോവുക, അതുപോലെ കാലത്തിന് മുമ്പോട്ട് പോവുക, സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറച്ചും കൂടി മുമ്പിലേക്ക് പോയി കാണാൻ ശ്രമിക്കുക, നിലവിലുള്ള പല കാര്യങ്ങളെയും നമ്മൾ പ്രോബ്ലമാറ്റൈസ് ചെയ്യുക, ഇങ്ങനെ പല രീതികൾ എഴുത്തിൻ്റെ നറേഷനിൽ. അപ്പം എന്നെ അതിന് സഹായിച്ച അല്ലെങ്കിൽ എന്നെ അതിലേക്ക് നയിച്ച ഇതൊക്കെ ഉംബർട്ടോ എക്കോ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ എഴുത്തുകാരൻ്റെ ഫൂക്കോസ് പെണ്ടിൽ എന്നുള്ള നോവലാണ്. എക്കോൻ്റെ ഓൺ ലിറ്ററേച്ചർ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുത്തിനെ പറ്റി പറഞ്ഞ പല കാര്യങ്ങളും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഡാൻ ബ്രൗൺ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ ബ്രൗണിനൊക്കെ കൂടുതൽ എൻ്റെ എഴുത്തിനെ രൂപപ്പെടുത്തുന്നത് ഉംബർട്ടോ എക്കോ ആണ്. അതുപോലെ ബോളേനോയുടെ പുസ്തകങ്ങൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. യോസയുടെ പുസ്തകങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതെല്ലാം വായിക്കുമ്പോൾ നമ്മൾ മറ്റ് മലയാളത്തിലൊരു സാമ്പ്രദായിക രീതിയല്ല നോവലിന് വേണ്ടതിന് അപ്പുറത്തേക്ക് അനന്തമായ വഴികളെന്ന് മാർക്കിസിനെ പോലുള്ള എഴുത്തുകാർ, യോസയെ പോലുള്ള എഴുത്തുകാരൊക്കെ നോവലിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരും അതിൽ വിജയിക്കുന്നവരുമാണ്. അപ്പം എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ പോയിക്കൂടാ എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇൻ്റർനാഷണൽ ലെവലിൽ വലിയ തോതിൽ ഉള്ള മത്സരങ്ങൾ നടക്കുന്ന ഒരിടത്തേക്കാണ് നമ്മൾ നമ്മുടെ ഒരു കുഞ്ഞു ഭാഷയിൽ നിന്ന് ഒരു പുസ്തകം കൊണ്ട് ചെല്ലുന്നതിനെ കുറിച്ച് ആലോചിക്കും. അപ്പോൾ സ്വാഭാവികമായും വിഷയങ്ങളുടെ വൈവിധ്യങ്ങൾ ആവശ്യമുണ്ട്. വായനക്കാരനെ കൂടുതൽ പുസ്തകത്തിലേക്ക് അടുപ്പിക്കാനുള്ള കാര്യങ്ങൾ വേണം. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ട്. ചരിത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പം ചരിത്രത്തിനെ പ്രോബ്ലമാറ്റൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചരിത്രത്തിൽ വളരെ ഗ്രേ ആയിട്ട് കിടക്കുന്ന ഇടങ്ങളാണ് നമ്മുടെ കഥ പറയാനുള്ള സാധ്യത. പെട്ടിക്കോര എന്ന് പറയുന്ന കഥാപാത്രം വാസ്കോഡ് ഗാമയ്ക്ക് മുമ്പ് കുന്നംകുളത്ത് ജനിച്ച് കുരുമുളക് കച്ചവടം ചെയ്ത് ലോകത്തിലെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ച് ഫ്ലോറൻസ് വരെ എത്തിയ ഒരാളായിട്ടാണ് ഈ നോവലിൽ പറയുന്നത്. പെട്ടിക്കോര ജീവിച്ചിരുന്ന ആളല്ല, വെറും ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ മനസ്സിലേക്ക് വരുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഞങ്ങളുടെ കുന്നംകുളത്ത് പറയുന്ന കോരമാരെ കുറിച്ചുള്ള ഒരു കഥയുണ്ട്. ആർത്താറ്റ് കടപ്പുറത്തുനിന്ന് കപ്പലുകളിൽ വലിയ പായ വഞ്ചികളായിരിക്കും ഉദ്ദേശിക്കുന്നത്, വഞ്ചികളിൽ പല സാധനങ്ങളും കൊണ്ടുപോയി വിൽക്കുന്ന കോരമാർ. പക്ഷേ ആ കോര ക്രിസ്ത്യനല്ല, ഒരു ഈഴവ ജാതിയിൽപ്പെട്ട ആളുകളെ പറ്റിയാണ്. ആർത്താറ്റ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് കടലുമില്ല. അപ്പം നിങ്ങൾ ആർത്താറ്റ് പള്ളിക്കടുത്ത് ചെന്ന് നിന്നാൽ കടലൊന്നും കാണില്ല, അവിടുന്ന് വളരെ ദൂരെ ചാവക്കാടെത്തണം കടൽ. പക്ഷേ ആ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് നോക്കിയാൽ ഒരു കടലിൻ്റെ സാധ്യത നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. അപ്പം ഇത് ഇട്ടിക്കോരാനുള്ള കഥാപാത്രത്തിൻ്റെ ഒരു തുടക്കത്തിലേക്ക് എത്താൻ സഹായിച്ചു. അതേപോലെ ഈ വാസ്കോഡ് ഗാമ വരുന്നതിന് മുമ്പേ ഒരാൾ എന്തുകൊണ്ട് അങ്ങോട്ട് പോയിക്കൂടാന്നുള്ളൊരു ചിന്തയും ഈ ക്യാരക്ടറിനെ ഫോം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഗാമ വരുന്നത് ആഫ്രിക്ക ചുറ്റി മിലിന്ത് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന്, ഇപ്പം കെനിയയിലുള്ള മിലിന്ത് എന്ന് പറഞ്ഞൊരു കൊച്ചു തുറമുഖത്തിൽ നിന്നൊരു ഗുജറാത്തി കച്ചവടക്കാരനെ വഴികാട്ടിയായിട്ട് കൂട്ടിയിട്ടാണ് കാപ്പാട് കടപ്പുറത്തേക്ക് വരുന്നത് എന്ന് പറയും. ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നിയത്, ഈ ഒരു ഗുജറാത്തി കച്ചവടക്കാരന് കാണിച്ചു കൊടുക്കാവുന്നൊരു വഴി മിലിന്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഉണ്ടെങ്കിൽ ആ വഴി എല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു വഴിയാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകാൻ ഉപയോഗിക്കാവുന്നൊരു വഴിയാണ്, ഉപയോഗിച്ചിരിക്കാവുന്നൊരു വഴിയാണ്. ഇപ്പം മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ജനറലായിട്ട് പറയുകയാണെങ്കിൽ, ഇന്ത്യക്കാർ ചരിത്രം കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും സൂക്ഷിക്കുകയും ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് പലപ്പോഴും ആ കാലത്ത് ജീവിച്ചിരുന്നവരുടെ അന്വേഷണങ്ങളും അത്തരം കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ രേഖപ്പെടുത്തപ്പെടാതെ പോകുന്നു. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും മലയാളികൾ പോയിരിക്കാം എന്നൊരു ചിന്ത. ഇതിന് ചരിത്രപരമായ ഒരു തെളിവും നമുക്ക് ഹാജരാക്കാനില്ല. നിലവിലുള്ള ചില ബോധ്യങ്ങളെ യുക്തി കൊണ്ട് തിരിച്ചും മറിച്ചും വ്യാഖ്യാനിക്കാനും അതിൽ നിന്ന് കഥ പറയാനുമുള്ള ശ്രമങ്ങളാണ്. അങ്ങനെയാണ് ഗാമ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പൊരു കാലത്ത് കേരളത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോയി കുരുമുളക് കച്ചവടം ചെയ്യുന്ന ഒരു ഇട്ടിക്കോരയെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ ഇട്ടിക്കോര എന്നുള്ള കഥാപാത്രം സൃഷ്ടിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ വരും. കുന്നംകുളമാണ് സ്ഥലം. അപ്പം ഞാൻ ആ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. എൻ്റെ ജന്മസ്ഥലമായതുകൊണ്ടല്ല, ചെറുപ്പകാലം മുതൽ നമ്മൾ എവിടെ ചെന്നാലും കളിയാക്കപ്പെടുന്നത് കുന്നംകുളത്തുകാരെന്നുള്ള പേരിലാണ്. കുന്നംകുളത്തെ ഭാഷ അല്ലെങ്കിൽ കുന്നംകുളത്തെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ള ആളുകൾക്കിടയിലുള്ള വർത്തമാനം, ഇതൊക്കെ കൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള കുന്നംകുളത്ത് ജനിച്ച് വളർന്ന എല്ലാവരും കേരളത്തിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെ ചെല്ലുമ്പോഴും മലയാളികൾക്കിടയിൽ കളിയാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനലാണോ എന്നാ ചോദ്യം. അപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കുന്നംകുളം അങ്ങനെ മുഴുവനായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നൊരു സ്ഥലമൊന്നുമല്ല. മറ്റെല്ലാ ഇടങ്ങളിലുമുള്ള പോലെ തന്നെ കച്ചവടത്തിൻ്റെ ശരി തെറ്റുകളും ലാഭം കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളും ഒക്കെ കുന്നംകുളത്തുണ്ടാവാം. അത് കുറച്ചും കൂടി ഫ്രാങ്കായിട്ട് പറയുന്ന ഒരു സംസ്കാരം അവിടെയുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയായിട്ടും, അതിന് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ അത് ഇത്ര കണ്ട് ആഘോഷിക്കപ്പെടേണ്ട തരത്തിലുള്ള ഒരു കാര്യമായിരുന്നില്ല.
1: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെയും എം മുകുന്ദിൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ടി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമന ആശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവരെയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂപൻ ഹസാരികയും സന്താൽ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്താരകളിൽ വെച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആവർത്തിച്ച് ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിൻ കവിതകളിലെ നവോത്ഥാനത്തെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ നോവിൻ്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ, കണ്ണാന്തളിയിൽ ഇനി കനൽ.

റേഡിയോ നാടകം നീലാംബരിയുടെ ഓർമ്മകൾ. കഥാപാത്രങ്ങൾ: ഭരത്, 60 വയസ്സ്, വിരമിച്ച ഉദ്യോഗസ്ഥൻ, ശാന്തമായ ശബ്ദം, ഓർമ്മകളിൽ മുഴുകി സംസാരിക്കുന്ന രീതി. ലക്ഷ്മി, 18 വയസ്സ്, കോളേജ് വിദ്യാർത്ഥിനി, ആകാംക്ഷയും ആധുനിക ചിന്തയുമുള്ള ശബ്ദം. കൊച്ചിനിയൻ, 55 വയസ്സ്, അയൽക്കാരൻ, തമാശയും ഗ്രാമീണതയുമുള്ള ശബ്ദം. റേഡിയോ അവതാരകൻ: വ്യക്തവും ആകർഷകവുമായ ശബ്ദം.

0: മുത്തച്ഛ, എന്തൊരു ബോറാണിത്. ഈ മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയെ കുറിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യണം. പക്ഷെ ഇവരെ കുറിച്ച് ഒന്നും എളുപ്പം കിട്ടുന്നില്ല.
1: അവർ ഇന്റർനെറ്റിൽ മാത്രമല്ല മോളെ ജീവിക്കുന്നത്, നമ്മുടെ മനസ്സുകളിലാണ്, ഓർമ്മകളിലാണ്, ഈ മണ്ണിലാണ് അവരുള്ളത്. അവിടെയൊക്കെ അന്വേഷിച്ചു നോക്ക്, പ്രോജക്റ്റ് മാത്രമല്ല PhD വരെ എടുക്കാം.
0: മുത്തച്ഛനവരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ?
1: ഒരിക്കൽ. അന്ന് അവർ കുറവൻ കോണത്ത് താമസിക്കുകയായിരുന്നു. ആരാധനമൂത്ത് ഞാനും കൊച്ചനിയനുമായാണ് കാണാൻ പോയത്. ഒരു പരിചയവുമില്ലായിരുന്നിട്ടും ഞങ്ങളോട് കുറേ നേരം സംസാരിച്ചു. എന്ത് പാവം, സ്നേഹമുള്ള എഴുത്തുകാരി. എത്രമാത്രം അവരെ വായിച്ചിട്ടുണ്ടെന്നറിയുമോ? എത്രത്തോളം അവരുടെ വാക്കുകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെന്നറിയുമോ? ഓരോ വരിയിലും സത്യസന്ധമായ സ്നേഹവും സങ്കടവും നമ്മൾ അറിയാതെ നിറയും.
2: എന്താ ഭരത് മാഷേ, ചെറുപ്പത്തിൽ ഒരുപാട് പ്രേമിച്ചതിന്റെ കഥയാണോ?
1: ഏ അല്ലല്ല, പ്രേമിച്ചതിന്റെ കഥയല്ല നിയ, സ്നേഹിച്ചതിന്റെ കഥയാണ്. ലക്ഷ്മിക്ക് മാധവിക്കുട്ടിയെ കുറിച്ച് അറിയണം.
2: ഓ, നമ്മുടെ മാധവിക്കുട്ടിയോ? നമ്മളന്ന് കാണാൻ പോയത് ഓർമ്മയുണ്ടോ? അവിടെ നിന്ന ഒരു സ്ത്രീ നമ്മളെ ഇറക്കി വിട്ടതാണ്. നീ കിടന്ന് ബഹളം വച്ചത് കേട്ടാണ് അവർ ഇറങ്ങി വന്നത്. എന്നിട്ടവർ ആ സ്ത്രീയെ വഴക്കു പറഞ്ഞു. കുട്ടികളല്ലേ, എന്തിനാ അവരെ പറഞ്ഞു വിടുന്നത് എന്ന് ചോദിച്ച് നമ്മളോട് കയറിയിരിക്കാൻ പറഞ്ഞു. കോഴിക്കോടൻ ഭാഷയിൽ അവർ സംസാരിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളെയൊക്കെ അതിശയപ്പെടുത്തി കളയും അവരുടെ വാക്കുകൾ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മാധവിക്കുട്ടിയുടെ കഥകൾ എന്ന പരമ്പരയിൽ നമ്മൾ നീലാംബരി എന്ന കഥയാണ് വായിക്കുന്നത്. ഭർത്താവിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ കഥയാണിത്. മാധവിക്കുട്ടി ഈ കഥയിലൂടെ നമ്മുടെ ജീവിതത്തിലെ പല യാഥാർത്ഥ്യങ്ങളെയും തുറന്നു കാട്ടുന്നു. സ്നേഹമില്ലാത്ത ജീവിതം ഒരു പുഴ വറ്റി വരണ്ടു പോകുന്നത് പോലെയാണെന്ന് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചങ്ക് തകർന്നുപോയി കണ്ണൻ്റെ ആ കാഴ്ച കണ്ടതും ഭദ്രെ ഒരു നേർത്ത വിളിയോടെ ഭദ്രയുടെ അരികിലേക്ക് പതിയെ ചുവട് വെച്ച് കണ്ണൻ. ശബ്ദം കേട്ടിട്ട് തൻ്റെ അടുത്തേക്ക് വരുന്ന ആളെ ഭദ്ര ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ ഭയത്തിൻ്റെ നിഴൽ വീണു. തൻ്റെ കയ്യിലുള്ള ആ പാവയെ അവൾ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് പുറകോട്ട് പതുക്കെ നിരങ്ങാൻ തുടങ്ങി. വരണ്ട, തരില്ല, തരില്ല, എൻ്റെ കണ്ണെത്തൻ്റെ ആയത്, തരില്ല, തരില്ല, എൻ്റെ കണ്ണെത്തൻ്റെ ആയത്. സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു കണ്ണനത്. അറിയാതെ മുട്ടുകുത്തി നിന്നു പോയി അവൻ. അപ്പോഴും ഭയത്തിൽ ഭദ്ര പുറകോട്ട് നിരങ്ങുകയായിരുന്നു. ചങ്ങലയുടെ നീളം അവസാനിച്ചതും അവൾ ചങ്ങലയിട്ട കാൽ വലിക്കാൻ തുടങ്ങി. വയ്യ, ഇനിയും ഈ കാഴ്ച താങ്ങാനുള്ള ശേഷി തനിക്കില്ല. കണ്ണൻ എഴുന്നേറ്റ് പുറത്തേക്ക് ഓടിച്ചെന്ന് ഭദ്രയുടെ അച്ഛൻ്റെ കാലിൽ. അച്ഛ, എന്നെ ഒന്ന് ശപിക്കോ, മനസ്സെറിഞ്ഞ് എന്നെ ഒന്ന് ശപിക്കോ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഏങ്ങലടിച്ച് കരയുന്ന കണ്ണനെ ആ അച്ഛൻ പിടിച്ചുയർത്തി.
1: മുത്തച്ഛ, എന്തൊരു സത്യസന്ധമായ എഴുത്ത്! ഭർത്താവിന്റെ സ്നേഹം നഷ്ടപ്പെട്ട സ്ത്രീയുടെ സങ്കടം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു.
2: അതാണ് മാധവിക്കുട്ടി. അവർക്ക് വേണ്ടി എഴുതാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും അവർ എഴുതിയില്ല. അവർ സ്നേഹത്തെക്കുറിച്ച് എഴുതി, സങ്കടത്തെക്കുറിച്ച് എഴുതി, ഒറ്റപ്പെടലിനെ കുറിച്ച് എഴുതി, എല്ലാം സത്യസന്ധമായി എഴുതി.
3: എൻ്റെ മനസ്സിൽ ഇപ്പോഴും അവരുടെ എഴുത്തുകളുണ്ട്. ഒരു മഴക്കാലത്ത് നമ്മളൊക്കെ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ അവരുടെ കഥകളിലെ കഥാപാത്രങ്ങൾ നമ്മുടെ കൂട്ടുകാരാകാൻ വരും.
2: നിനക്കറിയുമോ കൊച്ചനിയ, അവരുടെ നെയ്പായസം എന്ന കഥ? ഓ, ഞാനത് വായിച്ച് കരഞ്ഞിട്ടുണ്ട്.
3: എങ്ങനെ കരയാതിരിക്കും? ഭാര്യയുടെ ശവദാഹം കഴിഞ്ഞ് തിടുക്കത്തിൽ വീട്ടിലെത്തി അമ്മ മരിച്ച കാര്യം കുട്ടികളറിയാതിരിക്കാൻ പാടുപെടുന്ന അയാൾ, ഒടുവിൽ മകൻ പറയുന്ന വാക്കുകൾ, ഓ, അമ്മ അസല് നെയ്പായസമാ വച്ചിരിക്കുന്നതെന്ന്.
2: മതി മതി കൊച്ചനിയ, മതി, ഞാൻ കരഞ്ഞു പോവും.
3: കോളേജിൽ നീയും ആ മധുവും ചേർന്ന് മാധവിക്കുട്ടിയുടെ രണ്ടു കഥകൾ ചേർത്ത് ഒരു കാവ്യശില്പമായി അവതരിപ്പിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ചെറിയ ക്ലാസ്സിലാണ്. നിന്റെ നാടകം കാണാനാണ് എന്നെയും കൊണ്ടുപോയത്. നീ അത് പൊളിച്ചു ഭരത്തെ, പൊളിച്ചു.
1: നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ സംഭവങ്ങളായിരുന്നു അല്ലേ?
2: പിന്നല്ല, നീ എന്ത് വിചാരിച്ചു? ക്ലാസ്, വീട് എന്നും പറഞ്ഞ് വരവിടിച്ച് നടന്നവരാണെന്നോ? തന്തവൈവെന്ന് നിങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ യൗവനകാലമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. നാടകം, സിനിമ, കഥ, കവിത, വായന, സൗഹൃദം. നിങ്ങളെന്താ ചെയ്യുന്നത്? മൊബൈലിൽ നോക്കി കുറ്റിയടിച്ചിരിക്കുന്നു. വികസിത രാജ്യങ്ങളിലെ ആളുകൾ നിങ്ങളെ കണ്ടാൽ ഏതോ പ്രാകൃത വർഗക്കാരാണെന്നേ പറയൂ. സദാ മൊബൈലിൽ, കഥയുമില്ല കവിതയുമില്ല, നാലണയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞുകൂടാ.
1: മുത്തച്ഛ, അത്രയ്ക്കങ്ങ് വേണോ?
3: എങ്കിൽ നീ മാധവിക്കുട്ടിയുടെ കുറച്ച് പുസ്തകങ്ങളെ കുറിച്ച് പറയേ.
1: അതിപ്പോ വല്ല ഇംഗ്ലീഷ് എഴുത്തുകാരെ കുറിച്ച് ചോദിക്കേ, ഞാൻ പറയാം.
2: എന്നാൽ നീ മാധവിക്കുട്ടിയുടെ ഇംഗ്ലീഷ് കൃതികളെ കുറിച്ച് പറയേ.
1: അവരതിന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടോ?
2: നോക്കു കൊച്ചിനിയ, കേട്ടിട്ട് എനിക്ക് തല കറങ്ങുന്നു. എന്റെ പൊന്നോ, എന്തായി കേൾക്കുന്നേ.
3: ലക്ഷ്മി മോളെ, കമലാദാസ് എന്ന പേരിൽ അവരെഴുതിയ കവിതകൾ നോബൽ സമ്മാനത്തിന് പരിഗണിച്ചിട്ടുണ്ട്. അസാധ്യമായ കവിതകളാണവ.
2: എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ ലക്ഷ്മി മോളെ, പ്ലീസ്.
3: ദ ഹൗസ് ഹാസ് ഫോളൻ, ദ വിൻഡോസ് ബ്ലൈൻഡ്, മൈ ഗ്രാൻഡ് മദേഴ്സ് ലവ് എ ഫെയ്ഡിംഗ് ഫൈൻഡ്, സ്നേക്സ് എമംഗ് ബുക്സ്, എ ചില്ലിംഗ് എയർ, ഐ ഗ്യാദർ ഡാർക്ക്നെസ്, എ ഹേർട്സ് ഡിസ്പയർ. വീട് വീണിരിക്കുന്നു, അന്ധമായ ജനലുകൾ, എൻ്റെ മുത്തശ്ശിയുടെ സ്നേഹം മാഞ്ഞുപോകുന്ന ഒരു കണ്ടത്തിലായിരിക്കുന്നു. പുസ്തകങ്ങൾക്കിടയിൽ പാമ്പുകൾ, ഒരു തണുപ്പുള്ള കാറ്റ്. ഞാനിപ്പോൾ ഇരുട്ടു ശേഖരിക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ നിരാശ.
1: ഇത് ആരുടെ വരികളാ? മാധവിക്കുട്ടിയുടെയാണോ?
2: അതേ ലക്ഷ്മി, ഇംഗ്ലീഷ് സാഹിത്യത്തിലെ മൊഴിമുത്തുകളാണ് കമലാദാസിന്റെ കവിതകൾ.
1: അയ്യോ, വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന വരികൾ. എനിക്ക് ഇന്ന് തന്നെ ഇത് വായിക്കണം. മുത്തച്ഛ, ആ പുസ്തകം മുത്തച്ഛന്റെ കയ്യിലുണ്ടോ?
3: കൊള്ളാം, കയ്യിലുണ്ടോന്നോ? അവർ ഒപ്പിട്ട് കൊടുത്ത പുസ്തകം ഭരത്തിന്റെ കയ്യിലുണ്ട്.
1: വിശ്വസിക്കാൻ വയ്യ, ഇത്രയും വലിയ എഴുത്തുകാരിയുടെ ഒപ്പുള്ള പുസ്തകമോ?
3: ഞാൻ പറയാറില്ലേ ലക്ഷ്മി, നിന്റെ മുത്തച്ഛൻ വേറെ ലെവലാണ്.
2: ഇതാ ലക്ഷ്മി, ദ ഓൾഡ് പ്ലേ ഹൗസ്. നീ ഇത് വായിക്ക്.
1: വാവ്, എന്താ എഴുതിയിരിക്കുന്നത്? സ്നേഹത്തോടെ ഭരത്തിന് സ്വന്തം മാധവിക്കുട്ടി. മുത്തച്ഛ, നിങ്ങളൊരു സംഭവം തന്നെ.
2: നീ അത് വായിക്ക്.
1: അവരുടെ എഴുത്തുകളെ കുറിച്ച് ഇനി ഞാൻ പഠിക്കും. അവരുടെ ഓരോ കഥകളിലും ജീവിതമുണ്ട്. ഇത് വെറും ഒരു പ്രോജക്റ്റ് അല്ല, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു യാത്രയാണ്. മുത്തച്ഛനും കൊച്ചിനേൻ മാമനും കാരണമാണ് എനിക്ക് ഈ വഴി കിട്ടിയത്. നന്ദിയുണ്ടേ.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റേഡിയോ നാടകം നീലാംബരിയുടെ ഓർമ്മകൾ. അരങ്ങിൽ ഭരത്, ശ്രീലാൽ വി എസ്, ലക്ഷ്മി, ലോപമുദ്ര, കൊച്ചനിയൻ, വിഷ്ണുമോഹൻ, റേഡിയോ അവതാരകൻ നന്ദകുമാർ, രചന എൽ ആർ മധുജൻ, ശബ്ദലേഖനം നന്ദകുമാർ, വിഷ്ണുമോഹൻ, പിന്നണി പ്രവർത്തനം ആതിര രവീന്ദ്രൻ, ശബ്ദമിശ്രണം അബി സ്റ്റീഫൻ.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദന ക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാടകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനതകൾ.

കണ്ണാന്തളിയിൽ ഇനി കേൾക്കാം പാട്ടിൻ്റെ പൊരുൾ. പാട്ടിൻ്റെ പൊരുളിൽ ഇന്ന് പുഴയോരഴകുള്ള പെണ്ണ് എന്ന പാട്ടിൻ്റെ സൗന്ദര്യത്തിലൂടെ ഒരു സഞ്ചാരം.

മലയാളികളുടെ ഗൃഹാതുരത്വമുണർത്തുന്ന ഗാനങ്ങളിൽ എന്നും മുൻപന്തിയിലുള്ള ഒന്നാണ് ONV രചന നിർവഹിച്ച പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. പ്രകൃതിയുടെ നിഷ്കളങ്കതയും ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ നോവും ഒരേപോലെ കോർത്തിണക്കിയ ഈ ഗാനം കേവലം ഒരു പ്രണയഗീതമോ വർണ്ണനയോ അല്ല, മറിച്ച് സാമൂഹികമായ വിവേചനങ്ങളുടെ കൂടി നേർക്കാഴ്ചയാണ്. ഈ ഗാനത്തിന്റെ തുടക്കത്തിൽ നാം കാണുന്നത് പ്രകൃതിയോട് അലിഞ്ഞു ചേർന്ന ഒരു നായികയാണ്. മഴ പെയ്താൽ തൊള്ളുന്ന പെണ്ണ്, മാനത്തൊരു മഴവില്ല് കണ്ടാൽ ഇളകും പെണ്ണ്. മഴയിലും മഴവില്ലിലും ആഹ്ലാദം കണ്ടെത്തുന്ന അവൾ പ്രകൃതിയുടെ ഭാഗമാണ്. പാടത്തെ നെല്ലിനും തീരത്തെ തൈകൾക്കും പാലും കൊണ്ടോടുന്ന അവൾ ഒരു പാൽക്കാരി മാത്രമല്ല, മറിച്ച് സർവചരാചരങ്ങളെയും പരിപാലിക്കുന്ന പ്രകൃതിയുടെ അമ്മരൂപം കൂടിയാണ്. ONV കുറിപ്പിന്റെ വരികളിൽ പലപ്പോഴും കാണാറുള്ള പ്രകൃതി മനുഷ്യബന്ധം ഇവിടെയും പ്രകടമാണ്. ആലുവ പുഴയുടെ തീരത്തെ ശിവരാത്രിയും വ്രതവും ഈ ഗാനത്തിന് ഒരു പുണ്യപരിവേഷം നൽകുന്നു. വെയിലത്ത് ചിരിതൂകിയും നാമം ജപിച്ചും നടക്കുന്ന അവൾ നിഷ്കളങ്കമായ വിശ്വാസത്തിന്റെ പ്രതീകമാണ്. എന്നാൽ ലോകം ആ നിഷ്കളങ്കതയെ കാണുന്നത് മറ്റൊരു കണ്ണിലൂടെയാണ്. ഈ ഗാനത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഭാഗം നായികയെ ലോകം വിലയിരുത്തുന്ന രീതിയാണ്. പെണ്ണിനെ കാണുവാൻ ഇന്നലെ വന്നവർ ചൊന്നുപോൽ ഭ്രാന്തത്തിപ്പെണ്ണ്. പ്രകൃതിയോട് സ്നേഹം കാണിക്കുന്നതും മഴ കണ്ടാൽ ആഹ്ലാദിക്കുന്നതും ലോകത്തിന്റെ ചട്ടക്കൂടുകൾക്ക് പുറത്ത് ജീവിക്കുന്നതും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്തായി മുദ്രകുത്തപ്പെടുന്നു. അവളുടെ നിഷ്കളങ്കതയെ തിരിച്ചറിയാൻ കഴിയാത്ത സമൂഹം അവളെ പരിഹസിക്കുന്നു. ഇവിടെയാണ് ഈ പാട്ട് ഒരു വലിയ സാമൂഹിക വിമർശനമായി മാറുന്നത്. താൻ പരിഹസിക്കപ്പെട്ടു എന്നറിയുമ്പോൾ ആ പെൺകുട്ടി എടുക്കുന്ന തീരുമാനം ഹൃദയഭേദകമാണ്. നെഞ്ചു പിടഞ്ഞ് കാലിലെ കൊലുസെല്ലാം ഊരിയെറിഞ്ഞ് ആയിരം നൊമ്പരം മാറുക.

0: ഒതുക്കി കൊണ്ട ആഴിയിലേക്ക് അവൾ പാഞ്ഞു. തന്റെ അഴകിന്റെ പ്രതീകമായ കൊലുസുകൾ ഊരിയെറിഞ്ഞ് പരിഹാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ പുഴയുടെ ഒഴുക്കിനൊപ്പം കടലിലേക്ക് ചേരുന്നു. അവൾ ആരോടും ഒന്നും മിണ്ടാതെയാണ് പോകുന്നത്. ആ മൗനം സമൂഹത്തോടുള്ള ഏറ്റവും വലിയ പ്രതിഷേധമാണ്. പുഴയിൽ തുടങ്ങി കടലിൽ അവസാനിക്കുന്ന ആ യാത്ര ഒരു ജീവിതത്തിന്റെ നിസ്സഹായമായ അന്ത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. യേശുദാസിന്റെ മധുരമായ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഈ പാട്ട് ആദ്യം നമുക്കൊരു കുളിർമ നൽകുമെങ്കിലും വരികളുടെ അർത്ഥത്തിലേക്ക് കടക്കുമ്പോൾ അതൊരു കനലായി മാറുന്നു. ആലുവ പുഴയുടെ സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ട് തുടങ്ങി ആ പുഴയിൽ തന്നെ അവസാനിക്കുന്ന ഒരു ജീവിതത്തിന്റെ കഥയാണിത്. പ്രകൃതിയെ സ്നേഹിച്ചവൾ ഒടുവിൽ പ്രകൃതിയിൽ തന്നെ അഭയം പ്രാപിക്കുന്നു.
1: കണ്ണാന്തലിയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.

പെണ്ണെഴുത്തിൽ ഇന്ന് മരണത്തെ മുഖാമുഖം നോക്കിയ ഓഡ്രി ലോർഡിന്റെ ദി ക്യാൻസർ ജേർണൽസ് എന്ന പുസ്തകത്തെക്കുറിച്ച് കേൾക്കാം. കേവലം ഒരു പുസ്തകത്തെയല്ല, മറിച്ച് ഒരു ജനതയുടെ പോരാട്ട വീര്യത്തെ ഒരൊറ്റ ശരീരത്തിലേക്ക് ആവാഹിച്ച ഒരു വിപ്ലവകാരിയുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്റെ നിശബ്ദത എന്നെ സംരക്ഷിച്ചിട്ടില്ല, നിങ്ങളുടെ നിശബ്ദത നിങ്ങളെയും സംരക്ഷിക്കില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഓഡ്രി ലോർഡ് എന്ന കരുത്തുറ്റ പെണ്ണിന്റെ ദി ക്യാൻസർ ജേർണൽസ് ആണ് നമ്മുടെ ഇന്നത്തെ വായന. 1970കളുടെ അവസാനത്തിൽ തനിക്ക് സ്തനാർബുദം സ്ഥിരീകരിച്ചപ്പോൾ അത് തന്റെ ജീവിതത്തിന്റെ അവസാനമായിട്ടല്ല ഓഡ്രി കണ്ടത്, മറിച്ച് തന്റെ വംശീയതയെയും ലിംഗപദവിയെയും കുറിച്ച് താൻ അതുവരെ നടത്തിയ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ അടുത്ത ഘട്ടമായിട്ടാണ്. രോഗം ഒരു വ്യക്തിഗത ദുരന്തം മാത്രമാണെന്ന പൊതുബോധത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് അതിനെ രാഷ്ട്രീയവും സാമൂഹികവുമായ ഒരു അവസ്ഥയായി അവർ അടയാളപ്പെടുത്തി. ഡയറിക്കുറിപ്പുകളും പ്രബന്ധങ്ങളും കവിതകളും ഇഴചേരുന്ന ഈ പുസ്തകം മരണത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴും ഒരു സ്ത്രീക്ക് എങ്ങനെ അത്യന്തം സർഗാത്മകമായിരിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. രോഗം ശരീരത്തെ കീറിമുറിക്കുമ്പോൾ മനസ്സ് എങ്ങനെ അതിജീവിക്കുന്നു എന്നതാണ് ഈ പുസ്തകത്തിന്റെ കാതൽ. ബയോപ്സി മുതൽ മാസ്റ്റെക്ടമി, അതായത് സ്തനം നീക്കം ചെയ്യൽ വരെയുള്ള ഘട്ടങ്ങളെ ഓൺട്രി അതീവ ദീപ്തമായി വിവരിക്കുന്നുണ്ട്. തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെടുന്നത് കേവലം ഒരു ശസ്ത്രക്രിയയായിട്ടല്ല, മറിച്ച് സ്വന്തം സ്വത്വത്തിനുമേൽ രോഗം നടത്തുന്ന കടന്നുകയറ്റമായിട്ടാണ് അവർ കാണുന്നത്. എന്നാൽ ആ വേദനയിലും തന്റെ മുറിപ്പാടുകളെ ഒളിച്ചുവെക്കാൻ അവർ തയ്യാറായില്ല. സ്തനം നീക്കം ചെയ്ത ശേഷം കൃത്രിമ സ്തനങ്ങൾ വെക്കാൻ ഡോക്ടർമാരും നഴ്സുമാരും നൽകുന്ന സമ്മർദ്ദത്തെ അവർ പുസ്തകത്തിൽ ശക്തമായി എതിർക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ സൗന്ദര്യം അവളുടെ സ്തനങ്ങളിലാണെന്നും അത് നഷ്ടപ്പെട്ടാൽ അവൾ അപൂർണയാണെന്നുമുള്ള പുരുഷാധിപത്യ സങ്കല്പങ്ങളെ അവർ വെല്ലുവിളിച്ചു. എന്റെ മുറിപ്പാടുകൾ എന്റെ പോരാട്ടത്തിന്റെ അടയാളങ്ങളാണ്, അവയെ മൂടിവെക്കാൻ എനിക്ക് താൽപ്പര്യമില്ല എന്നവർ പ്രഖ്യാപിച്ചു. രോഗം ബാധിച്ച ശരീരത്തെ വെറുക്കുന്നതിനു പകരം ആ മാറ്റങ്ങളെ ആദരവോടെ സ്വീകരിക്കാൻ ഓഡ്രി നമ്മെ പഠിപ്പിക്കുന്നു. ഓഡ്രി ലോർഡിനെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ എന്നത് കേവലം ശരീരത്തിനകത്തെ കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ച മാത്രമല്ല, അത് അമേരിക്കൻ സമൂഹത്തിലെ വംശീയതയുമായും സാമ്പത്തിക അസമത്വങ്ങളുമായും ബന്ധപ്പെട്ടു കിടക്കുന്നു. കറുത്ത വർഗ്ഗക്കാരിയായ ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന ചികിത്സാ സൌകര്യങ്ങളും ഒരു വെളുത്ത വർഗ്ഗക്കാരിക്ക് ലഭിക്കുന്ന പരിഗണനയും തമ്മിലുള്ള വ്യത്യാസം അവർ ഈ ജേർണലുകളിൽ തുറന്നുകാട്ടുന്നു. ക്യാൻസർ രോഗത്തെ ഒരു വമ്പൻ ബിസിനസ്സായി കാണുന്ന മുതലാളിത്ത വ്യവസ്ഥിതിയെ അവർ രൂക്ഷമായി വിമർശിക്കുന്നു. രോഗിയെ ഒരു ഉപഭോക്താവായി മാത്രം കാണുന്ന വൈദ്യശാസ്ത്ര ലോകത്ത് സ്ത്രീയുടെ മാനസിക സംഘർഷങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ തന്റെ പോരാട്ടം ഒരേ സമയം ക്യാൻസറിനോടും തന്നെ അടിച്ചമർത്തുന്ന സാമൂഹിക വ്യവസ്ഥിതിയോടുമാണെന്ന് ഓഡ്രി ഉറച്ചു വിശ്വസിച്ചു. രാഷ്ട്രീയമായ ബോധ്യം എങ്ങനെ ഒരു രോഗിക്ക് ആത്മവിശ്വാസം നൽകുന്നു എന്നത് ഈ പുസ്തകത്തിലെ വിസ്മയിപ്പിക്കുന്ന പാഠമാണ്. വേദനയുടെ നാളുകളിൽ ഓഡ്രിയെ താങ്ങി നിർത്തിയത് സ്ത്രീ സൗഹൃദങ്ങളുടെ വലിയൊരു വലയമായിരുന്നു. കുടുംബത്തിനപ്പുറം സമാന ചിന്താഗതിക്കാരായ സ്ത്രീകൾ നൽകുന്ന പിന്തുണ ഒരു രോഗിക്ക് എത്രത്തോളം കരുത്തു നൽകുന്നു എന്ന് ഈ പുസ്തകം വ്യക്തമാക്കുന്നു. രോഗാവസ്ഥയിൽ തനിച്ചല്ലെന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ മരുന്നെന്ന് അവർ പറയുന്നു. തന്റെ പങ്കാളിയുമായുള്ള ബന്ധവും സുഹൃത്തുക്കളുടെ കരുതലുമെല്ലാം അവരുടെ കുറിപ്പുകളിൽ കാവ്യാത്മകമായി നിറഞ്ഞു നിൽക്കുന്നു. ഭയത്തെ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ച് ഓഡ്രിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഭയം എന്നത് നമ്മെ തളച്ചിടാനുള്ള ഒന്നല്ല, മറിച്ച് ജാഗരൂകരാകാനുള്ള ഒന്നാണ് എന്ന് അവർ വിശ്വസിച്ചു. മരണത്തെ മുഖാമുഖം കാണുമ്പോഴും ജീവിതത്തോടുള്ള അവരുടെ അനുരാഗം ഒട്ടും കുറയുന്നില്ല. ഓരോ ശ്വാസവും ഓരോ വരിയും ഒരു പോരാട്ടമാണെന്ന് അവർ വായനക്കാരെ ബോധ്യപ്പെടുത്തുന്നു. ക്യാൻസറിനെ ഒരു രഹസ്യമാക്കി വെക്കുന്നതിന് പകരം അത് തുറന്നു സംസാരിക്കേണ്ട ഒന്നാണെന്ന ബോധ്യം അവർ സ്ത്രീ സമൂഹത്തിന് നൽകി. ദി ക്യാൻസർ ജേർണൽസ് ഒരു പുസ്തകം എന്നതിലുപരി ഒരു ജീവിത ദർശനമാണ്. രോഗം വരുമ്പോൾ തകർന്നു പോകുന്നവർക്കും സ്വന്തം ശരീരത്തെക്കുറിച്ച് അപകർഷതാബോധം അനുഭവിക്കുന്നവർക്കും ഓഡ്രി ലോർഡ് ഒരു വെളിച്ചമാണ്. അവരിന്ന് നമുക്കൊപ്പമില്ലെങ്കിലും അവർ ബാക്കിവെച്ച ഈ കുറിപ്പുകൾ ഇന്നും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് അതിജീവനത്തിനുള്ള കരുത്ത് നൽകുന്നു. ഞാനൊരു പോരാളിയാണ് എന്ന അവസാന നിമിഷം വരെ പ്രഖ്യാപിച്ച
ആ ധീരവനിതയുടെ വായന ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ പോരാട്ട വീര്യത്തെ ഉണർത്താൻ ഈ കൃതിക്ക് സാധിക്കും. രോഗത്തെ ഭയത്തോടെയല്ല, മറിച്ച് ആത്മവിശ്വാസത്തോടെ നേരിടാൻ ഓഡ്രി ലോർഡ് നമ്മെ പ്രാപ്തരാക്കുന്നു. പെണ്ണെഴുത്തിന്റെ കരുത്തും കാന്തിയും എന്താണെന്ന് ഈ പുസ്തകം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ടെങ്കിൽ ഓഡ്രിയുടെ ഈ വാക്കുകൾ ഓർക്കുക. നിങ്ങൾ തനിച്ചല്ല, നിങ്ങളുടെ ശബ്ദം ലോകം കേൾക്കേണ്ടതുണ്ട്.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമാകുന്ന ജീവിതാവസ്ഥകൾ, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടെ ഒഴുകിയ വാക്കുകൾ. ഇന്നത്തെ കണ്ണാന്തലി ഇവിടെ അവസാനിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കെതിരെ മരുന്ന് തളിക്കുന്നതിനുള്ള ആധുനിക മാർഗങ്ങൾ, അതിനുപയോഗിക്കുന്ന സ്പ്രെയറുകളുടെയും ഡ്രോണുകളുടെയും ഉപയോഗം, പരിപാലനം എന്നിവയെക്കുറിച്ച് സെപ്റ്റംബർ 28 പരിശീലനം നൽകുന്നു. പരിശീലന മാധ്യമം മലയാളമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 6 2 3 8 0 9 2 1 7 5 0 4 8 1 2 3 5 3 1 2 7 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 29 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, FSSAI മാനദണ്ഡങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. ഫീസ് 1000 രൂപ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പ്രവേശനം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതായിരിക്കും. താൽപ്പര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ 8089 07 66 98 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. PMRKVI 2026-27 ഭാഗമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ പദ്ധതിയിൽ കാർഷിക യന്ത്രങ്ങൾക്കായി അർഹരായ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള 2 ലോട്ടറി നടപടികൾ സെപ്റ്റംബർ 22 മുതൽ ആരംഭിക്കും. 22/9/2026 മുതൽ 15/10/2026 വൈകിട്ട് 5 മണിവരെയാണ് കാലയളവ്. ലോട്ടറി നറുക്കെടുപ്പ് 16/10/2026 രാവിലെ 10:30. അർഹരായ അപേക്ഷകർ DBT മുഖേന ലഭിക്കുന്ന അപേക്ഷ അഗ്രി മെഷീനറി നിർദ്ദേശങ്ങളനുസരിച്ച് നടപടികൾ പൂർത്തിയാക്കണം. അംഗീകരിച്ച ലക്ഷ്യത്തെക്കാൾ അർഹരായ അപേക്ഷകരുടെ എണ്ണം കൂടുതലുള്ള സാഹചര്യത്തിൽ ഓൺലൈൻ ലോട്ടറി സംവിധാനത്തിലൂടെയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0477-2226-0478 എന്നീ ഫോൺ നമ്പറുകളിലോ smamkerala@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടപ്പനക്കുന്ന് കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിൽ 7 പശുക്കളെ സെപ്റ്റംബർ 25 പകൽ 11 മണിക്ക് ഫാം പരിസരത്ത് വച്ച് പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് സഹിതം ലേല സമയത്തിനു മുൻപായി പശുവിന് 10,000 രൂപ നിരന്തരദ്രവ്യമായി ആഫീസിലടച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471-273-2962 എന്ന ഫാം ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിൽ സെപ്റ്റംബർ 24-25 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ കർഷകർക്കായി രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണിവരെ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ള കർഷകർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗവുമായി നേരിട്ടോ അല്ലാതെയോ മുൻകൂർ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0479-7942-7778 7736-3638 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തങ്കടത്തൊക്കെ തരികിടത്തൊക്കെ തൊങ്കത്തങ്കടത്തൊക്കെ തരികിടത്തൊക്കെ തങ്കടത്തൊക്കെ തരികിടത്തൊക്കെ തങ്കടത്തൊക്കെ തന്നെ തന്നെ തും

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് അഗസ്റ്റിൻ എന്ന അഭിനേതാവിന്റെ വിശേഷങ്ങൾ കേൾക്കാം. എത്രയെത്ര ചലച്ചിത്രങ്ങൾ നമ്മൾ കാണുന്നു, എത്രയെത്ര കഥാപാത്രങ്ങൾ നമുക്ക് മുന്നിലൂടെ കടന്നുപോകുന്നു, എത്രയോ നടീനടന്മാർ, നായികാ നായകന്മാർ, സഹനടന്മാർ, സഹനടികൾ, വിപുലവും വിശാലവുമായ ചലച്ചിത്ര ലോകം. ആദ്യ നടൻ ജെസി ഡാനിയേൽ, നടി റോസി, അതിലഭിനയിച്ച മറ്റുള്ളവർ, അതറിയണമെങ്കിൽ ഗൂഗിൾ ചെയ്യണം. അങ്ങനെ പേരറിയാത്ത എത്രയോ നടീനടന്മാർ നമുക്കിടയിലുണ്ട്. മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും, നമ്മൾ കാണും, നമുക്കിഷ്ടപ്പെടും. പക്ഷേ താരരാജാക്കന്മാരുടെ മുഖപ്രസാദത്തിന് മുന്നിൽ ഊരേത് പേരെന്ത് എന്ന് ഒന്ന് അന്വേഷിക്കാൻ പോലും നമ്മൾ മിനക്കെടാത്ത എത്രയോ നടീനടന്മാരുണ്ട്. മരണത്തിന് മുൻപ് വരെ അങ്ങനെ പേര് അധികം പേർക്കറിയാത്ത മികച്ച നടനായിരുന്നു അഗസ്റ്റിൻ. മകൾ അയൻ അഗസ്റ്റിൻ മനസ്സിൽ പതിഞ്ഞതോടെയാണ് നമ്മൾ ചോദിച്ചു തുടങ്ങിയത്, ഓ, ഇത് ഇദ്ദേഹത്തിന്റെ മകളാണല്ലേ, അഗസ്റ്റിൻ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ പേര് എന്നൊക്കെ. ചലച്ചിത്ര രംഗത്തുള്ളവർക്കല്ലാതെ ഒരു വലിയ വിഭാഗം മലയാളിക്ക് പേരറിഞ്ഞുകൂടാത്ത, എന്നാൽ ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാളായിരിക്കുന്ന അഗസ്റ്റിനെ ഇന്നറിയാത്തവർ ചുരുക്കമാണ്. പക്ഷേ നമ്മൾ പേര് ചൊല്ലി വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹം അരങ്ങൊഴിഞ്ഞു, കലയിൽ നിന്നും ജീവിതത്തിൽ നിന്നും.

ആവനാഴി, ഇൻസ്പെക്ടർ ബൽറാം തുടങ്ങിയ ചിത്രങ്ങളിൽ ഇൻസ്പെക്ടർ ബൽറാമായി അഭിനയിക്കുന്ന നടനെ എല്ലാവർക്കും അറിയാം. സിറ്റി പോലീസ് കമ്മീഷണറായി അഭിനയിക്കുന്ന അഭിനേതാവിനെയും പ്രീതി പിള്ളയായി വരുന്ന അഭിനേത്രിയെയും സുധാകരനും സഹദേവനുമായി വേഷമിടുന്നവരെയും അറിയാം. എന്നാൽ സബ് ഇൻസ്പെക്ടർ ഉമ്മറായി വരുന്ന അഭിനേതാവിന്റെ പേര് എന്തുകൊണ്ടോ ആരും അന്വേഷിച്ചില്ല. നായക നടനേക്കാൾ എത്രയോ മികച്ച സ്വഭാവ നടനായിരുന്നിട്ട് പോലും അതാരായിരുന്നു എന്ന് ചോദിക്കാൻ മറന്നു. അതങ്ങനെയാണ്, ആരുമറിയാതെ എത്രയോ പൂക്കൾ വിരിഞ്ഞു പൊഴിയുന്നു, അവയുടെ സുഗന്ധം എത്രയോ മണലാരണ്യത്തിൽ അലിഞ്ഞുചേരുന്നു. കാലം പോലും അത് ഓർക്കുകയോ ഓർത്തെടുക്കുകയോ ഇല്ല. കഴിവുകൊണ്ട് മാത്രം ഒരാൾ അറിയപ്പെടണമെന്നുമില്ല, അതിനായി കുറച്ച് അഭ്യാസങ്ങൾ കൂടി വേണം. അതറിയാതെ പോകുന്നവരുടെ ലിസ്റ്റിലായിരുന്നു അഗസ്റ്റിനും. അവതരിപ്പിച്ച കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്നു മെച്ചം. പക്ഷേ ആരായി കക്ഷി എന്ന അന്വേഷണം മാത്രമില്ല, അതിന്റെ ആവശ്യമെന്തെന്ന ചിന്ത. ആരാധിക്കുന്ന നടൻ താരമായി നിറഞ്ഞാടുന്ന തിരശീലയിൽ മറ്റെല്ലാം ചിഹ്നഗ്രഹങ്ങൾ എന്ന രീതിയിലാണ് നമുക്ക്. അവരെത്ര കഴിവുണ്ടെങ്കിലെന്ത്? അതെല്ലാം നായകന്റെ പഞ്ച് ഡയലോഗുകളിലും കൂളിംഗ് ഗ്ലാസുകളിലും നിഷ്പ്രഭമായി പോകണമെന്ന മുൻവിധികൾ. അഗസ്റ്റിൻ എന്ന അഭിനേതാവിന്റെ പേരറിയാൻ മകൾ നായികയായി രംഗപ്രവേശം ചെയ്യേണ്ടതായി വന്നു. അത് ശരി, അത് നമുക്കറിയില്ലായിരുന്നു. അതായിരുന്നു ഇദ്ദേഹത്തിന്റെ പേര് എന്നൊക്കെ നമ്മൾ ആശ്ചര്യം കൂറി.

0: ഒറ്റക്കമ്പി നാദം.
1: 58 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് 30-ാമത്തെ വയസ്സ് മുതൽ അഭിനയ ജീവിതം ആരംഭിച്ചു. 150-ലധികം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഹാസ്യം, സ്വഭാവം, ഒപ്പം മെച്ചപ്പെട്ട നെഗറ്റീവ് റോളുകളും. ഏതൊരു നായക നടനോടും മികച്ച ഏതൊരു അഭിനേതാവിനോടുമൊപ്പം തുല്യമായി നിന്ന് അഭിനയിക്കാനുള്ള രസതന്ത്രം കൈമുതലായിരുന്ന നടനായിരുന്നു അഗസ്റ്റിൻ. അംഗീകാരം, ലെവലേഷൻ ലഭിക്കാൻ ഒരു സാധ്യതയുമില്ലായിരുന്ന സ്വപ്നലോകം എന്ന ചലച്ചിത്രത്തിൽ മുഖം കാണിച്ചുകൊണ്ടായിരുന്നു അഗസ്റ്റിന്റെ കടന്നുവരവ്. 80-കളുടെ തുടക്കമായിരുന്നു അത്. അതേ തുടർന്ന് ആവനാഴി, അടിവേരുകൾ, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് തുടങ്ങിയ ചലച്ചിത്രങ്ങൾ. അടിമകൾ ഉടമകൾ എന്ന ചലച്ചിത്രത്തിലെ അബൂട്ടി എന്ന വേഷം ഏറെ ശ്രദ്ധേയമായി. അതുപോലെ 1921 എന്ന ചലച്ചിത്രത്തിലെ കുഞ്ഞിത്തങ്ങളും. ഈ വേഷങ്ങളെല്ലാം ജനഹൃദയങ്ങൾ ഏറ്റെടുത്തപ്പോഴും വേഷം ചെയ്ത നടൻ ആരെന്ന് അന്വേഷിക്കാൻ മറന്നു. നീലഗിരിയിലെ രാജപ്പൻ കലക്കിയെന്നും മഹാനഗരത്തിലെ തങ്കപ്പൻ തകർത്തുവെന്നും രാജശില്പിയിലെ ഗോപാലനും ചമയത്തിലെ പാപ്പിയും ദേവാസുരത്തിലെ ഹൈദ്രോസും തിളങ്ങിയെന്നും നമ്മൾ പറഞ്ഞു നടന്നു. പക്ഷേ ആരാ ആ വേഷം ചെയ്തതെന്ന് ആരോടെങ്കിലും ചോദിക്കാൻ നമ്മൾ മടിച്ചു.

ഏതായിരുന്നു അഗസ്റ്റിൻ ചെയ്ത ഏറ്റവും മികച്ച റോളെന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരുത്തരമില്ല. കാരണം കിട്ടിയ ഏതു വേഷവും അത്രയേറെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ അഗസ്റ്റിന് കഴിഞ്ഞു. രാജശില്പിയിൽ ക്ഷേത്രപരിസരം മലിനപ്പെടുത്താനുള്ളതല്ല എന്നും ഇവിടെ വച്ച് മദ്യപിക്കരുതെന്നും കയ്യും കാലും ഉറയ്ക്കാത്തവൻ എങ്ങനെ വിഗ്രഹം കൊത്തുമെന്നും ചോദിക്കുന്ന ഗോപാലനെ അഗസ്റ്റിൻ ഭദ്രമാക്കി. എന്നാൽ അത് കേവലം സപ്പോർട്ടിംഗ് റോൾ മാത്രമായിരുന്നു താനും. ചമയത്തിൽ പാപ്പി എന്ന കഥാപാത്രത്തെയാണ് അഗസ്റ്റിൻ അവതരിപ്പിക്കുന്നത്. അഭിനയിക്കാൻ അറിഞ്ഞുകൂടാത്തൊരാൾ റിഹേഴ്സൽ ചെയ്യുമ്പോഴുണ്ടാകുന്ന പകപ്പും പരവേശവും എത്ര ഗംഭീരമായാണ് അവതരിപ്പിക്കുന്നത്. രാജതിരുമനസ് ഇതറിഞ്ഞാൽ അവിടത്തേക്കിത് സഹിക്കാനും പൊറുക്കാനും കഴിയുമോ കുമാരി എന്ന സംഭാഷണത്തിലെ സർക്കാസം ഇന്നും പ്രസക്തമാണ്. ആൻഡോ എന്ന കഥാപാത്രത്തിന്റെ സന്തത സഹചാരിയായിട്ടാണ് പാപ്പി ചമയത്തിലെത്തുന്നത്. അവിടെ അവിടെയൊക്കെയുള്ളൂ അഗസ്റ്റിന് സീനുകൾ. അധികം ഡയലോഗുകൾ പോലുമില്ല. എങ്കിൽ പോലും അഗസ്റ്റിന്റെ ചലനങ്ങൾ ഭാവാത്മകമാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അയാളെ ദൃഷ്ടിയിൽ നിന്ന് ഒഴിവാക്കാനുമാവില്ല. അത്രമേൽ അഭിനയത്തിന്റെ സൂക്ഷ്മതലങ്ങൾ കൊണ്ട് അയാൾ ശ്രദ്ധാലുവായി മാറുകയായിരുന്നു.

ആരിത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികളക്കരമുത്തുകണ ഒരു കൊച്ചുകിട തനുതച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കുന്നേര് ആകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃതത്തെ ആരിത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരമുത്തുകണക്കൊരു

0: ഇടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലതു പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലെ തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലതു പാടി കണ്ടെടു വളയട് പറയട് വടമെട് മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടട് വളയട് പറയട് വടമെട് മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തരികിടതി മൃതത്തെ താകിടതി മൃതത്തെ വിമികിടതി മൃതത്തെ.
1: ആകാശം വിശാലമാണ്, ഒന്നല്ല സൂര്യൻ, അതേക്കാൾ പതിനുമടങ്ങ് പ്രശോഭിതമാർന്ന നക്ഷത്രങ്ങൾ എത്രയോ വിരാജിക്കുന്ന മാനം. നമുക്കേയുള്ളൂ ഒരു സൂര്യൻ, മാനത്തിനെല്ലാം ഒരുപോലെ. കലയുടെ കാര്യവും അങ്ങനെ തന്നെ. കലയ്ക്ക് എല്ലാ കലാകാരന്മാരും ഒരുപോലെ. വൈജാത്യങ്ങൾ നമുക്കാണ്. ചിലത് കാണാതെ പോകുന്നതും ചിലത് മാത്രം കാണുന്നതും നമ്മളാണ്. നക്ഷത്രങ്ങൾ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. ചലച്ചിത്ര ലോകത്ത് വിരാജിക്കുമ്പോഴെല്ലാം തന്റെ വേഷങ്ങൾ അഗസ്റ്റിൻ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിന്റെ സൌന്ദര്യം നമ്മൾ അധികം കാണാതെ പോയി എന്ന് മാത്രം. ഒരു സഹനടന് കിട്ടേണ്ടിയിരുന്ന പുരസ്കാരം കൊണ്ടുപോലും അംഗീകരിക്കാൻ നമ്മൾ മറന്നു. പ്രാഗൽഭ്യത്തെക്കാൾ പ്രശസ്തിക്ക് പിന്നാലെ നമ്മുടെ കണ്ണുകൾ പോയി. കഴിവുകൾക്ക് പിന്നാലെ പോകുന്നതിന് പകരം ആരാധനകൾക്ക് പിന്നാലെ നമ്മുടെ പാദങ്ങൾ നടന്നു. പല നക്ഷത്രങ്ങളെയും കാണേണ്ട വിധം കാണാൻ നമുക്ക് കഴിയാതെ പോയി. അങ്ങനെ ശരിക്കും കാണാതെ പോയ ഒരു നക്ഷത്രമായിരുന്നു അഗസ്റ്റിൻ. പക്ഷേ ആ വെളിച്ചം ഇന്നും പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2.

0: ഒറ്റക്കമ്പിനാദം.
1: ഉസ്താദ് എന്ന ചിത്രത്തിൽ അഗസ്റ്റിൻ അവതരിപ്പിച്ചത് അലി അബു എന്ന കഥാപാത്രത്തെയാണ്. നായക കഥാപാത്രത്തിന്റെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിന്റെ പ്രാധാന്യമേയുള്ളൂ ആ കഥാപാത്രത്തിന്. എന്നാൽ വർഷ വർമ്മ IPSന് മുന്നിൽ കാരവാൻ കൊണ്ടു നിർത്തുമ്പോൾ വണ്ടി ഓടിച്ച ആളെന്ന രീതിയിൽ അഗസ്റ്റിൻ നടത്തുന്ന പ്രകടനം അഭിനയമാണെന്നുപോലും തോന്നാത്ത വിധം സ്വാഭാവികമായിരുന്നു. മുന്നിൽ നിൽക്കുന്നത് പുതുതായി ചാർജെടുത്ത IPS ആണെന്നറിയുമ്പോൾ പെട്ടെന്ന് സിഗരറ്റ് താഴെയിട്ട് ക്ഷമ പറയുവാനായിരുന്ന അയാളുടെ മുഖം മനസ്സിൽ നിന്ന് മായില്ല തന്നെ. സ്വാഭാവിക അഭിനയം കാഴ്ചവയ്ക്കുവാനാകുന്ന ഒരു നടന് മാത്രമേ അപ്രധാനമായ സന്ദർഭങ്ങളിൽ പോലും സൂക്ഷ്മമായ അഭിനയം കാഴ്ചവയ്ക്കാനാവൂ. അതുകൊണ്ടാണ് ഇതുപോലുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുമുണ്ടെന്ന് തോന്നുന്നത്. കഥാപാത്രത്തോട് താതാത്മ്യം പ്രാപിക്കുന്ന വിധത്തിലുള്ള അതിസൂക്ഷ്മമായ നിരീക്ഷണ ചാരുതയാണ് അഗസ്റ്റിനെ പോലുള്ള നടന്മാരെ ശരിക്കും അഭിനേതാക്കളാക്കുന്നത്.
2: നിങ്ങളെ ഗോൾഡ് സ്മഗ്ലിംഗിന് പിടിച്ചാ?
3: ഈ രാത്രി ഇവിടെ തനിച്ചു കിടത്താൻ പറ്റില്ലല്ലോ. അവിടുത്തെ കാര്യങ്ങളെല്ലാം സ്വാമിയും കുഞ്ഞിപ്പാലിയോട്ടനെ ഏൽപ്പിച്ചു.
2: എങ്ങനെ ഇതിനകത്ത് കയറി?
3: ആ CA ജവാറിന്റെ മോന്തക്കിട്ടൊരൊറ്റ ബ്ലോ. മൂപ്പര് ആള് ഡീസന്റ് ആയതുകൊണ്ട് തിരിച്ച് ചാമ്പിയില്ല. നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ

0: അഗസ്റ്റിന്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു പ്രധാന വേഷമാണ് ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ബാപ്പു തങ്ങളങ്ങാടി എന്ന കഥാപാത്രം. അതും ഒരു സപ്പോർട്ടിംഗ് റോളാണ്. ജഗന്നാഥനൊപ്പം വളരെ കുറച്ച് സീനുകളാണുള്ളത്. കണിമംഗലം രജിസ്റ്റർ ചെയ്യാനെത്തുന്ന ആളെ കുളപ്പുള്ളിയുടെ ആൾക്കാർ തല്ലുമ്പോഴാണ് ബാപ്പു തങ്ങളങ്ങാടിയുടെ എൻട്രി. അടിവാങ്ങിയ ചരിത്രമില്ല, കൊടുത്തേ ശീലമുള്ളൂ എന്ന് ബാപ്പു പറയുന്നത് ഒരു പഞ്ച് ഡയലോഗായിട്ടൊന്നുമല്ല. എന്നാലാകട്ടെ, അത് മറക്കാനാവാത്ത വിധം ആസ്വാദക ഹൃദയങ്ങളിൽ പതിഞ്ഞുകിടക്കുകയും ചെയ്യുന്നു. അഗസ്റ്റിൻ ബാപ്പു തങ്ങളങ്ങാടിയായി മാറിയത് ശബ്ദാനുകരണം കൊണ്ടല്ല, ശരീരഭാഷ കൊണ്ടുകൂടിയാണ്. അതേ ചിത്രത്തിൽ തന്നെ കണിമംഗലം കോവിലിന് ഉത്സവം നടത്താൻ ആറാം തമ്പുരാന്റെ മുന്നിൽ ചാക്കിൽ നിന്ന് പണം കൊണ്ടു തട്ടുന്ന ബാപ്പു തങ്ങളങ്ങാടിയുടെ സീനുണ്ട്. ഈ കടങ്ങൾ ഞാൻ എങ്ങനെ വീട്ടുമെന്ന് ചോദിക്കുമ്പോൾ, വീട്ടിയാൽ പിന്നെ ബാപ്പുവിനെ എന്തിനു കൊള്ളാമെന്ന് ചോദിക്കുന്ന കഥാപാത്രം. ഇങ്ങോട്ട് തേടിവന്ന കോടികളെ സലാം പറഞ്ഞു മടക്കിയ ആളാ നിങ്ങള്. എന്റേത് നിങ്ങളേതെന്ന കണക്ക് നമ്മൾ തമ്മിൽ വേണ്ട, കാര്യം നടക്കട്ടെ എന്നയാൾ പറയുമ്പോൾ സൗഹൃദത്തിന്റെ ഒരു വിങ്ങൽ പ്രേക്ഷകൻ അനുഭവപ്പെടുന്നുവെങ്കിൽ അത് നടന വൈഭവം ഒന്നുകൊണ്ട് മാത്രമല്ലേ.
1: എന്താണ് മനുഷ്യന്മാരെ, ഒരാണൊരുത്തന്നെ ഇങ്ങനെ ഇട്ട് തല്ലിയ വിടീന്ന്? ഞാനോ, എന്റെ പേര് ബാപ്പുന്ന, തങ്ങളങ്ങാടി സ്വദേശം. എന്തേ,
2: നീ ഇവന്റെ കമ്മി തന്നെയാ? എന്നാ നിനക്കും കിട്ടും.
1: ഇല്ല മോനെ, അങ്ങനെ വൈക്കിൽ നടി വാങ്ങി പൊരേ കൊണ്ടുപോണ പരിപാടി ബാപ്പുനില്ല.

0: ഒറ്റക്കമ്പി നാദം.
1: ചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ രവീന്ദ്രൻ നായർ എന്ന കഥാപാത്രത്തെ എത്ര തന്മയത്വത്തോടെയാണ് അഗസ്റ്റിൻ അവതരിപ്പിക്കുന്നത്. പൂർണമായും ഒരു കഥാപാത്രമായി മാറുന്ന കാഴ്ചയാണ് നമുക്കതിൽ കാണാനാവുന്നത്. താൻ അറിയാതെ തന്റെ പേരിൽ കടം കൊള്ളുന്ന പണം തിരികെ കൊടുക്കാത്തതിന്റെ പേരിൽ അസഭ്യവർഷം നേരിടേണ്ടി വരുന്ന നിഷ്കളങ്കനും സത്യസന്ധനുമായ കഥാപാത്രത്തെയാണ് അഗസ്റ്റിൻ രവീന്ദ്രൻ നായർ എന്ന പേരിൽ അവതരിപ്പിക്കുന്നത്. ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അഗസ്റ്റിൻ അല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന് തോന്നും വിധമുള്ള അഭിനയ ചാതുരിയായിരുന്നു അത്. ഉസ്താദിലെ അലി അബു അല്ല ആറാം തമ്പുരാനിലെ ബാപ്പുട്ടി. അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായ കഥാപാത്രമാണ് ചന്ദ്രലേഖയിലെ രവീന്ദ്രൻ നായർ. ചെറിയ ചെറിയ വേഷങ്ങളെ അവിസ്മരണീയമാക്കും വിധം അഗസ്റ്റിൻ അവയെ തിരശീലയിൽ പകർത്തി. കഥാപാത്രം തിരശീലയിൽ നിന്ന് മനസ്സിന്റെ അഭ്രപാളികളിൽ പതിഞ്ഞുവെങ്കിലും നടൻ ആരാ, എന്താ അദ്ദേഹത്തിന്റെ പേരെന്താ എന്നന്വേഷിക്കുവാൻ എന്തുകൊണ്ടൊക്കെയോ നമ്മൾ മറന്നുപോയി.

ചലച്ചിത്രം ഒരു സാമ്രാജ്യമാണ്, വ്യവസായമാണ്. അതിലെത്രയോ നക്ഷത്രങ്ങൾ ഉദിക്കുന്നു. ചിലത് ഉദിക്കും മുമ്പേ കെട്ടുപോകുന്നു, ചിലത് ഉദിച്ച് അധികമാവും മുമ്പേ പൊരിഞ്ഞുപോകുന്നു. മറ്റു ചിലത് ഉദിച്ച് തിളങ്ങി നിന്നാലും പ്രേക്ഷകരുടെ കൺവെട്ടങ്ങളിൽ പതിയൊന്നുമില്ല. ഇനി ചിലതുണ്ട്, അവയുടെ വെട്ടത്തെ മറ്റു ചില നക്ഷത്രങ്ങൾ മനഃപൂർവ്വം മറച്ചുകളയും. ഇതിലേത് നക്ഷത്രമായിരുന്നു അഗസ്റ്റിൻ? ഉദിച്ച് തിളങ്ങി നിന്നിട്ടും കൺവെട്ടങ്ങളിൽ പതിയാതെ പോയ കാർത്തിക നക്ഷത്രമായിരുന്നു അഗസ്റ്റിൻ. പക്ഷേ ആ വെളിച്ചം അസ്തമിക്കുകയില്ല. അത്രയേറെ മിഴിവാർന്ന് പ്രകാശം ചൊരിഞ്ഞ് മാനത്തെ സൗവർണമാക്കിയിട്ടാണ് അത് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ അനശ്വരമായി ആ പ്രകാശം ചലച്ചിത്ര നഭസിൽ ബാക്കി നിൽക്കുക തന്നെ ചെയ്യും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സുഖം നൽകുന്നതാണോ അതോ അസ്വസ്ഥത ഉണ്ടാകുന്നതാണോ? സുഖം നൽകുന്നതാണ് ഈ വാക്കുകളെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഉണ്ടാകുന്ന സുഖങ്ങളെപ്പോലെ ഈ വാക്കുകൾ സുഖം പകർന്നു തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബാങ്കിൽ ആവശ്യത്തിന് പണമുണ്ടായിരുന്നാൽ സുഖം, പണയമുണ്ടായിരുന്നാൽ അത്ര സുഖം പോരാ, കീർത്തിമാനായിരുന്നാൽ സുഖം, ആൾക്കൂട്ടത്തിനിടയിൽ അഞ്ചു പേർ തിരിച്ചറിഞ്ഞാലും സുഖം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നന്നായി എന്ന് പറഞ്ഞാലും സുഖം, നല്ല ആഹാരം സുഖം കിട്ടും, ചുട്ടുപൊള്ളി വിയർത്തിരിക്കുമ്പോൾ ഇളം കാറ്റടിക്കുന്നു എന്ന് വിചാരിക്കുക, അതും സുഖം, നല്ല പാട്ട് കേൾക്കുന്നത് സുഖം, അതിനിടയിൽ ഇങ്ങനെ പറയുന്നത് എത്രത്തോളം സുഖകരമായിരിക്കുന്നു എന്നാണ് സംശയകരം. എന്നാലും സുഖകരമായി കേൾക്കുന്നുണ്ട് എന്നൊക്കെ പ്രതികരണം ഉണ്ടാവുന്നത് എനിക്കും സുഖം നൽകുന്നു. പണ്ട് കത്തെഴുതുമ്പോൾ ചോദിക്കുന്ന പ്രധാന ചോദ്യം സുഖമാണല്ലോ അല്ലേ എന്നാണ്. അവിടെയും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്തു ചുരുക്കുന്നത്. അങ്ങനെ എത്രയെത്ര കത്തുകൾ നാട്ടിലേക്ക് എഴുതി. മറുപടി കത്തിലും പ്രധാന അന്വേഷണം സുഖമാണല്ലോ അല്ലേ എന്നു തന്നെയാണ്. എല്ലാവരും സുഖമായിരിക്കുക, സന്തോഷകരമായിരിക്കുക എന്ന് ആഗ്രഹിക്കുന്നത് തന്നെ ഏറ്റവും സുഖകരമായ ഒരു സംഗതിയാണ്. ഒരു പാട്ട് കേട്ടാലോ?

നഗരത്തിൽ ജനിച്ച്, നഗരത്തിൽ പഠിച്ച്, നഗരത്തിൽ വളർന്ന്, നഗരം മാത്രം പരിചയമുള്ളൊരു സുഹൃത്ത് ഗ്രാമത്തിൽ എൻ്റെ വീട്ടിൽ ചേട്ടൻ്റെ മോളുടെ ജാതക കൈമാറ്റ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നു. തലേ ദിവസമേ അവൻ വന്നു. വീട്ടിൽ വച്ച് ചടങ്ങ് സംഘടിപ്പിക്കുന്നതിലെ അവൻ ആശങ്കയായിരുന്നു. ഭക്ഷണം വീട്ടിൽ തന്നെ തയ്യാറാക്കിയത് അവിശ്വസനീയമായിരുന്നു. രാവിലെ എല്ലാം വച്ച് പാചകക്കാർ പോയി. അത് കണ്ട് അവൻ ചോദിച്ചു, ഇനിയിത് വിളമ്പി കൊടുക്കണ്ടേ? ഇവർ പോയാൽ ആര് വിളമ്പും? ഞാൻ പറഞ്ഞു, നമ്മൾ വിളമ്പും. നമ്മളോ? അവൻ ചോദിച്ചു, ഈ 100-300 പേർക്ക് നമ്മളോ? അതൊക്കെ നീ കണ്ടോ എന്ന് ഞാൻ പറഞ്ഞു. ചടങ്ങ് കഴിഞ്ഞ് കഴിക്കാനുള്ള നേരമായി. ആരൊക്കെയോ എത്തുന്നു, ഇല നിരത്തുന്നു. സതീശൻ ഇഞ്ചി വിളമ്പാനെടുത്തു, ചീന നാരങ്ങ എടുത്തു. ബിനുവും പ്രദീപും ബൈജുവും വേണുവണ്ണനും ഓരോന്നോരോന്നായി വിളമ്പി തുടങ്ങി. അജി ചോറ് വിളമ്പാൻ തുടങ്ങി. ക്രമത്തിൽ അങ്ങനെ സദ്യ പൊടി പൊടിക്കുന്നു. എന്റെ സുഹൃത്തിന് വിശ്വസിക്കാൻ വയ്യ. നീ ഇതൊക്കെ നേരത്തെ പറഞ്ഞേൽപ്പിച്ചിരുന്നല്ലേ? ഞാൻ പറഞ്ഞു, ഇല്ലടാ, അതൊക്കെ അവർ സ്വയമേവ ഏറ്റെടുക്കുന്നതാണ്. സൗഹൃദവും അയൽപക്കവും ബന്ധുത്വമാകുന്ന ആ കാഴ്ച അവൻ്റെ കണ്ണു നിറച്ചു. ആ പട്ടിക്കാട് വിട്ട് നഗരത്തിൻ്റെ ആരവത്തിലേക്ക് വരാൻ സദാ പ്രേരിപ്പിക്കുമായിരുന്ന അവൻ എന്നെ ചേർത്ത് പിടിച്ചു. ഈ സ്നേഹ സൗഹൃദങ്ങൾ ഉപേക്ഷിച്ച് എങ്ങും പോകരുതെന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ നാട്, എൻ്റെ ഗ്രാമം. ഇവിടെ ജീവിക്കുന്നതിൻ്റെ സുഖവും സന്തോഷവും എനിക്കൊരുപക്ഷെ സ്വിറ്റ്സർലൻഡിൽ പോലും കിട്ടിയെന്നു വരില്ല. ഒരു പാട്ട് കേട്ടാലോ?

ചെയ്യുന്ന ജോലിയിൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാനാവണം. അത് ഏതു ജോലിയായാലും മടുത്തും മരവിച്ചും മനസ്സില്ലാ മനസ്സോടെയും ഒരു ജോലിയും ചെയ്യരുത്. ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ അഭിമാനിക്കുന്നു എന്ന് കുട്ടിക്കാലത്ത് പ്രതിജ്ഞ കാണാതെ പഠിക്കുന്നു. അതുപോലെയാകണം ജോലിയുടെ കാര്യത്തിലും. ഓട്ടോ ഡ്രൈവർ എന്ന നിലയിൽ, മേശൻ എന്ന നിലയിൽ, ഇലക്ട്രീഷ്യൻ എന്ന നിലയിൽ, മെക്കാനിക് എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് ഓരോരുത്തർക്കും പറയാനാവണം. ഒരു ചടങ്ങിനിടയിൽ നിൽക്കുമ്പോഴാണ് വർത്തമാനത്തിനിടയിൽ പ്ലംബർ മക്കുട്ടനും വന്നു ചേരുന്നത്. 85 മുതൽ പ്ലംബറായി ജോലി തുടങ്ങിയതാണ്. 400 വീടുകളിലെ പ്ലംബിംഗ് പണി, എത്രയോ വീടുകൾക്ക് കണക്ഷൻ. അഭിമാനത്തോടെയും സന്തോഷത്തോടെയും തെല്ലാവേശത്തോടെയും പ്ലംബിങ്ങിനെക്കുറിച്ച് മക്കുട്ടൻ സംസാരിക്കുന്നത് കൗതുകപൂർവ്വം കേട്ടുനിന്നു. ഇങ്ങനെ വേണം സ്വന്തം തൊഴിലിനെ കാണാൻ, അതിലാനന്ദിക്കാൻ. സന്തോഷത്തോടെ ഒരു പാട്ട് പ്ലംബർ മക്കുട്ടന് സമർപ്പിക്കുന്നു.

സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ എവിടെയാണ് പോകുന്നത്? ചന്തയിൽ. ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി നമ്മൾ വീട് നിറയ്ക്കും. ചിലതൊക്കെ എന്തിനാണ് വാങ്ങുന്നതെന്ന് പോലും അറിയാത്തവരുണ്ട്. സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ബേസ്ബോർഡും തെർമോക്കോളും ഒക്കെ കൊണ്ട് വീട് നിറയ്ക്കുന്നവരുമുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയുമോ? ചിന്തയിൽ നിന്ന് വസ്തുക്കൾ വാങ്ങാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. എന്തു സാധനം വാങ്ങുമ്പോഴും ചിന്തയിൽ നിന്നാണ് വാങ്ങേണ്ടത്. ചന്തയിൽ നിന്ന് കണ്ടതെല്ലാം വാങ്ങി വീട് നിറയ്ക്കുന്നതിനേക്കാൾ ചിന്തയിൽ നിന്ന് വാങ്ങുന്നതാണ് നല്ലതെന്നേ ഈ പറയുന്നതിന് അർത്ഥമുള്ളൂ. ഒരു പാട്ട് കേട്ടാലോ?

ഒരിക്കൽ ബുദ്ധനും ശിഷ്യരും നടന്നു വരികയായിരുന്നു. ബുദ്ധനെ വല്ലാതെ ആരാധിച്ചിരുന്ന ഒരു ബാലൻ അവിടെ ഒരിടത്ത് നിന്ന് കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ബുദ്ധനെ നേരിട്ട് കാണുമെന്ന് അവൻ കരുതിയിരുന്നില്ല. അപ്പോഴാണ് ബുദ്ധന്റെ വരവ്. കളിക്കിടയിൽ തല ഉയർത്തി നോക്കവെയാണ് അവൻ അപ്രതീക്ഷിതമായി ബുദ്ധൻ നടന്നു വരുന്നത് കാണുന്നത്. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ പകച്ചു, അന്താളിച്ചു. എങ്ങനെയാണ് ബുദ്ധനെ എതിരേൽക്കേണ്ടത്? കൈകൂപ്പിയിട്ടാണോ അതോ മുട്ടുകുത്തിയിട്ടാണോ? അറിഞ്ഞുകൂടാ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്തെങ്കിലും കൊടുത്താണ് സ്വീകരിക്കേണ്ടത്, അതവനറിയാം. പക്ഷേ അവൻ്റെ പക്കലൊന്നുമില്ല. ഒരു പഴമോ പൂവോ ഒന്നുമില്ല. എന്തെങ്കിലും കൊടുക്കാതെ എങ്ങനെയാണ് സ്നേഹത്തെ പ്രകടിപ്പിക്കുക? അപ്പോഴേക്കും ബുദ്ധൻ അടുത്തെത്തിക്കഴിഞ്ഞു. അവൻ നിലത്തുനിന്ന് കളിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് അവൻ നിലത്തുനിന്ന് മണ്ണുവാരി കൈക്കുടഞ്ഞ മണ്ണ് ബുദ്ധന് സമർപ്പിച്ചു. അവനെ തന്നെ സമർപ്പിക്കുകയായിരുന്നു. പൂർണ്ണ സ്നേഹത്തോടെ അത് സ്വീകരിക്കുമ്പോൾ ബുദ്ധന്റെ കണ്ണുകളും നനഞ്ഞിരുന്നു. എന്തുകൊടുത്താണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്നല്ല, എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നതിലാണ് കാര്യം. അതാരുടെ മുമ്പിലായാലും മറന്നുപോകരുത്. ഒരു പാട്ട് കേട്ടാലോ?

ജയിലിൽ പണ്ട് കൗൺസിലിങ്ങിന് പോയിരുന്നു. ക്ലാസ് കഴിഞ്ഞ ശേഷം ചിലരെങ്കിലും ഒറ്റയ്ക്ക് വന്ന് സംസാരിക്കും. അതിലൊരാൾ പറഞ്ഞ കഥയാണ് ഓർമ്മ വരുന്നത്. വീട്ടിൽ ഞാനും ഭാര്യയും മോനും അമ്മയുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. സന്ധ്യയായി. ബീഡി വാങ്ങാനാണ് കടയിലേക്ക് പോയത്. കപ്പലണ്ടി മുട്ടായി കൂടി വാങ്ങണമെന്ന് മകൻ പറഞ്ഞേൽപ്പിച്ചിരുന്നു. കടയിൽ ചെന്ന് ബീഡി വാങ്ങി ഒരു ബീഡി കത്തിക്കാൻ തുടങ്ങിയപ്പോൾ കൂട്ടത്തിലാരോ ഒരു കഞ്ചാവ് ബീഡി വെച്ച് നീട്ടി. നിരസിച്ചില്ല. അതും വലിച്ച് തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ക്ലബിന്റെ മുമ്പിലിരുന്ന് അവർ മദ്യപിക്കുന്നത് കണ്ടത്. ആരോ പ്രേരിപ്പിച്ച പോലെ അവരുടെ കൂടെ ഇരുന്ന് മദ്യപിച്ചു. മദ്യപിച്ചെഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ആൽത്തറയിലിരുന്ന് പിറുപിറുക്കുന്ന ആളെ കണ്ടത്. അതിന് മറുപടി പറയാൻ ആരോ പ്രേരിപ്പിച്ചു. പറഞ്ഞതെല്ലാം അശ്ലീലമായി. അതിന് അയാളും അശ്ലീലം പറഞ്ഞു. തെറി വിളിക്കാൻ ആരോ പറഞ്ഞു. വിളിച്ചു. തിരികെയും തെറിവിളിയായി. ആരോ ഉള്ളിലിരുന്ന് പറഞ്ഞതനുസരിച്ച് വലിയൊരു ഇഷ്ടികയെടുത്ത് അയാളുടെ തലക്കടിച്ചു. അയാൾ മരിച്ചു. ഒരു ബീഡി വലിക്കാനായി പുറത്തിറങ്ങിയ ഞാനാണ്. ദാ ജീവപര്യന്തം തടവിൽ കിടക്കുന്നു. കൗൺസിലിങ്ങിനിടയിൽ അയാൾ കരഞ്ഞു. മകനെയും ഭാര്യയെയും അമ്മയെയും ഓർത്ത് അയാൾ കരഞ്ഞു. ഒരു ബീഡി വലിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ജീവിതം തന്നെ പോയി കിട്ടി. നോക്കൂ, പ്രലോഭനങ്ങൾ എവിടെയും പതുങ്ങി നിൽക്കുന്നു, ലഹരിയുടെ രൂപത്തിൽ. അതിൻ്റെ പിടിയിൽപ്പെട്ടാൽ രക്ഷപ്പെടുക പ്രയാസം. കൗൺസിലിങ്ങിനിടയിൽ ആ മനുഷ്യൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ ആ വച്ചു നീട്ടിയ കഞ്ചാവ് വലിക്കാൻ പാടില്ലായിരുന്നു, പാടില്ലായിരുന്നു. മദ്യപിക്കാൻ പാടില്ലായിരുന്നു, പാടില്ലായിരുന്നു. ഒരു പാട്ട് കേട്ടാലോ?

നമ്മുടെ കാര്യങ്ങളാണ് നമുക്ക് പ്രധാനം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റു ജീവജാലങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ആരും ചിന്തിക്കാറില്ല. അരിക്കൊമ്പൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതുകൊണ്ടാണ് അതിനെ നമ്മൾ നാടുകടത്തിയത്. എന്നാൽ അതിൻ്റെ വർഗത്തിൽപ്പെട്ട ആനകളെ നമ്മൾ മെരുക്കുന്നു എന്ന് മാത്രമല്ല, ഉത്സവങ്ങൾക്കും തടിപിടുത്തത്തിനുമൊക്കെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ആനയ്ക്ക് ശബ്ദം അരോചകമാണ്, അസഹ്യമാണ്. അതുകൊണ്ടാണ് തകരപ്പാട്ട കൊട്ടുമ്പോൾ അത് ഓടിപ്പോകുന്നത്. അങ്ങനെയെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. ആനയെ അലങ്കരിച്ച് കൊണ്ടു നിർത്തി അതിൻ്റെ തൊട്ടരികിൽ വെച്ച് കതിനകൾ പൊട്ടിക്കുമ്പോഴത്തെ അവസ്ഥ, അവ നടുങ്ങുന്നുണ്ടാവില്ലേ? അതൊക്കെ നമ്മളെന്തിനു നോക്കണം? നമുക്ക് പൂരം പൊടി പൊടിച്ചാൽ പോരെ എന്ന ചിന്തയാണ് നമുക്ക്. ദീപാവലിക്ക് ഇതുപോലെ കതിനാവിടികൾ പൊട്ടുമ്പോഴും എത്രയായിരം കിളികൾ പേടിച്ചരണ്ട് കൂടുകളിൽ കുറുകിയിരിക്കുന്നുണ്ടാവും. അതൊന്നും നമ്മൾ ഓർക്കാറില്ല. നമുക്ക് നമ്മുടെ കാര്യം അല്ലേ, നമ്മുടെ സന്തോഷം അല്ലേ. ഒരു പാട്ട് കേട്ടാലോ?

തോന്നിയിട്ടുണ്ട്. ദക്ഷനുമായി യുദ്ധം ചെയ്യേണ്ട സമയം. ആവേശത്തോടെ അതിനുവേണ്ടി ശിവൻ എടുത്തു ചാടുകയല്ല ചെയ്തത്. വളരെ ആലോചനയോടെ ശിവൻ സ്വന്തം വീര്യത്തെ ഭദ്രമാക്കി, സ്വന്തം പ്രതിച്ഛായയെ രൂപപ്പെടുത്തിയെടുത്തു. വീര്യത്തെ ഭദ്രമാക്കിയത് എന്ന അർത്ഥത്തിലാണ് വീരഭദ്രൻ എന്ന പേര് ലഭിച്ചത്. വാസ്തവത്തിൽ അത് ശിവൻ തന്നെയാണ്. സ്വന്തം വീര്യത്തെ ഭദ്രമാക്കിയവൻ ആരോ അവനാണ് വീരഭദ്രൻ. മുക്കുവനും ഭൂതവും കഥയിലെ ഭൂതം മുക്കുവന്റെ പ്രതിച്ഛായയാണ് എന്ന് വേണം കരുതാൻ. ഭൂതത്തെ സൃഷ്ടിച്ചത് മുക്കുവൻ തന്നെയാണ്. തൻ്റെ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കാൻ അയാൾ തന്നെ രൂപപ്പെടുത്തിയ പ്രതിച്ഛായ. ഇങ്ങനെ ഏതെല്ലാം വിധത്തിൽ ഓരോരോ കാര്യത്തെയും നമുക്ക് കാണാം അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

സ്കൂളിലും കോളേജിലും പഠിക്കുന്ന മക്കൾക്ക് നിങ്ങൾ അവരുടെ ജന്മദിനത്തിന് ഹാപ്പി ബർത്ത്ഡേക്ക് പുതിയ മക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ HVDക്ക് നിങ്ങൾ എന്തു സമ്മാനം കൊടുത്താലും ഒപ്പം ഒരു പുസ്തകം കൂടി കൊടുക്കാൻ മറന്നുപോകരുത്. അവരിരുന്ന് പഠിക്കുന്ന മുറിയിൽ പുസ്തകങ്ങൾ വയ്ക്കാൻ ഒരു ചെറിയ അലമാരി കൂടി കൊടുക്കാൻ മറന്നുപോകരുത്. നിങ്ങൾ അമ്പലത്തിലും പള്ളിയിലുമൊക്കെ പോകാറില്ലേ, ഒപ്പം മക്കളെ പുസ്തകോത്സവങ്ങളിൽ കൊണ്ടുപോകണം, ലൈബ്രറികൾ കൊണ്ട് കാണിക്കണം. അതൊന്നും ചെയ്യാതെ അവർ വായിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു പാട്ട് കേട്ടാലോ?

കരുണസൈ റേഡിയോയിലെ പോക്കുവെയിൽ പരിപാടിയിൽ സ്ഥിരമായി വിളിക്കുന്ന അജിയും ബിന്ദുവും ഇപ്പോൾ എന്തുകൊണ്ടോ വിളിക്കാറില്ല. എവിടെയെങ്കിലും പോയിട്ടുണ്ടാവുമോ? അതോ വിളിച്ചാൽ കിട്ടാത്തതുകൊണ്ടായിരിക്കുമോ? പോക്കുവെയിൽ പരിപാടിയിലൂടെ മിക്കവാറും ശ്രോതാക്കൾക്ക് അവരെ പരിചയമായിരുന്നു. ഇത് കേൾക്കുന്നുവെങ്കിൽ അജിയും ബിന്ദുവും എവിടെയാണെങ്കിലും വിളിക്കണം. അവർക്ക് വേണ്ടി ഒരു പാട്ട് കേട്ടാലോ?

നല്ലത് തിരഞ്ഞെടുക്കുക എന്നത് കുട്ടിക്കാലം മുതലേ ശീലമാക്കേണ്ടതായ ഒരു കാര്യമാണ്. അപ്രകാരം ശീലമാക്കാനായാൽ കുറ്റം പറയാനുള്ള പ്രവണത കുറഞ്ഞുവരും. നിത്യേന പരമഹംസരെ കാണാനെത്തിയിരുന്ന ഒരു സന്ദർശകനുണ്ടായിരുന്നു. അയാളെക്കുറിച്ച് ശിഷ്യർ പരമഹംസരോട് സദാ കുറ്റം പറയുമായിരുന്നു. അതുകേട്ട് പരമഹംസർ പറഞ്ഞു, നോക്കൂ, അയാളുടെ വേഷ്ടിക്ക് കരയ്ക്ക് എന്തു ഭംഗിയെന്ന് നോക്കൂ. ഒരാളിൻ്റെ കുറ്റം പറയുന്നതിനേക്കാൾ അയാളിലെ നല്ലത് കാണാൻ ശ്രമിക്കണം. അത് നമ്മളെയും നല്ലതാക്കും. സുഖതമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം. ഉന്മേഷത്തോടെ ഉണരാം. ഉന്മേഷത്തോടെ ഉണർന്നാലല്ലേ കർമ്മനിരതമാകാൻ കഴിയൂ. കർമ്മനിരതമാകാൻ കഴിഞ്ഞാലല്ലേ ഈ ലോകത്തിൽ എന്തെങ്കിലും സംഭാവനകൾ നമുക്ക് ചെയ്യാനാകൂ, ഈ ലോകത്തെ നവീകരിക്കാനാകൂ. അതുകൊണ്ട് കർമ്മനിരതമാകണം. അതിന് ഉന്മേഷത്തോടെ ഉണരണം. അതിന് സുഖമായി ഉറങ്ങണം. എങ്കിൽ ഈ രാത്രി ശുഭരാത്രി. സ്നേഹപൂർവം, മധുജൻ.